ആകാശവാണി 103.6 റിയൽ FM. സമയം 5 മണി കഴിഞ്ഞ് 53:19. 103.6 മെഗാഹെർട്സിൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ആഷാഢം 5, കൊല്ലവർഷം 1201 മിഥുനം 12, 2026 ജൂൺ 26 വെള്ളിയാഴ്ച.

0: റിയൽ എഫമിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടികളിലേക്ക് ഹൃദ്യമായി സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഇബ്രാഹിം തിക്കോടി.
2: ധൃതിയിൽ യാത്ര പോവുകയായിരുന്ന യൂസഫിൻ്റെ മുമ്പിൽ പെട്ടെന്നാണ് കാഴ്ച വന്നുപെട്ടത്. ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി മാവിലേക്കെറിഞ്ഞ കയറിൻ്റെ അറ്റം കഴുത്തിൽ വരിഞ്ഞു മുറുക്കുന്നു. ആത്മഹത്യാശ്രമമാണെന്ന് മനസ്സിലായപ്പോൾ അയാളുടെ മനസ്സ് വല്ലാതങ്ങ് പിടച്ചു. പിന്നെ ഓടിപ്പോയി കയറിൽ നിന്നും കുട്ടിയെ മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ കുട്ടി ബലം പിടിച്ച് കുതറിമാറാൻ നോക്കിയപ്പോൾ അയാളൊന്ന് തെന്നി. എങ്കിലും വീഴ്ച കാര്യമാക്കാതെ അയാൾ വീണ്ടും ശ്രമം നടത്തി. പെട്ടെന്നാണ് കോരിച്ചൊരിയുന്ന മഴ

0: യും ഒപ്പം ഇടിമിന്നലും പാഞ്ഞു വന്നത്. കുടയൊന്നും കരുതിയില്ലായിരുന്നു. എങ്കിലും കൈപ്പടം കുട്ടിയുടെ തലയിൽ വെച്ച് അയാൾ തൊട്ടടുത്ത ഷെഡിലേക്ക് മാറി നിന്നു. അപ്പോഴാണ് അടുത്തുള്ള കല്യാണ വീട്ടിൽ നിന്നും ആളുകളുടെ പരക്കം പാച്ചൽ കണ്ടത്, ഒപ്പം ബഹളവും. ഒന്നും മനസ്സിലാകാതെ സൈഡിലേക്കൊന്ന് കണ്ണു വായിച്ചപ്പോഴാണ് ധൃതി പിടിച്ച് ഓടിപ്പോകുന്ന ഒരാളെ കണ്ടത്. യൂസഫ് ഇത്തിരി ഒച്ചകൂട്ടിത്തന്നെ ഇങ്ങനെ ചോദിച്ചു, എന്താ ചേട്ട അപ്പുറത്തൊരു നിലവിളിയും ബഹളവും? അറിഞ്ഞില്ലേ, കനത്ത കാറ്റിൽ കല്യാണപ്പന്തൽ തകർന്നുപോയി, താലികെട്ടിൻ്റെ വേദിയും പൊളിഞ്ഞു, വീട്ടുപരാകെ വെള്ളത്തിലാ. ഈടെന്നെങ്കിലും പന്തലും ഫുഡും കിട്ടുമെന്ന് നോക്കട്ടെ. എല്ലാവരും ഓടുക, കല്യാണമല്ലേ, തള്ളാൻ പറ്റുമോ? വാക്കുകൾ മുഴുമിപ്പിച്ചില്ല. അതിനു മുമ്പേ അയാൾ ഓടിമറഞ്ഞു. യൂസഫ് സാവധാനം തലതിരിച്ച് കുട്ടിയെ നോക്കി. ആകെ വിഭ്രാന്തിയിലകപ്പെട്ട കുട്ടിയും ഒന്നയഞ്ഞ പോലെ. ഇടയ്ക്കൊക്കെ അയാളുടെ പിടിയിൽ നിന്നും വലിഞ്ഞു മാറാനും ശ്രമിക്കുന്നുണ്ട്. നേരം കുറേ കടന്നുപോയി. ഇടിയും മഴയും ഒന്ന് തണുത്ത പോലെ. ആളുകളുടെ പിറുപിറുക്കലും ഓട്ടവും തുടരുന്നുമുണ്ട്. അധികം കഴിഞ്ഞില്ല, അപ്പുറത്ത് ഗാനമേളയുടെ മുഴക്കം. അതുവഴി ഓടിപ്പോയ ഒരാളോട് യൂസഫ് കാര്യം തിരക്കി. അയാൾ സന്തോഷത്തോടെ പറഞ്ഞു, എല്ലാം ശരിയായി ചേട്ടാ, ഭക്ഷണവും പന്തലും ഒക്കെ ആളുകൾ ഓടി നടന്ന് സംഘടിപ്പിച്ചു. ഇപ്പം താലികെട്ട് നടക്കുക, ചേട്ടൻ വരുന്നോ? അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വേണ്ട, ഞാൻ വേറെ പോവുക. അയാൾ ഓടിമറഞ്ഞപ്പോൾ യൂസഫ് പെൺകുട്ടിയുടെ കൈ ഒന്നുകൂടെ അമർത്തിപ്പിടിച്ച് പുറത്ത് തലോടിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, കണ്ടോ മോളെ, കാറ്റിലും ഇടിയിലും മഴയിലും സ്വന്തം മോളെ കല്യാണം അലങ്കോലപ്പെട്ടിട്ടും അച്ഛൻ ആത്മഹത്യ ചെയ്തില്ല, കുട്ടിയും ചെയ്തില്ല, മറിച്ച് ആത്മവിശ്വാസം കരുത്താക്കി വിപത്തുകൾ മറികടക്കാനാണ് ശ്രമിച്ചത്. ഒടുവിലത് വിജയിക്കുകയും ചെയ്തു. കേട്ടുനിന്ന കുട്ടി മെല്ലെ മെല്ലെ വിതുമ്പാൻ തുടങ്ങിയത് കണ്ടപ്പോൾ അയാൾ പുറത്ത് തട്ടിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എന്തിനാ കരയണേ, സന്തോഷിച്ച് തിരിച്ചു പോവുകയല്ലേ വേണ്ടേ? അതെ, ചേട്ടൻ പറഞ്ഞതാ ശരി. പ്രേമിച്ചവൻ കൂറുമാറിയപ്പോൾ മരിക്കാൻ ശ്രമിച്ച ഞാനാ വിഡ്ഡി, ഒന്നു പോയാ വേറൊന്ന് എന്ന് ചിന്തിക്കാൻ അവസരം തന്നത് ചേട്ടനാ. നന്ദി ഒരുപാട് ചേട്ടാ. അത്രയും പറഞ്ഞ് കുട്ടി തോളത്ത് തലയായിച്ചപ്പോൾ അയാളും ഒന്ന് വിതുമ്പിപ്പോയി. ഒപ്പം സന്തോഷത്തിൻ്റെ പൂത്തിരിവട്ടവും. ജീവിതമെന്നത് സുഖവും ദുഃഖവും കലർന്നതാണ്, വളവും തിരിവുമുള്ള വഴികൾ പോലെ. ആശയും നിരാശയും ചേർന്നതാണ്, ഇരുട്ടും വെട്ടവും പോലെ. അതുകൊണ്ട് നൈരാശ്യം വരുമ്പോൾ ജീവിതം ഒടുക്കലല്ല, അതിലൂടെ പുതിയ വഴി തേടലാണ് ബുദ്ധി.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഇബ്രാഹിം തിക്കോടി.
2: 103.6 റിയൽ എഫ്എം. എഫും പ്രധാന വാർത്തകൾ. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മുതൽ 3 ദിവസം സീഷെൽസ് സന്ദർശിക്കും. സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാർട്ടിക് ഹെർമനിയുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. ഇന്ന് അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനം. രാജ്യത്ത് മയക്കുമരുന്ന് കടത്തും ദുരുപയോഗവും ചെറുക്കുന്നതിന് ശ്രമങ്ങൾ അവലോകനം ചെയ്യാൻ ന്യൂഡൽഹിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ ഉന്നതതല യോഗം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 പരിപാടിയുടെ 135 പതിപ്പാണിത്. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ സെൽഫ് എന്യൂമറേഷൻ സൗകര്യം ഇനി 5 ദിവസം കൂടി. SC.census.gov.in എന്ന പോർട്ടലിലെ ലിങ്കിൽ വിവരങ്ങൾ സമർപ്പിക്കാം. സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ചർച്ച ചെയ്യാൻ മന്ത്രി CP ജോൺ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വാഹൻ സാരഥി പോർട്ടലുകളുടെ തകരാറുകൾ, KSRTC ബസ്സുകളുടെ നവീകരണം, ഇ ചലാൻ ഏകോപനം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി. സംസ്ഥാനത്ത് 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ 2 വീതവും തിരുവനന്തപുരം, വയനാട് ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം മറ്റന്നാൾ. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി K.മുരളീധരൻ തിരുവനന്തപുരം തൈക്കാട് മാതൃശിശു ആശുപത്രിയിൽ നിർവഹിക്കും. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ഇയിലെ അവസാന മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും 1-ാം സ്ഥാനക്കാരായി ജർമ്മനി നോക്കൌട്ടിൽ. 3-ാം മത്സരത്തിൽ ഇക്വഡോർ 1-2 ഗോളുകൾക്ക് ജർമ്മനിയെ തോൽപ്പിച്ച് നോക്കൌട്ട് സാധ്യത ഉറപ്പിച്ചു. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക് കേൾക്കാം.

ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇനി റിയൽ എഫ് എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. ആറ് 10 കാവ്യാഞ്ജലിയിൽ കടലും കരയും, പി ഉദയഭാനുവിന്റെ കവിത, ആലാപനം കെ ഗിരിജ വർമ്മ. 6:15 പ്രഭാതവന്ദനം. 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം. ആറ് 6:40 ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 പരിസൻസായ ഹാപ്പി ജേണി, തുടർന്ന് പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം, സഹപ്രായോജകർ ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. 7:05 വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം, നഗരമേ നന്ദി. 7:15 ഡോക്ടർ ശങ്കർ സി എൻ ടി സെന്റർ അപൂർവഗാനം, സഹപ്രായോജകർ വെനീസിയ ബാദ്വേർ. 7:20 സൈമൺ സായി ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം. ഏഴ് 30 പാട്ടുപെട്ടിക്കാലം, പ്രായോജകർ ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ. 7:45 സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം, സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ. 7:50 ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് ഇളയനില, സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം, അടിയാളപ്രേതം പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 8:02 പുത്തലത്ത് ഐ ഹോസ്പിറ്റൽ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 ആർട്ട് കഫേ. 9:15 ബി എം എച്ച് ആരോഗ്യജാലകം. 9:30 ഇശൽമാല. 9:45 ചലച്ചിത്ര ഗാനങ്ങൾ. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്. 11:02 യുവർ ചോയ്സ്. 12:02 എവർ ഗ്രീൻ ഡ്യുവറ്റ്സ്. റിയൽ എഫ് എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: നിങ്ങൾ കേട്ടത് പി ഉദയഭാനുവിന്റെ കടലും കരയും എന്ന കവിത. ആലപിച്ചത് കെ ഗിരിജാവർമ്മ.
1: കാവ്യാഞ്ജലി.

0: പ്രഭാതവന്ദനം സമാപിച്ചു.
1: പ്രഭാതവന്ദനം.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
3: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ കേൾക്കാം. NH-47 എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സംഘവും പാടിയ ഗാനം. പൂവച്ചൽ ഖാദറിന്റെ രചന, ശ്യാമിന്റെ സംഗീതം.

0: സ്മൃതി മധുരം
1: 103.6 റിയൽ എഫ്എം.
2: ഡോക്ടർ ശ്രീകാന്ത് അയ്യർ സ്മൃതി മധുരമാണ് റിയൽ എഫ്എമ്മിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കാം ജി ദേവരാജൻ ഈണ നൽകി യേശുദാസും പി സുശീലയും പാടിയ ഗാനം ചിത്രം തുലാഭാരം. ഗാനരചന വയലാരാമവർമ്മ.

0: സ്മൃതി മധുരം
1: 103.6 റിയൽ എഫ്എം.
2: ഡോക്ടർ ശ്രീകാന്ത് അയ്യർ സ്മൃതി മധുരത്തിൽ ഇനി കേൾക്കാം. വയലാർ രാമവർമ്മ രചിച്ച് ജി ദേവരാജനിയാണ് നൽകി. യേശുദാസ് പാടിയ ഗാനം ചിത്രം തോക്കുകൾ കഥ പറയുന്നു.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിച്ചത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കൊട്ടൂളി കോഴിക്കോട്.
2: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴിയിൽ വരണം.
3: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
2: മൈജി ലാഭമഴ ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
4: കോഴിക്കോട് നഗരപരിധിയിൽ ഇന്ന് നടക്കുന്ന പ്രധാന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. രാവിലെ 7 മണിക്ക് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ സംസ്ഥാന എക്സൈസിൻ്റെ വിമുക്തി മിഷൻ കോഴിക്കോട് ഡിവിഷൻ രാജ്യാന്തര ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ഫണ്ട് റൺ ഫ്ളാഗ് ഓഫ്. മന്ത്രി എ പി അനിൽകുമാർ പങ്കെടുക്കുന്നു. ബീച്ച് കോർപ്പറേഷൻ ഓഫീസിന് സമീപം സിറ്റി പോലീസിൻ്റെ നേതൃത്വത്തിൽ തൂഫാൻ വാക്കത്തൺ രാവിലെ 7:30. ഹോട്ടൽ ഹൈസൺ ഹെറിറ്റേജിൽ രാവിലെ 10 മണിക്ക് കേരള പ്രൈവറ്റ് അൺ എയ്ഡഡ് സ്കൂൾസ് മാനേജ്മെൻറ്റ് സംസ്ഥാന നേതൃസംഗമവും ശില്പശാലയും. രാവിലെ 11 മണി മുതൽ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ യുവ ദൃശ്യ കലാകാരൻ അമർലാൽ പുതുക്കടി ഒരുക്കുന്ന വേർ എർത്ത് മീറ്റ്സ് വെൽവെറ്റ് ചിത്രപ്രദർശനം. വെള്ളയിൽ ശാന്തിനഗറിൽ വൈകിട്ട് 4 വെള്ളയിൽ ജനമൈത്രി പോലീസ് സംഘടിപ്പിക്കുന്ന തൂഫാൻ ഫുട്ബോൾ മത്സരം ഉദ്ഘാടനം കെ ജയന്ത് MLA. വൈകിട്ട് 6 രാജ്യാന്തര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ പരിപാടി, മാന്ത്രിക ദൃശ്യാവിഷ്കാരം കോഴിക്കോട് ബീച്ചിൽ. കോഴിക്കോട് നഗരപരിധിയിൽ ഇന്ന് നടക്കുന്ന പ്രധാന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.
0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM-ൽ. സമർപ്പിക്കുന്നത്
6: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
7: ആകാശവാണി 103.6 റിയൽ FM. ഇനി അല്പസമയത്തിനുള്ളിൽ 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
8: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. സ്വയം പര്യാപ്തമായ രാജ്യം സാമ്പത്തിക സ്ഥിരത നിലനിർത്താനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ വികസന മുൻഗണനകൾ ഏറ്റെടുക്കാനും കൂടുതൽ സജ്ജമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി രാവിലെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് ഇന്നലെ 6 പേർക്കുകൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനി നോക്കൌട്ടിൽ. ഇക്വഡോർ നോക്കൌട്ട് സാധ്യത ഉറപ്പിച്ചു. വാർത്തകൾ വിശദമായി. സ്വയം പര്യാപ്തമായ ഒരു രാജ്യം സാമ്പത്തിക സ്ഥിരത നിലനിർത്താനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ വികസന മുൻഗണനകൾ ഏറ്റെടുക്കാനും കൂടുതൽ സജ്ജമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. രാഷ്ട്രപതി ഭവനിൽ 2023-2024 ബാച്ചുകളിലെ മിലിട്ടറി എഞ്ചിനീയർ സർവീസസ് ഓഫീസർ ട്രെയിനികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. രാജ്യരക്ഷാ മേഖലയുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ മിലിട്ടറി എഞ്ചിനീയർ സർവീസസ് വഹിക്കുന്ന പങ്ക് സമാനതകളില്ലാത്തതാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. തന്ത്രപ്രധാന പ്രതിരോധ കേന്ദ്രങ്ങൾ വികസിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിനും സായുധസേനയുടെ പ്രവർത്തനശേഷി ശക്തിപ്പെടുത്തുന്നതിനും ഈ വിഭാഗം നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്നും ദ്രൗപദി മുർമു പറഞ്ഞു. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 4 മുതൽ 29 വരെ സീഷെൽസിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. 2015 പ്രധാനമന്ത്രി അവസാനമായി സീഷെൽസ് സന്ദർശിച്ചത്. രാജ്യരക്ഷാസേനയുടെ ഒരു സംഘവും 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തുകയും പ്രാദേശിക ദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറുകയും ചെയ്യും. സീഷെൽസിന്റെ ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികളുമായും സംവദിക്കും. ഇന്ത്യയും സീഷെൽസും തമ്മിൽ നിലനിൽക്കുന്ന സൌഹൃദം വീണ്ടും ഉറപ്പിക്കാനും എല്ലാ മേഖലകളിലും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനും സന്ദർശനം സഹായകമാകും.

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറലിന്റെ സാമ്പത്തിക കാര്യ പ്രത്യേക ഉപദേശക നെതർലാൻഡ്സ് രാജ്ഞി മാക്സിമയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങളുടെ വികാസം, സാമ്പത്തിക സേവനങ്ങൾ കൂടുതൽ പ്രാപ്യവും താങ്ങാനാവുന്നതും ജീവിതം എളുപ്പമാക്കുന്നതും ജനങ്ങളെ ശാക്തീകരിക്കുന്നതുമായത് എങ്ങനെയെന്ന് കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തതായി മോദി ഒരു സാമൂഹ്യമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 5 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലെ ലിങ്കിൽ സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്ത് വീട് സംബന്ധിച്ച വിവരങ്ങൾ സമർപ്പിക്കാം. ഈ മാസം 21 നീറ്റ് പുനഃപരീക്ഷയുടെ ഉത്തരസൂചികൾ www.neet.nta.in ലഭ്യമാണെന്ന് NTA സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. മറ്റന്നാൾ വരെ വിദ്യാർത്ഥികൾക്ക് ഒരു ചോദ്യത്തിന് 200 രൂപ നിരക്കിൽ ചോദ്യങ്ങൾ വിലയിരുത്താം. ചലഞ്ച് സ്വീകരിച്ചാൽ ഫീസ് പൂർണ്ണമായും തിരികെ ലഭിക്കും. പുനഃപരീക്ഷയ്ക്ക് ഹാജരായ വിദ്യാർത്ഥികൾക്ക് ഫീസ് തിരികെ ലഭിക്കുന്നതിനും ബാങ്ക് അക്കൌണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നതിനും NTA പോർട്ടലിൽ ഈ മാസം 30 സൗകര്യം ലഭ്യമാണ്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലോകത്ത് 10,00,000 ജനങ്ങളെ ബാധിക്കുന്ന വിപത്താണ് ലഹരി ഉപയോഗവും ലഹരി കടത്തുമെന്ന് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചത്. ലഹരിയെ തുടച്ചു നീക്കാം അതിജീവനത്തിന്റെ കരുത്തോടെ എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണ സന്ദേശം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷനും വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. രാവിലെ 10:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന റാലി കനകക്കുന്ന് കൊട്ടാരത്തിൽ സമാപിക്കും. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തെയും അനധികൃത കടത്തിനെയും പ്രതിരോധിക്കുന്നതിനും യുവജനങ്ങളിലും വിദ്യാർത്ഥികളിലും ബോധവൽക്കരണം ശക്തിപ്പെടുത്തുകയുമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതലയോഗം ഇന്ന് ന്യൂഡൽഹിയിൽ നടത്തും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. രാജ്യത്ത് മയക്കുമരുന്ന് കടത്തും ദുരുപയോഗവും ചെറുക്കുന്നതിന് ശ്രമങ്ങൾ അവലോകനം ചെയ്യുന്നതിനാണ് യോഗം. യോഗത്തിൽ കേന്ദ്ര മന്ത്രാലയങ്ങൾ, സംസ്ഥാന ഗവൺമെന്റുകൾ, മയക്കുമരുന്ന് നിയമനിർവ്വഹണ ഏജൻസികൾ എന്നിവയുടെ പ്രതിനിധികൾ പങ്കെടുക്കും. രാജ്യത്തുടനീളം പിടിച്ചെടുത്ത ഏകദേശം 6,000 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്ന് വസ്തുക്കൾ നിയമപരമായ നടപടികൾക്കനുസൃതമായി നശിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഓൺലൈൻ മയക്കുമരുന്ന് നിർമ്മാർജ്ജന പക്ഷാചരണത്തിന് അമിത്ഷാ തുടക്കം കുറിക്കും. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ കരുതലോടെ കരുനീക്കാം എന്ന സന്ദേശത്തിൽ കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ ഭീമൻ പാമ്പും കോണിയും ഒരുക്കുന്നു. നശാമുക്ത ഭാരത് അഭിയാൻ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ പിന്തുണയിൽ ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പരിപാടി. വൈകിട്ട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്യും. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനമായ ഇന്ന് രാവിലെ കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ കൂട്ടയോട്ടം നടത്തും. TO മോഹനൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്യും. ശ്രീകണ്ഠപുരത്ത് ഉച്ചയ്ക്ക് സന്ദേശ റാലി സംഘടിപ്പിക്കും. കണ്ണൂർ സിറ്റി പോലീസും തലശ്ശേരി പോലീസ് സബ് ഡിവിഷനും ചേർന്ന് 5K Run Season 2 എന്ന പേരിൽ തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന് ലഹരി വിരുദ്ധ റണ്ണും സംഘടിപ്പിക്കും. രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തായ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും വേട്ടയാടുന്ന വിപത്താണ് ലഹരിയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP കാസർകോട്ട് പറഞ്ഞു. നശാമുക്ത ഭാരത് അഭിയാന്റെ ഭാഗമായി ജില്ലാ സാമൂഹ്യനീതി വകുപ്പും ജില്ലാ പോലീസും സംയുക്തമായി സംഘടിപ്പിച്ച ഐ ആം എ തൂഫാൻ വാരിയർ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയിൽ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. വ്യാവസായിക വാണിജ്യ LPG വിതരണത്തിലെ എല്ലാ നിയന്ത്രണങ്ങളും നീക്കം ചെയ്തതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ തുടക്കത്തിൽ നിർത്തിവച്ചിരുന്ന LPGയുടെ വിതരണം പ്രതിസന്ധിക്ക് മുന്നത്തെ നിലവാരത്തിലേക്ക് പുനഃസ്ഥാപിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് 6 പേർക്കുകൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ 2 തിരുവനന്തപുരം, വയനാട് ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഈ വർഷം ഇതുവരെ 248 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ നിപ റിപ്പോർട്ട് ചെയ്ത ഈ മാസം 10 ശേഷം ഇതുവരെ പുതിയ രോഗബാധയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിലവിലെ രോഗിയുടെ സമ്പർക്ക പട്ടികയിലെ 15 പരിശോധിച്ചതിൽ ആർക്കും രോഗബാധയില്ലെന്നും സ്ഥിരീകരിച്ചു. രോഗനിരീക്ഷണത്തിന്റെ ഭാഗമായി നിപ സമാന ലക്ഷണങ്ങൾ ഉള്ളവരുടെ ഇടയിൽ ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ 52 ഫലവും നെഗറ്റീവാണ്. എങ്കിലും രോഗനിരീക്ഷണ നടപടികൾ ശക്തമായി തുടരുന്നുവെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 64 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശനം നടത്തി.
ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഇയിൽ അവസാന മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും ഒന്നാം സ്ഥാനക്കാരായി ജർമ്മനി നോക്കൌട്ടിലെത്തി. മൂന്നാം മത്സരത്തിൽ ഇക്വഡോർ 1-2 ഗോൾ

0: ഗോളുകൾക്ക് ജർമ്മനിയെ തോൽപ്പിച്ച് നോക്കൌട്ട് സാധ്യത ഉറപ്പിച്ചു. ഐവറി കോസ്റ്റ് മറുപടിയില്ലാത്ത രണ്ട് ഗോളുകൾക്ക് കുറസാവയെ പരാജയപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: തുടങ്ങി രണ്ടാം മിനിറ്റിൽ തന്നെ ജർമ്മനി ഗോൾ നേടി ലീഡ് പിടിച്ചെങ്കിലും ഒൻപതാം മിനിറ്റിൽ മറുപടി നൽകി തെക്കേ അമേരിക്കൻ കരുത്തർ ഇക്വഡോർ. വിട്ടുകൊടുക്കാൻ തങ്ങൾ തയ്യാറല്ലെന്ന് സൂചന നൽകി. ഒപ്പത്തിനൊപ്പം പൊരുതി കളിച്ച ഇക്വഡോർ ഒടുവിൽ മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിയെ അട്ടിമറിച്ച് പുറത്താകലിന്റെ വക്കിൽ നിന്ന് നോക്കൌട്ട് റൌണ്ടിന്റെ പടിവാതിൽ. ഇതാദ്യമായാണ് ലോകകപ്പിൽ ഇക്വഡോർ ജർമ്മനിയെ വീഴ്ത്തുന്നത്. 77 മിനിറ്റിൽ ഗോൺസാലോ പ്ലാറ്റയാണ് ഇക്വഡോറിന്റെ വിജയ ഗോൾ നേടിയത്. ഗ്രൂപ്പ് ഇയിലെ മറ്റൊരു മത്സരത്തിൽ കുറസോവയെ മറുപടിയില്ലാത്ത രണ്ട് ഗോളുകൾക്ക് മറികടന്ന് ഐവറി കോസ്റ്റ് നോക്കൌട്ട് റൌണ്ടിലേക്ക് മുന്നേറി. മത്സരത്തിന്റെ 7:64 മിനിറ്റുകളിൽ നിക്കോളാസ് പെപ്പയുടെ ഇരട്ട ഗോളുകളാണ് ഐവറി കോസ്റ്റിനെ മിന്നും ജയം സമ്മാനിച്ചത്. ലോകകപ്പിലെ ഏറ്റവും കുഞ്ഞൻ രാജ്യമായ കുറസോവ ഒരു മത്സരം പോലും ജയിക്കാതെയാണ് ടൂർണമെന്റിൽ നിന്നും പുറത്തായത്.
0: പുലർച്ചെ നടന്ന മത്സരങ്ങളിൽ നെതർലാൻഡ് 1-3 ടുണീഷ്യയെ തോൽപ്പിച്ചു. ജപ്പാൻ സ്വീഡൻ മത്സരം സമനിലയിൽ. സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നത് ചർച്ച ചെയ്യാൻ മന്ത്രി CP ജോൺ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വാഹൻ സാരഥി പോർട്ടലുകളുടെ തകരാറുകൾ, KSRTC ബസ്സുകളുടെ നവീകരണം, ഇ ചലാൻ ഏകോപനം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി. കേരളം ഉന്നയിച്ച ആവശ്യങ്ങളോട് കേന്ദ്രമന്ത്രി തികച്ചും അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചതെന്ന് മന്ത്രി CP ജോൺ അറിയിച്ചു. ഉണ്ണികൃഷ്ണൻ പുതൂർ സ്മാരക ട്രസ്റ്റ് ആൻഡ് ഫൗണ്ടേഷന്റെ പുതൂർ സ്മാരകത്തിന് സ്മാരക പുരസ്കാരത്തിന് ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ KP രാമനുണ്ണി അർഹനായി. ഡോക്ടർ M ലീലാവതി, C രാധാകൃഷ്ണൻ, ഡോക്ടർ നെടുമുടി ഹരികുമാർ എന്നിവരടങ്ങിയ സമിതിയാണ് പുരസ്കാരം നിർണയിച്ചത്. ഉണ്ണികൃഷ്ണൻ പുതൂരിന്റെ 94-ാം ജന്മവാർഷിക സ്മൃതിദിനമായ ജൂലൈ 15 ഗുരുവായൂരിൽ പുരസ്കാരം സമ്മാനിക്കും. 11,111 രൂപയും വെങ്കലശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരമെന്ന് ട്രസ്റ്റ് ആൻഡ് ഫൗണ്ടേഷൻ ചെയർമാൻ ഷാജു പുതൂർ അറിയിച്ചു. കോതമംഗലം, പിണ്ടിമന, കോട്ടപ്പടി പഞ്ചായത്തുകളിലെ ജനവാസ മേഖലകളിൽ ഭീതി പരത്തിയ കാട്ടാനയെ മയക്കുവെടിവെച്ച് ചികിത്സ നൽകിയ ശേഷം കരിമ്പാനി വനമേഖലയിലേക്ക് തിരിച്ചുവിട്ടു. ഇന്നലെ രാവിലെ മയക്കുവെടിവെച്ച് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ചിരുന്നു. ചീഫ് വൈൽഡ് വാർഡന്റെ അനുമതിയോടെ രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ആനയെ വനത്തിലേക്ക് തിരിച്ചുവിട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വയം പര്യാപ്തമായ രാജ്യം സാമ്പത്തിക സ്ഥിരത നിലനിർത്താനും പ്രതിസന്ധിഘട്ടങ്ങളിൽ വികസന മുൻഗണനകൾ ഏറ്റെടുക്കാനും കൂടുതൽ സജ്ജമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 സീഷൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി രാവിലെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് ഇന്നലെ 6 കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനി നോക്കൌട്ടിൽ, ഇക്വഡോർ നോക്കൌട്ട് സാധ്യത ഉറപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
1: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ട്രെയിൻ സമയം. അടുത്ത 2 മണിക്കൂർ നേരം കോഴിക്കോട് വഴി കടന്നു പോകുന്ന എല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിച്ചു.
0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
3: കാത്തിരുന്ന് മടുത്തോ? എങ്കിലൊരു കപ്പ് പരിസൺസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
4: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
5: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
6: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
1: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
0: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
7: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ദേശീയ ഓഹരി വിപണി സൂചികകളായ BSE സെൻസെക്സ് 109 പോയിന്റ് വർദ്ധിച്ച് 77,100 NSE നിഫ്റ്റി 34 പോയിന്റ് വർദ്ധിച്ച് 24,056 ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയിൽ ഇന്നലെ സ്വർണം ഗ്രാമിന് 12,955 രൂപ, പവന് 1,03,640 രൂപ.
0: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.

0: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
1: ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
2: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
3: 24 മണിക്കൂറും കാർഡിയോളജി സേവനം. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
2: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്. കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
5: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
4: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
6: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
7: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
2: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
8: ശരീരത്തെ മനസ്സിലാക്കാൻ മനസ്സിന് കഴിയും, എന്നാൽ ആരാണ് മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നത്?
9: വരൂ, ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
6: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
8: ഫോൺ 0499523430.

മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത സംവിധായകരിൽ ഒരാളായ പി ജി വിശ്വംഭരന്റെ ശ്രദ്ധേയ ചിത്രങ്ങളിൽ ഒന്നാണ് 1999 പുറത്തിറങ്ങിയ ഏഴു പുന്നതരകൻ. ഈ ചിത്രത്തിലെ ജനപ്രിയ ഗാനങ്ങളിൽ ഒന്നാണ് യേശുദാസ് ആലപിച്ച തെക്ക് തെക്ക് തെക്കേപ്പാടം എന്ന ഈ ഗാനം. വരികൾ ഗിരീഷ് പുത്തഞ്ചേരിയുടേത്, സംഗീതം വിദ്യാസാഗർ. ഇന്ന് June 26 സിനിമാ സംവിധായകൻ പി ജി വിശ്വംഭരന്റെ ഓർമ്മദിനം.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
0: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
3: വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം,
4: തുറസിന്റെ തുറമുഖങ്ങൾ.
3: സമർപ്പിക്കുന്നത്
1: കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് കരുതലോടെ. വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വേങ്ങേരി, കോഴിക്കോട്. ഹേ പിണങ്ങളെ കണ്ണേ,
5: കണ്ണേ കരളെന്ന് വിളിക്കല്ലാണ്ട് എത്ര ദിവസമായി എന്റെ കണ്ണ് കാണിക്കാൻ പോകാൻ പറയുന്നു.
1: നല്ലൊരു ഐ ഹോസ്പിറ്റൽ ഏതാന്ന് ആലോചിക്കുക.
5: അതപ്പൊ നന്നായി. വേങ്ങേരിയില് വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഇല്ലേ? അതാകുമ്പോ മെഡിസപ്പ് അംഗീകൃതമാണ്.
1: എന്നാ റെഡി ആയിക്കോ കണ്ണേ, നിന്റെ കണ്ണ് ശരിയാക്കിയിട്ട് തന്നെ കാര്യം.
0: നഗരമേ നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തുപിടിച്ച കോഴിക്കോടിനെ കുറിച്ച് സ്നേഹപൂർവം.
6: ഈ നഗരത്തിൽ കഴിയുന്നവർക്ക് ചിരപരിചിതമാണ് ഇവിടം. ഒരിക്കലെങ്കിലും മാറി നിന്ന് നോക്കുമ്പോൾ പ്രിയ നഗരം എങ്ങനെയിരിക്കും? മാടി വിളിക്കുന്ന ഒരിടം, എത്രയും വേഗം തിരിച്ചെത്താൻ കൊതിക്കുന്ന ഇടം, ചേർത്തു പിടിക്കുന്ന ഇടം, വാക്കുകളെ കവിയുന്ന അനുഭവമായി ഉള്ളിൽ നിറയുന്ന നഗരം, പ്രിയ നഗരം. ആഡ്വെഞ്ചേഴ്സ് പരിസരരംഗത്തും ഇവന്റ് മാനേജ്മെന്റ് രംഗത്തും കോഴിക്കോട്ടുള്ള ശ്രദ്ധേയമായ സ്ഥാപനമാണ്. ഇതിന്റെ സഹസ്ഥാപകയാണ് സോഫി ലൂക്കോസ്. ഇന്നവർ സംസാരിക്കുന്നത് കോഴിക്കോടെന്ന വിവരിച്ചാലും മതിയാവാത്ത അനുഭവത്തെക്കുറിച്ചാണ്.
7: 91 എന്റെ കല്യാണം ഉണ്ടായി. ബെന്നി എന്ന് പറഞ്ഞ, ഐ മീൻ ബെന്നി ഈസ് പെറ്റ് നെയിം, ലൂക്കോസ് ലൂക്കോസ് എന്നാണ് പുള്ളിയുടെ പേര്. കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ കാലിക്കറ്റ് എന്നുള്ളൊരു സിറ്റി കണ്ടത് തന്നെ. ബിക്കോസ് അതിന് മുന്നേ വി വെയർ ഇൻ കോട്ടയം. ബെന്നി വാസ് 2 മുന്നേ ഹി ഈസ് ഓൾറെഡി ഇയർ. പുള്ളിയുടെ ക്രിയേറ്റീവ് അഡ്വർടൈസിംഗ് ബിസിനസ്സുമായിട്ട് പുള്ളി ഓൾറെഡി കാലിക്കറ്റിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പം സത്യം പറഞ്ഞാൽ എനിക്കൊരു നല്ല കൾച്ചറൽ ഷോക്ക് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇവിടെ വന്നപ്പോൾ കാണുന്നത് വേറെ തന്നെ ഒരു സിറ്റി, വിച്ച് ഐ ഹാവ് നെവർ എക്സ്പീരിയൻസ്ഡ് ഇൻ കേരളത്തിൽ കാണാത്ത പോലെ. അതായത് രാത്രികളിലൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ ഭയങ്കര ലൈവായിട്ടുള്ളൊരു സിറ്റി. ഐ തിങ്ക് ഒരു നോമ്പ് സമയത്തായിരുന്നു ഇവിടെ ഫസ്റ്റ് വന്നത്. അപ്പം ബീച്ചിൽ ലൈറ്റ്സ് കിടക്കുന്നു, ഫുട്ബോൾ മാച്ചസ് നടക്കുന്നു, ആൾക്കാർ വന്നിരിക്കുന്നു, നടക്കുന്നു. അപ്പോൾ പിന്നെ ഹോട്ടൽസിൽ ചെല്ലുമ്പം ഈവൻ ലേറ്റ് ഇൻ ദ നൈറ്റ് 11-12 മണിക്കൊക്കെ വി കുഡ് ജസ്റ്റ് വാക്ക് ഇൻ ടു ഹോട്ടൽസ് ആൻഡ് യുനോ, അതൊക്കെ എനിക്കൊരു ഭയങ്കര അത്ഭുതമായിട്ട്.

തോന്നി, ബിക്കോസ് 1980-ലാണ് ഞാൻ കേരളത്തിലോട്ട് തന്നെ വന്നത്. ബട്ട് ബിഫോർ ദാറ്റ് എൻ്റെ യങ് ഏജിൽ ഐ വാസ് ഇൻ ഗുവാഹാട്ടി. പക്ഷെ അവിടെ നിന്ന് നമ്മൾക്ക് അങ്ങനെ ഒരു നൈറ്റ് ലൈഫ് ഇതേപോലെ ഞാൻ കണ്ടിട്ടില്ല, എവിടെയും കണ്ടിട്ടില്ല. ഐ യൂസ് ടു ഫീൽ എ ലോട്ട് ഓഫ് എനർജി ഇൻ കാലിക്കറ്റ്. ആക്ച്വലി മധ്യ തിരുവനന്തപുരത്തു നിന്നാണ് ഞാൻ വരുന്നത്. അപ്പൊ കോട്ടയത്തെ ആ ഒരു ഭാഷാ രീതിയാണ് ഞാൻ അഡാപ്റ്റ് ചെയ്തത്. സ്റ്റേണായിട്ട് സംസാരിക്കുക, കാര്യങ്ങൾ പറയുക, അങ്ങനെ വന്ന് ഇവിടെ വന്ന്. ആൻഡ് വെൻ ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ്, ഞാൻ സത്യം പറഞ്ഞാൽ ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് വിത്ത് മൈ ഹസ്ബൻഡ് ഡയറക്ട്ലി. അപ്പോൾ അതൊരു ബിസിനസ്സും അങ്ങോട്ടാണ്. അപ്പോൾ അന്ന് കുറേ വെൻഡേഴ്സ് ഇൻവോൾവ് ആയിരുന്നു. അവരോടൊക്കെ സംസാരിക്കുമ്പം അവർക്ക് ഒന്നും അത്ര ഹാപ്പി അല്ലായിരുന്നു എൻ്റെ ടോണ് കാരണം. ഇവരോട് അത് പറ്റത്തില്ല, അത് മാറ്റണം, അത് അങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അന്ന് ദേ വർ സ്കേർഡ്, എന്താണ് ഈ സ്ത്രീ ഇങ്ങനെ നമ്മളോട് സംസാരിക്കുന്നതെന്നുള്ളത്. പക്ഷെ എനിക്കത് മനസ്സിലാവത്തേ ഇല്ലായിരുന്നു, വൈ ദീസ് പീപ്പിൾ ആർ സേയിങ് ഞാൻ ചീത്ത വിളിക്കുന്നു എന്നുള്ളത്. ബിക്കോസ് ആ ടോണേ അങ്ങനെ. ഇന്നും സംടൈംസ് ഐ ഫീൽ ദാറ്റ് പീപ്പിൾ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മൈ ടോൺ. ആ ഒരു സ്റ്റഡിനെസ് ആൻഡ് ദാറ്റ് ഇസ് ഹൗ കോട്ടയം തോട്ട് മീ ടു സ്പീക്ക്. കോഴിക്കോട്ടെ ആ വിനയം ഇന്നും എനിക്ക് കിട്ടിയിട്ടില്ല, ചില ഭാഗത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഞാൻ കോട്ടയത്തോട്ട് തിരിച്ചു പോകുമ്പോൾ ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് കോഴിക്കോട് നിന്നാണോ വരുന്നതെന്നുള്ളത്. എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു, ഐ മീൻ എൻ്റെ ഒരു പേഴ്സണാലിറ്റിയെ തന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാലിക്കറ്റിലെ ആൾക്കാരുടെ ആ ഒരു ഹോസ്പിറ്റാലിറ്റി, അവരുടെ ആ ഗിവിംഗ് മെന്റാലിറ്റി. ആൻഡ് ഐ അണ്ടർസ്റ്റാൻഡ് ദറ്റ് ഇറ്റ് ഹസ് മോൾഡഡ് മീ ഇൻ ടു എ വെരി ഡിഫറെൻറ്റ് പേഴ്സൺ ഫ്രം വാട്ട് ഐ വാസ്. വെൻ എൻ്റെ ഒരു ചെറുപ്പകാലത്തിനെക്കാട്ടിലും ഒത്തിരി വ്യത്യാസമായിട്ട് എന്നെ മോൾഡ് ചെയ്തിട്ടുണ്ട്. ഐ ഓൾവേസ് ഫീൽ ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര ലവിങ് ആണ്, ഭയങ്കര ഗിവിങ് ആണ്. അതായത് നമ്മൾ ഒരാളുടെ വീട്ടിൽ ചെന്നാൽ, ഇപ്പം ഞാനൊക്കെ ഒരു ഇവൻറ്റ് ചെയ്യാൻ ചിലപ്പോൾ പന്തലുകാർ ആയിരിക്കും അവിടെ നിൽക്കുന്നത്. ആദ്യം ഇനിഷ്യൽ സ്റ്റേജിൽ പന്തലായിരിക്കുമല്ലോ ഇടുന്നത്. അപ്പോൾ ഒരു 10-11 മണിയാകുമ്പോഴത്തേക്കിന് എന്താണേലും ഒരു ജ്യൂസ് ആണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കടി, ഇറ്റ് വിൽ കം ടു ദ എൻറ്റയർ ക്രൂ ദെയർ. അത് പന്തലുകാരാണോ ഇന്ന ആളാണോ അന്ന ആളാണോ എന്നൊന്നും നോക്കൂല. ഫുഡോ എന്താണെന്ന് വെച്ചാൽ അത് കൊടുത്തിരിക്കും. ഞാൻ കാലിക്കറ്റിലെ അത് കണ്ടിട്ടുള്ളൂ, ബിക്കോസ് ഐ ഹാവ് വർക്ക്ഡ് അതർ പ്ലേസസ് ഓൾസോ. പലതവണ ഐ റിമെമ്പർ പെട്ടെന്ന് തിരക്കിട്ടിട്ട് എന്തെങ്കിലും ഒരു സാധനം മേടിക്കാൻ, ചിലപ്പോൾ ഞാൻ പേഴ്സ് വരെ എടുക്കാൻ മറന്ന സമയമുണ്ട്. അപ്പോൾ ഞാൻ സാധനം മേടിച്ച് കഴിഞ്ഞ് ബാഗിൽ നോക്കുമ്പോൾ പേഴ്സ് കാണത്തില്ല. അപ്പോൾ അയ്യോ ചേട്ടാ ഞാൻ മറന്നുപോയി, ഞാനെന്നാൽ ഇതിവിടെ വെച്ചേരാ. ഇല്ല മാഡം അത് കൊണ്ടുപോയി, അല്ല ഞാൻ പൈസ തന്നിട്ടില്ല, അല്ല കൊണ്ടുപോയിക്കോ മാഡം തിരിച്ച് തന്നാൽ മതി. അത് പറയുമ്പോൾ ഞാൻ ആലോചിക്കും ഇയാൾക്ക് എന്താ ഗ്യാരണ്ടി ഞാൻ തിരിച്ച്, ഞാൻ ആരാന്ന് പോലും ഇയാൾക്ക് അറിയില്ല. പക്ഷേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കാലിക്കറ്റിലാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്, വേറെ ഒരു രാജ്യത്ത് പോലും ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ഇപ്പോൾ ഒരു ഈറ്റ് ഹബാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ കോട്ടയത്ത് നിന്ന് ദേ ജസ്റ്റ് ടേക്ക് ദ വന്ദേ ഭാരത്, കം ഹിയർ ഓൺലി ടു ഗോ ജമ്പിങ് ഫ്രം വൺ റെസ്റ്റോറൻറ്റ് ടു ദി അതർ. കാരണം അത്രയ്ക്ക് നല്ല, ഒരു റെസ്റ്റോറൻറ്റിലുള്ള ഫുഡല്ല മറ്റടുത്ത്, ടേസ്റ്റ് വ്യത്യാസം, പല പല ഇത്. അപ്പോൾ പലതരത്തിലുള്ള ക്വിസീൻസ് ഇപ്പോൾ ഇവിടെ ഉണ്ട്. മലബാറിയൻ ഫുഡ് ഇത്രയും ടേസ്റ്റി ആയിട്ടും അതുവരെയും സ്വീകരിക്കുന്ന ഒരു ജനമാണ് നമുക്കിവിടെ ഉള്ളത്. ദേ ആർ റെഡി ടു ഗോ വിത്ത് ദി അതർ കൾച്ചേഴ്സ്, അതും അവർ ഇതേ എംബൈബ് ഇൻ ദം ഓൾ ദാറ്റ്, അതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാലിക്കറ്റ് വന്നിട്ട് പിന്നെ ഷോപ്പിംഗ് ചെയ്യുക. എൻ്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ടാണ് ഇവിടുത്തെ ഒരു വലിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പ്, അവിടെയാണ് ആൾക്കാർ സ്ഥിരം വരുന്നത്. ഞാൻ അവരെ വിളിച്ച് പറയും എൻ്റെ ഇത്ര ഫ്രണ്ട്സ് കോട്ടയത്തു നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഓണേഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ അവരോട് ചോദിക്കും ഭക്ഷണം കഴിക്കണ്ടേ, തൊട്ടപ്പുറത്തുള്ള റഹ്മത്തിൽ കയറ്റി ഭക്ഷണം കഴിപ്പിച്ചിട്ടാണ് അവരെ വിടുന്നത്. വിതൗട്ട് അവരോട് പേയ്മെന്റ് പോലും ചോദിക്കില്ല കേട്ടോ, ഇവരാണ് അതിന്റെ പേയ്മെന്റ് കൊടുക്കുന്നത്. ഭയങ്കര ഒരു അതിശയാ, കാരണം ഇവർ കച്ചവടം നടത്തുന്ന ഇരിക്കുന്ന ആൾക്കാർ നമുക്ക് ഭക്ഷണം മേടിച്ചു തന്ന് അത് അവരുടെ പ്രോഫിറ്റിൽ അത് കുറയാ, അങ്ങനത്തെ ഒന്നും അവർ ചിന്തിക്കാറ് പോലും ഇല്ല. അതുകൊണ്ട് തന്നെ പീപ്പിൾ ലവ് കമ്മിങ് ഹിയർ. ഐ ഹാവ് ഗ്രൂപ്പ്സ് കമ്മിങ് ഹിയർ ഇൻ ബിറ്റ്വീൻ, ലൈക്ക് യുനോ ബെന്നിയുടെ ഫ്രണ്ട്സ് ആണേലും എൻ്റെ ഫ്രണ്ട്സ് ആണേലും വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹോട്ടലിൽ താമസിക്കും, 3-4 ദിവസം ഇവിടെ കറങ്ങി നടക്കും, എവിടെയാ ഷോപ്പിംഗ് ചെയ്യേണ്ടത് അവിടെയൊക്കെ ഷോപ്പ് ചെയ്ത് പോകും. എനിക്ക് തോന്നുന്നത് കാലിക്കറ്റിലാണ് ഇപ്പം നല്ലൊരു ഡെവലപ്മെൻറ്റ് ശരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് കുറേ കാര്യങ്ങളും ഉണ്ടല്ലോ നമുക്ക് ഡെവലപ്മെൻറ്റ് വരാൻ. വി ഹാവ് ദ ബാക്ക് വാട്ടേഴ്സ്, വി ഹാവ് ദ ബീച്ചസ്, വി ഹാവ് ദ മൗണ്ടൻസ്. ഇവിടെ ഇല്ലാത്ത ഒന്നും ഇല്ല, ഒൺലി തിങ് വി ഹാവ് ടു ഡെവലപ്പ് ഇറ്റ്, അത്രയേ ഉള്ളൂ. എൻ്റെ മോൻ ആക്ച്വലി ഹീസ് എൻ NID ഗ്രാജുവേറ്റ്. പുള്ളി ആദ്യം മൈക്രോസോഫ്റ്റിലായിരുന്നു വർക്ക് ചെയ്തത്. ഹി വാസ് ഇൻ ഹൈദരാബാദ്. ആ കൊറോണ ആയ സമയത്ത് പുള്ളി വർക്ക് ഫ്രം ഹോം തുടങ്ങി. അത് കഴിഞ്ഞ് പുള്ളി തിരിച്ച് മൈക്രോസോഫ്റ്റിൽ പോയിട്ടേ ഇല്ല, ബിക്കോസ് ഹീ സെഡ് ഐ ഡോണ്ട് വോണ്ട് ടു ഗോ. അപ്പോൾ റിസൈൻ ചെയ്തു മൈക്രോസോഫ്റ്റിന്. ഹി ഡസൻറ്റ് വോണ്ട് ടു ഷിഫ്റ്റ് ഫ്രം കാലിക്കറ്റ്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, സി ദ കൈൻഡ് ഓഫ് വർക്ക് ദറ്റ് യു ആർ ഡൂയിങ്, യു ക്യാൻ ഗെറ്റ് മോർ വർക്ക് ഇഫ് യു ഗോ ഔട്ട്സൈഡ് കേരള ഓർ ഔട്ട്സൈഡ് ഇന്ത്യ. പക്ഷേ ഫോർ ഹിം ഹീ സെയിങ് അമ്മ ദിസ് ലക്ഷറി ഐ വിൽ നോട്ട് ഗെറ്റ് എനിവെയർ വേർ യു നോ യു പീപ്പിൾ ആർ നിയർ, മൈ ഓൾഡ് ടൈം സ്കൂൾ ഫ്രണ്ട്സ് ആർ നിയർ. ആൻഡ് ഈ ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് വേറെ എങ്ങും കിട്ടത്തില്ല. ബിക്കോസ് കുറേ നാൾ അവൻ ബോംബെയിലുണ്ടായിരുന്നു, പിന്നെ ഹൈദരാബാദിലുണ്ടായിരുന്നു, കുറച്ച് ഡൽഹിയിലുണ്ടായിരുന്നു. ബട്ട് ഹീ സേസ് കാലിക്കറ്റ് ഇസ് മൈ ഹോം. എൻ്റെ മോള് ഷീ ഈസ് വർക്കിംഗ് ഇൻ വാൻകൂവർ. അവൾ ആക്ച്വലി ഒരു

0: അർബൻ ഡിസൈനറാണ്. അങ്ങനെ അവൾ വാൻകൂവറിൽ പോയി. പക്ഷേ അവൾ എന്നും പറയും, മൈ അൾട്ടിമേറ്റ്ലി ഐ എം കമ്മിങ് ബാക്ക് ടു കാലിക്കറ്റ്, തിരിച്ച് കാലിക്കറ്റ് വരും, ഐ വിൽ ബി ഇൻ കാലിക്കറ്റ് എന്നാണ്. കാലിക്കറ്റിൽ എനിക്കുള്ള ഫ്രണ്ട്സ് ഇവരെല്ലാം പല രാജ്യങ്ങളിൽ ഇവിടെ വന്ന് സെറ്റിലായത്, ഒന്നിലും മാരേജോടുകൂടി അല്ലെങ്കിൽ അവരുടെ വർക്ക് സംബന്ധമായിട്ട് ഇവിടെ വന്ന് സെറ്റിലായ ഒരു ഗ്രൂപ്പ് ഓഫ് വുമൻ ആണ്. ആൻഡ് വി ലവ് കാലിക്കറ്റ് ബിക്കോസ് നമ്മൾ സംസാരിക്കുമ്പോഴും എവ്രി വൺ, ലൈക്ക് ഐ ഹാവ് ഫ്രണ്ട്സ് ഹു ഹാവ് ബീൻ ബോൺ ആൻഡ് ബോട്ട് അപ്പ് ഇൻ മെട്രോ സിറ്റീസ്, അവർ പോലും കാലിക്കറ്റിനെ ദേ ഓൾസോ സേ, നമ്മുടെ ടോക്സിൽ അവരും പറയാറുണ്ട്, വി ഫീൽ വെരി മച്ച് ഹോം. ഇവർ നമ്മൾ യാത്രയ്ക്കൊക്കെ പോയി കഴിയുമ്പോൾ വിതിൻ 4 to 5 days വി ഫീൽ ലൈക്ക് കമ്മിങ് ബാക്ക് ടു കാലിക്കറ്റ്. കാരണം ആ ഒരു വാംത്ത് നമുക്ക് വേറെ എങ്ങും എല്ലാ രാജ്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിങ്ങോട്ട് വരണം. അതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം, നമ്മളുടെ ഫ്രണ്ട്സ്, നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റി വേർ ദേ ഹാവ് ബീൻ വിത്ത് അസ്. ആൻഡ് ഐ ഡോണ്ട് നോ, അതിൽ കൂടുതൽ എനിക്ക് പറയാനില്ല. വി ആർ ക്വൈറ്റ് റിലാക്സ്ഡ് ഹിയർ.
1: അഡ്വഞ്ചേഴ്സ് പരിസരംഗത്തും ഇവന്റ് മാനേജ്മെന്റ് രംഗത്തും പ്രശസ്തമായ സ്ഥാപനത്തിന്റെ സഹസ്ഥാപക സോഫി ലൂക്കോസ് ആണ് തന്റെ പ്രിയ നഗരത്തെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത്.
2: നഗരമേ നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തു പിടിച്ച കോഴിക്കോടിനെ കുറിച്ച് സ്നേഹപൂർവം.
1: വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ. സമർപ്പിച്ചത്
3: ഗ്ലോക്കോമ ക്ലിനിക്, കുട്ടികളുടെ നേത്രപരിചരണ വിഭാഗം, ഡേ കെയർ, പിൻഹോൾ, തിമിര ശസ്ത്രക്രിയ തുടങ്ങിയ സേവനങ്ങളുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
4: വിദഗ്ധ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ രോഗി കേന്ദ്രീകൃതവും കരുതലോടെയുമുള്ള സേവനം
3: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
5: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
6: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
5: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ്, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
7: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
1: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
8: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
1: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
9: ബെനീസിയ ബാത്വേഴ്സ്, NISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
10: ഏറ്റവും നൂതനമായ ശ്രവണ സഹായികൾ, ലോകോത്തര ബ്രാൻഡുകൾ,
11: 2 വർഷം വാറന്റി, ENT സ്പെഷ്യലിസ്റ്റിന്റെ മേൽനോട്ടത്തിൽ മികച്ച സർവീസ്.
8: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
12: ഞമ്മടെ പുതിയ പേരയിലേക്ക് വാങ്ങുന്ന പുതിയ ബാത്വെയർ ബെനീസിയുടെ കാര്യം ഞമ്മള് പറഞ്ഞത്, ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്. അണ്ട് ഒരു
13: കാര്യം,
9: ഇപ്പോൾ എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
1: അപൂർവ ഗാനം.

ദക്ഷിണേന്ത്യൻ സംഗീത ലോകത്തിന്റെ വാനമ്പാടി, 6 ദേശീയ പുരസ്കാരങ്ങളുടെ ഉടമയായ KS ചിത്രയെ ഉത്തരേന്ത്യൻ സംഗീത ആസ്വാദകർക്ക് സുപരിചിതയാക്കിയത് 1991 ലവ് എന്ന ചിത്രത്തിലെ സാത്തിയ തുനെ ക്യാ കിയാ എന്ന ഗാനമാണ്. ആനന്ദ് മിലിന്ദിന്റെ സംഗീതത്തിൽ SP ബാലസുബ്രഹ്മണ്യത്തിനൊപ്പം ചിത്ര ആലപിച്ച ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചത് മജ്റു സുൽത്താൻപുരിയാണ്.

0: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്
0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: ബെനീസിയ ബാത്ത്വേഴ്സ് NISO 9001 2015 സർട്ടിഫൈഡ് കമ്പനി.

0: സൈമൺ ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്
1: സമർപ്പിക്കുന്നത് മിഴിവാർന്ന കാഴ്ച ഇനി അകലെയല്ല. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
2: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: ഇനി കാഴ്ച ക്ലിയർ ആകും.
2: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
4: ഒരു അംഗത്തിനുള്ള തയ്യാറെടുപ്പ് പോലെ ഉണ്ടല്ലോ.
5: യെസ്, സംതിങ് ലൈക്ക് ദാറ്റ്. ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ. ഐ ഹാവ് ഗസ് ഫോർ ലഞ്ച്, ഗോട്ട് ടു കുക്ക് സംതിങ് സ്പെഷ്യൽ. ഉച്ചഭക്ഷണത്തിന് വിരുന്നുകാരുണ്ട്, എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണം. ഗോട്ട് ടു കുക്ക് സംതിങ് സ്പെഷ്യൽ.
4: ടു കുക്ക് എന്നാൽ പാചകം ചെയ്യുക എന്നല്ലേ.
5: കുക്ക്, സി ഒ ഒ കെ, കുക്ക്, പാചകം ചെയ്യുക, വേവിക്കുക. സന്ദർഭമനുസരിച്ച് പുഴുങ്ങുക എന്നും പറയാം.
4: കുക്ക് പൊറ്റേറ്റോസ്, ഉരുളക്കിഴങ്ങ് വേവിക്കുക അഥവാ പുഴുങ്ങുക അല്ലേ.
5: ഹിയർ കുക്ക് ഈസ് എ വെർബ്, അതായത് ക്രിയ. കുക്കിംഗ് ആണ് കണ്ടിന്യൂസ് ടെൻസ്. സി ഒ ഒ കെ ഐ എൻ ജി, കുക്കിംഗ്. പാസ്റ്റ് ടെൻസ് അഥവാ ഭൂതകാലം, കുക്ഡ്. സി ഒ ഒ കെ ഇ ഡി, കുക്ഡ്.
4: നീ ഫ്രീ ആയിരിക്കുമോ എന്നറിയാൻ ഞാൻ ഫോൺ ചെയ്തിരുന്നു, നീ കോൾ എടുത്തില്ല.
5: ഐ വാസ് ബിസി കുക്കിംഗ്, ദാറ്റ് വാസ് വൈ ഐ കുഡ് നോട്ട് അറ്റൻഡ് യുവർ കോൾ. ഞാൻ പാചകത്തിന്റെ തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് നിന്റെ കോൾ എനിക്ക് എടുക്കാൻ സാധിക്കാതിരുന്നത്. ഐ വാസ്

0: busy cooking. That was why I could not attend your call.
1: What are you cooking? താങ്കൾ എന്താണ് പാചകം ചെയ്യുന്നത്? What are you cooking?
0: I'm cooking biryani. ഞാൻ ബിരിയാണി ഉണ്ടാക്കുകയാണ്. I'm cooking biryani.
1: Have you cooked the chicken? ചിക്കൻ ഉണ്ടാക്കിയോ? അല്ലെങ്കിൽ ചിക്കൻ വേവിച്ചുവോ? Have you cooked the chicken?
0: Yes, I cooked the chicken in the morning. ചിക്കൻ രാവിലെ തന്നെ വേവിച്ചു വെച്ചു. I cooked the chicken in the morning.
1: പാചകം ചെയ്യുന്ന വ്യക്തിയെയും cook എന്നല്ലേ പറയുക?
0: അതെ. As a noun, cook means the person who cooks. പാചകക്കാരനായാലും പാചകക്കാരിയായാലും cook എന്നാണ് പറയുക.
1: അതായത് ജെൻഡർ ന്യൂട്രൽ ആണ് cook എന്ന നാമം. കുക്ക് എന്ന വാക്കില്ലേ?
0: കുക്ക് ചെയ്യാൻ, അതായത് പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രമാണ് കുക്ക. COOKER, കുക്ക. കുക്ക് ഇസ് എ ടൈപ്പ് ഓഫ് വെസൽ യൂസ്ഡ് ഫോർ കുക്കിംഗ്. ഫോർ എക്സാമ്പിൾ, പ്രഷർ കുക്കർ. ആ കുക്ക് cooks rice in a pressure cooker.
1: ഞങ്ങളുടെ പാചകക്കാരൻ ചോറ് പ്രഷർ കുക്കറിൽ ആണ് വേവിക്കുന്നത്.
0: ആ കുക്ക് cooks rice in a pressure cooker.
1: പാചകത്തിന് ഉപയോഗിക്കുന്ന സ്റ്റൗവിന് കുക്കർ എന്ന് പറയാറുണ്ടോ?
0: ഉവ്വല്ലോ. പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്ന നിലയിൽ ചില ഇടങ്ങളിൽ കിച്ചൺ സ്റ്റവ്, കുക്കിംഗ് റേഞ്ച് മുതലായ ഉപകരണങ്ങളെ കുക്ക എന്ന് പറയാറുണ്ട്. പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി. കുക്കിംഗ് എന്ന പദത്തിന് ഭക്ഷണ പാചകവുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരർത്ഥം കൂടിയുണ്ട്. ഒരു സ്ലാങ് അഥവാ അനൗപചാരിക പദപ്രയോഗം. എന്താണ് സംഭവിക്കുന്നത്, എന്താണ് പദ്ധതി, വാട്ട് ഇസ് ഹാപ്പനിങ്, വാട്ട് ഇസ് ഗോയിങ് ഓൺ എന്ന അർത്ഥത്തിൽ വാട്ട് ഇസ് കുക്കിംഗ് എന്ന് ചോദിക്കാറുണ്ട്. I feel something is cooking in the office.
1: ഓഫീസിൽ എന്തോ സംഭവിക്കുന്നു എന്ന് എനിക്ക് ഒരു തോന്നൽ.
0: I feel something is cooking in the office. Hey, you all seem to be in a jolly mood. What's cooking?
1: എല്ലാവരും നല്ല ജോളി മൂഡിലാണല്ലോ. എന്താണ് നടക്കുന്നത്?
0: You all seem to be in a jolly mood. What's cooking?
2: You were listening to Simon Eye Hospital English Matters, presented by Smita Manikoth.
3: സമർപ്പിച്ചது വടകരയുടെ കാഴ്ച ഇനി ക്ലിയർ ആകും. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
5: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
6: ഇന്ന് June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരി ഉപയോഗവും ദന്താരോഗ്യവും, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ക്രിയേറ്റീവ് മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്കിലെ ചീഫ് ഡെന്റൽ സർജൻ ഡോക്ടർ ദിവ്യശ്രീ KT.
7: മയക്കുമരുന്ന് ഉപയോഗം വായുടെയും പല്ലുകളുടെ ആരോഗ്യത്തെയും പല്ലുകളുടെ ഘടനയെയും ഗുരുതരമായി തന്നെ ബാധിക്കുന്നുണ്ട്. പ്രധാനമായും ചില ലക്ഷണങ്ങളാണ് മുന്നേ പ്രകടമാകുന്നത്. ഇതിൽ പല്ലുവേദന, മോണരോഗങ്ങൾ, ഉമിനീരിന്റെ ഉൽപ്പാദനക്കുറവ് എന്നിവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങളെ ഓരോന്നായി നമുക്ക് നോക്കാം. ആദ്യത്തേത് വരണ്ട വായ അല്ലെങ്കിൽ സിറോസ്റ്റോമിയ. ഉമിനീരിന്റെ അളവ് കുറയുന്നതിന്റെ പ്രധാന കാരണം മയക്കുമരുന്നോ മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരിൽ പൊതുവെ വെള്ളം കുടിക്കുന്നത് കുറവായിരിക്കും. ഇത്തരക്കാർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലത്തുള്ള പാനീയങ്ങളായിരിക്കും. ഉമിനീരിന്റെ അളവ് കുറയുന്നത് വായ വരളുന്നതിന് കാരണമാകുന്നു. ദന്തക്ഷയം ഉണ്ടാക്കുന്ന അണുക്കൾ

0: ബാക്ടീരിയയെ നീക്കം ചെയ്യാൻ ഉമിനീര് വളരെ അത്യാവശ്യമാണ്. ഇത് കുറയുമ്പോൾ വായിൽ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. അടുത്ത കാരണം പല്ല് തേയ്മാനം, ടൂത്ത് ഗ്രൈൻഡിംഗ് അല്ലെങ്കിൽ ബ്രെക്സിസം എന്നും പറയുന്നു. കൊക്കെയിൻ, മെറ്റാഫെറ്റാമിൻ, എക്ടാസി, MDMA തുടങ്ങിയ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നവരിൽ അബോധാവസ്ഥയിൽ പല്ലുകൾ തമ്മിൽ അമർത്തുകയോ ഉരസുകയോ ചെയ്യുന്ന ശീലം ഉണ്ടാകാം. ഇത് പല്ലുകൾ പൊട്ടിപ്പോകുന്നതിനും തേഞ്ഞുപോകുന്നതിനും കാരണമാകുന്നു. അടുത്തതായി പല്ല് ദ്രവിക്കൽ, ടൂത്ത് ഡീകെ. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരിൽ മധുരമുള്ള ഭക്ഷണങ്ങളോട് ആസക്തി കൂടുകയും വ്യതിശുചിത്വം, ദന്തശുചിത്വം, ഓറൽ ആൻഡ് പേഴ്സണൽ ഹൈജീൻ കുറയുകയും ഇതുമൂലം അതിവേഗത്തിൽ പല്ലുകൾ ദ്രവിക്കുന്നതിനും കാരണമാകുന്നു. അടുത്ത കാരണം മോണരോഗങ്ങൾ അല്ലെങ്കിൽ പെരിയഡോണ്ടൽ ഡിസീസ്. മയക്കുമരുന്ന് ഉപയോഗം മോണകളിലേക്കുള്ള രക്തോട്ടത്തെ സാരമായി തന്നെ ബാധിക്കുന്നു. മോണകൾക്ക് വീക്കമുണ്ടാവുകയും ചെയ്യുന്നു. ഇത് എല്ല് തേയ്മാനവും മോണ ഇറക്കവും തുടങ്ങി പല്ലുകൾ ഇളകുന്നതിനും മോണയിൽ നിന്ന് രക്തം വരുന്നതിനും ഇടയാക്കുന്നു. അടുത്തതായി വായിലെ അൾസർ അല്ലെങ്കിൽ ഓറൽ അൾസറേഷൻ. ചില ലഹരി വസ്തുക്കൾ വായുടെ ഉൾഭാഗത്തോ മോണയിലോ വെച്ച് ഉപയോഗിക്കുമ്പോൾ വായിൽ വ്രണങ്ങൾ അഥവാ സോസ് ഉണ്ടാകാനും കോശങ്ങൾ നശിച്ചു പോകാനും സാധ്യതയാകുന്നു. അടുത്തതായി ഞാൻ പറയുന്നത് മെത്ത് മൗത്തിനെ കുറിച്ചാണ്. മെത്ത് മൗത്ത് എന്നാൽ മെത്താഫെറ്റാമീൻ MDMA എന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരിൽ കണ്ടുവരുന്ന ഗുരുതരമായ പല്ലുക്ഷയത്തെയും മോണരോഗത്തെയും സൂചിപ്പിക്കുന്ന പേരാണ്. മെത്ത് വായ എന്നും മലയാളത്തിൽ ഇതിനെ അറിയപ്പെടുന്നു. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ കറുത്തതോ അഴുകിയതോ ആയ പല്ലുകൾ, ബ്ലാക്ക് ആൻഡ് ടീത്ത്, എളുപ്പത്തിൽ പൊട്ടിപ്പോകുന്ന പല്ലുകൾ, രക്തസ്രാവമുള്ള മോണകൾ എന്നിവയാണ്. ഈ അവസ്ഥ വളരെ വേഗത്തിൽ പല്ലുകളെ നശിപ്പിക്കുകയും ഒടുവിൽ പല്ലുകൾ പൂർണ്ണമായും കൊഴിഞ്ഞു പോകാൻ ഇടയാക്കുകയും ചെയ്യുന്നു. മെത്ത് മൗത്തിന്റെ പ്രധാന കാരണങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഉമിനീര് കുറയുന്നതും അമിതമായ സമ്മർദ്ദം മൂലം പല്ലുകൾ കടിക്കുന്നതും വായുടെ ശുചിത്വക്കുറവും അമിതമായ മധുരപാനീയങ്ങളോടുള്ള ആസക്തിയും എന്നിവയാണ്. ഇത്തരം ഗുരുതരമായ ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ന് June 26 ഇന്റർനാഷണൽ ഡേ ഫോർ ഡ്രഗ് അബ്യൂസ് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ബോധവൽക്കരണ ക്ലാസുകളും ക്യാമ്പയിനുകളും സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ഓരോരുത്തർക്കും പങ്കാളിയാകാം. നന്ദി, നമസ്കാരം.
1: ലഹരി ഉപയോഗവും ദന്താരോഗ്യവും ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ദിവ്യശ്രീ KT.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
3: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്. GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
3: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, CH ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
4: പാട്ടുപെട്ടിക്കാലം ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.
5: വിധി എന്ന നാടകത്തിൽ നിന്ന് ഒരു ഗ്രാമഫോൺ നാടകഗാനം. ഗാനം ആലപിച്ചത് പിന്നീട് സംഗീത സംവിധായകനായി മാറിയ KP രവി എന്ന രവീന്ദ്രൻ, കൂടെ KK യശോദ. ഗാനരചന സുഗതൻ കൂർക്കഞ്ചേരി, സംഗീതം MS

0: നിങ്ങൾ കേട്ട ഗ്രാമഫോൺ നാടകഗാനം പാടിയത് കെ കെ യശോദയും കെ പി രവിയും. രചന സുഗതൻ കൂർക്കഞ്ചേരി. സംഗീതം എം എസ് ബാബുരാജ്.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: മുബാറക് ജ്വല്ലറി. ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിൽ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷ, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് തെരുവോര ഭക്ഷണശാലകൾക്ക് പ്രത്യേക മേഖലകൾ നിശ്ചയിക്കാൻ തയ്യാറെടുക്കുകയാണ് സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. തട്ടുകടകളിലെ വൃത്തിഹീനമായ സാഹചര്യങ്ങൾ ഒഴിവാക്കുകയാണ് ലക്ഷ്യം. ഇത്തരം മേഖലകളിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ധനസഹായത്തോടെ ഇരിപ്പിടം, സ്ട്രീറ്റ് ലൈറ്റ്, വേസ്റ്റ് ബിന്നുകൾ, ശുദ്ധജലം, പൈപ്പ് കണക്ഷൻ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കും. തട്ടുകട പ്രവർത്തിക്കാൻ ആവശ്യമായ സ്ഥലസൗകര്യം, വാഹനങ്ങൾ സുരക്ഷിതമായി പാർക്ക് ചെയ്യാനും ഭക്ഷണം കഴിക്കുന്നവർക്ക് അപകടമുണ്ടാകാതെ മറ്റു വാഹനങ്ങൾക്ക് കടന്നുപോകാൻ ആവശ്യമായ വീതിയുള്ള റോഡ് തുടങ്ങിയവ പരിഗണിച്ചാണ് ഫുഡ് വെൻഡിംഗ് സോണുകൾ സജ്ജീകരിക്കുക. കോഴിക്കോട് ബീച്ചിൽ FSSAI ഫണ്ട് ഉപയോഗിച്ച് കോർപ്പറേഷന്റെ സഹായത്തോടെ ആരംഭിച്ച ആധുനിക ഫുഡ് സ്ട്രീറ്റിന്റെ മാതൃകയിലായിരിക്കും പദ്ധതി നടപ്പാക്കുക. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കോഴിക്കോട് ഡെപ്യൂട്ടി കമ്മീഷണർ വിനോദ് കുമാർ TS.
4: നമ്മളിപ്പോ കോഴിക്കോട് ബീച്ചിൽ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് സ്ഥാപിച്ചിട്ടുണ്ട്. അതില് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഓഡിറ്റും മറ്റും കഴിഞ്ഞിട്ടാണ് സ്ട്രീറ്റ് ഫുഡ് ഹബ്ബായിട്ട് സർട്ടിഫൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് ലോക്കൽ ബോഡി നമുക്ക് സ്ഥലം തരികയാണെന്നുണ്ടെങ്കിൽ മറ്റ് നിരവധി സ്ഥലങ്ങളിൽ നമുക്ക് സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് നമ്മുടെ ഫുഡ് സേഫ്റ്റി റെഗുലേഷൻസ് അനുസരിച്ച് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും. പ്രത്യേക സ്ഥലം കണ്ടെത്തി അവിടെ കച്ചവടക്കാരെ നമ്മൾ വിന്യസിച്ച് അവിടെ ഫുഡ് സേഫ്റ്റി ആക്ടിൽ പറയുന്ന റൂൾസും റെഗുലേഷനൊക്കെ പാലിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിലൊരു സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് നമുക്ക് സ്ഥാപിക്കാൻ കഴിയും. അങ്ങനെ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് ഉണ്ടാക്കുകയാണെങ്കിൽ ശുചിത്വ ബോധത്തോടു കൂടിയുള്ള വർക്കേഴ്സിനെ അവിടെ നമുക്ക് ഡെപ്യൂട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള ഫുഡ് ഹാൻഡ്ലേഴ്സിനെ വെച്ചിട്ട് നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കുകയും അത് ഉപഭോക്താക്കൾക്ക് വളരെയധികം സുരക്ഷിതമായ ഭക്ഷണം കൊടുക്കുന്ന കഴിയുകയും ചെയ്യും. അപ്പൊ അത്തരത്തിലാണ് സ്ട്രീറ്റ് ഫുഡ് ഹബ്ബുകൾ നമ്മൾ സാധാരണഗതിയിൽ എല്ലാ ജില്ലകളിലും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കാൻ ശ്രമിക്കുന്നത്. ലോക്കൽ

0: ബോഡീസ് അതായത് കോർപ്പറേഷനോ അല്ലെങ്കിൽ പഞ്ചായത്തോ പ്രത്യേക സ്ഥലം കണ്ടെത്തി നൽകുകയാണെങ്കിൽ ആ സ്ഥലത്ത് നമുക്ക് ഈ ഫുഡ് സേഫ്റ്റി റെഗുലേഷൻ പ്രകാരമുള്ള ശുചിത്വ സുരക്ഷിത മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നമുക്ക് കച്ചവടക്കാരെയും ഫുഡ് ഹാൻഡ്ലേഴ്സിനെ എല്ലാം തന്നെ ബോധവൽക്കരിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി ഉപഭോക്താക്കൾക്ക് കൊടുക്കുന്ന ഒരു സംവിധാനം കൊണ്ട് വരാൻ സാധിക്കും. അതാണ് പ്രധാനമായിട്ടും ഈ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് പ്രധാനമായിട്ടും ഇപ്പൊ സ്ഥലത്തിന്റെ ഒരു അപര്യാപ്തയാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് ഈ പറയുന്ന കച്ചവടക്കാരെ വിന്യസിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇത് വളരെയധികം ഈസി ആയിട്ട് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും.
1: ശുചിത്വപൂർണമായ ഭക്ഷണം തട്ടുകടകളിൽ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കോഴിക്കോട് ബീച്ചിൽ ആധുനിക ഫുഡ് സ്ട്രീറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് മറ്റിടങ്ങളിലും ആരംഭിക്കുന്നത് ഒരു നല്ല ഭക്ഷ്യ സംസ്കാരത്തിന് കാരണമാകും. കോഴിക്കോട് കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസർ ഡോക്ടർ മുനവർ റഹ്മാൻ:
2: വളരെ നല്ലൊരു ഇനീഷ്യേറ്റീവാണ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് വെച്ചേക്കുന്നത്. നമ്മുടെ കോഴിക്കോടിനെ കുറിച്ച് നമുക്കറിയാലോ, കേരളത്തിന്റെ ഫുഡ് ഹബ്ബാണ് കോഴിക്കോട്. അപ്പം തട്ടുകടയിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് അതൊരു വികാരമാണ് പല ആളുകൾക്കും. കോഴിക്കോട് വലിയ സ്ഥലമാണ്. അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഹൈജീനിക് ആയിട്ടുള്ള നല്ല ഭക്ഷണം ഇത്തരം കടകളിലും ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് കോഴിക്കോട് കോർപ്പറേഷൻ ബീച്ചിലെ കച്ചവടക്കാരായിട്ടുള്ള തട്ട് കച്ചവടക്കാരായിട്ടുള്ള ചേർന്നുകൊണ്ട് ഇങ്ങനെ ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ടാക്കിയെടുത്തത്. ഒരു വർഷത്തോളത്താണ് ആ പ്രക്രിയ പൂർത്തീകരിച്ചത്. അതിന്റെ ആദ്യ പടി എന്നുള്ള നിലയ്ക്ക് അവർക്ക് നല്ല ഭംഗിയുള്ള അടച്ചുറപ്പുള്ള നല്ല ഫുഡ് കാർട്ടുകൾ ഉണ്ടാക്കി കൊടുത്തു. യൂണിഫോം ആയിട്ടുള്ള ഒരേപോലെ ഒരേ നിറവും ഒരേ രൂപവും ഒക്കെ ഉള്ള ഫുഡ് കാർട്ടുകൾ നമ്മളവിടെ ബീച്ചിൽ ഉണ്ടാക്കി സ്ഥാപിച്ചു. ആ സ്ഥലങ്ങളിൽ ഈ കാർട്ടുകൾ അവിടെ നേരത്തെ കച്ചവടം ചെയ്തിരിക്കുന്ന കോർപ്പറേഷന്റെ സർവേ ലിസ്റ്റിൽ പറ്റിയിട്ടുള്ള അംഗീകൃത തെരുവോര കച്ചവടക്കാരെ അവിടെ പുനരുദ്ധരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവർക്ക് വളരെ ഭംഗിയുള്ള കാർട്ടുകൾ അവിടെ പ്രൊവൈഡ് ചെയ്യുകയും അവരുടെ വെള്ളം വൈദ്യുതി തുടങ്ങിയിട്ടുള്ള ഫെസിലിറ്റീസ് കോർപ്പറേഷൻ ഒരുക്കി കൊടുക്കുകയും ചെയ്തു. മാത്രമല്ല അവിടുത്തെ വേസ്റ്റ് ഡിസ്പോസലും കോർപ്പറേഷൻ ഹെൽത്ത് വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങനത്തെ 92 കാർട്ടുകളാണ് ബീച്ചിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുന്നതിൽ നിന്നുണ്ടാവുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശുദ്ധവും ആരോഗ്യപ്രദവുമായിട്ടുള്ള ഹൈജീനിക്കുമായിട്ടുള്ള നല്ല ഭക്ഷണവും ആളുകൾക്ക് ഈ തട്ടുകടയിൽ നിന്നും ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അതിന്റെ ഭാഗമായി തന്നെ കോർപ്പറേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് അവിടെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. നല്ല ഭക്ഷണമാണ് കൊടുക്കുന്നത്, ഉറപ്പുവരുത്താറുണ്ട്. അങ്ങനെ സാംസ്കാരികമായിരുന്നു നമ്മുടെ ഒരു ഭക്ഷ്യ സംസ്കാരം തന്നെ മാറ്റിമറിക്കുന്ന ഒരു നല്ലൊരു ഇനീഷ്യേറ്റീവാണ് ഇതെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ജനങ്ങളുടെ സഹകരണം ഈ വേസ്റ്റ് നിറയാണ്ട് സൂക്ഷിക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഏറ്റവും പ്രധാന ജനങ്ങളുടെ സഹകരണം തന്നെ. അങ്ങനെ വേസ്റ്റ് നിറയാതെ സൂക്ഷിക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡെസിഗ്നേറ്റഡ് ഫുഡ് സേഫ് എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രചാരം നേടും എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം.
3: ഞാൻ കോഴിക്കോട് ബീച്ചിൽ തട്ടച്ചവടം ചെയ്യുന്ന ഒരാളാണ്. 10-40 കൊല്ലമായിട്ട് അവിടെ ഉപജീവന മാർഗം നടത്തുന്ന ഒരാളാണ്. ചെറുപ്പം മുതലേ അവിടെ തന്നെയാണ്, കോഴിക്കോട് ബീച്ചിൽ തന്നെയാണ് ഇതിനോടനുബന്ധിച്ചിട്ട് ജീവിച്ചു പോണത്. നമ്മുടെ കുടുംബം ഫുള്ള് തട്ടുകട കൊണ്ടാണ് ജീവിക്കുന്നത്.
1: കോഴിക്കോട് ബീച്ചിലെ ഫുഡ് ഹബ്ബിലെ കച്ചവടക്കാരനായ എം ഹമീദ്:
3: ഇപ്പൊ നമുക്കൊരു പങ്ക് വന്നിട്ടുണ്ട്, പുതിയ മോഡല് പങ്ക് വന്ന്. ആ പങ്കില് സൗകര്യങ്ങൾ കാലത്തെക്കാളിലും കുറച്ച് മെച്ചമുണ്ട്. കൂടുതൽ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ ഒരു കുടുംബം പോറ്റാന് എല്ലാ സംവിധാനമായിട്ടുണ്ട്. ഉന്തുവണ്ടി എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർ അതിനൊന്ന് കുറച്ചിട്ടാണ് കാണുന്നത്. ഇപ്പൊ നമുക്കൊരു സ്റ്റാൻഡേർഡായി. ഒരു ബങ്ക് വന്നപ്പോൾ അതിനൊരു സ്റ്റാൻഡേർഡായി. അതിന് വെള്ളവും വെളിച്ചൊക്കെ കിട്ടിയപ്പോൾ സ്റ്റാൻഡേർഡുള്ള ഒരു കച്ചവടക്കാരനായി മാറിയാണ്. ഒരു ഷോപ്പ് തുറക്കാൻ പോകുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്കുള്ളത്. ഒരു ഷോപ്പിൽ നമുക്ക് ഷോപ്പ് പൂട്ടിപ്പോവുക, അതിനൊരു ബന്ധസ്ഥതയുണ്ട്. ഭക്ഷണ സാധനങ്ങളായാലും മറ്റുള്ള കളിപ്പാട്ടങ്ങളായാലും അത് വെക്കാനും പിടിക്കാനൊക്കെ ഒരു സൗകര്യം ആ രീതിയിൽ വെച്ചിട്ട് സേഫ്റ്റിയിൽ പൂട്ടിപ്പോരാനുള്ള ഒരു സൗകര്യം ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ കെട്ടിമുട്ടി കുടുംബം പൂറ്റി ജീവിച്ചു പോരുന്നത്. ഇതുപോലെ നമ്മൾ കോഴിക്കോട് എന്നല്ല, കേരളത്തിൽ മൊത്തം ഓരോ തെരുവോര കച്ചവടക്കാരും സ്വപ്ന പദ്ധതി ആയിട്ടാണ് ഇത് കാണുന്നത്. കോഴിക്കോട് മാത്രമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ടുള്ളത് കേരളത്തിനോട് അനുബന്ധിച്ചിട്ട്. ഇതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വരികയാണെങ്കിൽ തെരുവോര കച്ചവടക്കാരെ സംബന്ധിച്ച് അവർക്ക് അതൊരു വലിയൊരു മുതൽക്കൂട്ടായിരിക്കും എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. ഈ തെരുവോര കച്ചവട പുൽപ്പാത്തൊക്കെ കയ്യേറിയിട്ടുള്ള കച്ചവടക്കാർ ഒരുപാടുണ്ട്. അത് പ്രയാസങ്ങൾ നടന്നു പോകുന്നവർക്ക് മറ്റുള്ളവർക്കും ഒക്കെ ഉണ്ട്, ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ തെരുവോര കച്ചവടക്കാർ ഉപജീവന മാർഗത്തിനായിട്ട് ഒരു കുടുംബം പോറ്റുന്നത് ഇതുകൊണ്ടാണ്. അംഗീകൃത കച്ചവടക്കാർ എന്നുള്ള നിലക്ക് നമുക്ക് കോർപ്പറേഷൻ തിരിച്ചറിയൽ കാർഡ് തന്നപ്പോൾ കാർഡിന്റെ ഉപരി ആ കാർഡ് നമ്മൾ ഹാജരാക്കിയാൽ കോർപ്പറേഷൻ നമുക്ക് 10,000 രൂപ ലോണ് ബാങ്കിൽ നിന്ന് പാസ്സാക്കി തരിക. അത് ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് കുറച്ച് പൈസ അടച്ചാൽ മതി. ബാക്കിയുള്ള പൈസ ഒക്കെ നമുക്ക് സബ്സിഡി ആയിട്ട് അവർ കുറച്ച് തരുന്നുണ്ട്. പിന്നെ അത് കറക്റ്റായിട്ട് അടക്കുന്നവർക്ക് പിന്നെ നമ്മളത് ഒരു 40,000 രൂപ വേറെ കിട്ടുന്നുണ്ട്. അത് അടച്ച് ക്ലിയർ ആകുന്നവർക്ക് പിന്നെ 1,00,000 രൂപ കിട്ടുന്നുണ്ട്. ഒക്കെ കിട്ടുന്ന തൊഴിലാളികൾക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യങ്ങളാണ്. അപ്പോൾ അത് കുറച്ച് നമ്മൾ കാണുന്നില്ല. തെരുവോര കച്ചവടക്കാരെ സംബന്ധിച്ച് ഇതുപോലെയുള്ള ബാങ്കുകളൊക്കെ വരുന്നത് വലിയൊരു മുതൽക്കൂട്ടാണെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം.
1: തട്ടുകടകളിലെ കച്ചവടക്കാർക്ക് മാന്യമായി ജീവിക്കാനുള്ള അവസരം ഉറപ്പാക്കുന്നതോടൊപ്പം അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നവർക്ക് ശുചിത്വപൂർണമായ സുരക്ഷിത ഭക്ഷണവും ഉറപ്പാക്കണം. അതിന് ഫുഡ് വെൻഡിംഗ് സോണുകൾ സഹായകമാകും എന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു പൊതുജനാരോഗ്യ പ്രവർത്തകൻ CP സുരേഷ് ബാബു.
4: ഈ വർഷം മഴ ആരംഭിക്കുന്നതോടുകൂടി പകർച്ചവ്യാധികൾ, അതുതന്നെ നമ്മുടെ ശ്രദ്ധക്കുറവുകൊണ്ട് ജലത്തിലൂടെയും മലിനമായ പരിസരത്തൂടെ

0: യും ഭക്ഷണത്തിലൂടെയും പകരുന്ന ഷിഗെല്ല ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ ധാരാളമായിട്ട് വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ശരിക്കു പറഞ്ഞാൽ ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് നിർബന്ധമായിട്ടും വേണം. നമുക്കറിയാം നാട് 80% നഗരവൽക്കരിക്കപ്പെട്ട ഒരു കാലത്താണ് നമ്മളൊക്കെ ഈ കാര്യങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നഗരവൽക്കരണത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് മാലിന്യം, അശാസ്ത്രീയമായ കൈകാര്യം ചെയ്യൽ, പ്രത്യേകിച്ച് മലിനജലം. ഒപ്പം തന്നെ ധാരാളം ആളുകൾ തൊഴിലിനു വേണ്ടി മറ്റു സംഗതിക്കൊക്കെ വേണ്ടി തെരുവിലും റോഡ് സൈഡിലും ഒക്കെ ധാരാളമായിട്ട് തമ്പടിക്കുകയും അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണ സൗകര്യങ്ങൾ, പ്രത്യേകിച്ചും അത് പകലുള്ളതും രാത്രി ഉള്ളതൊക്കെ ആയിട്ടുള്ള വളരെ സവിശേഷമായിട്ടുള്ള ഒരു കൾച്ചറും കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതിനു കൂടെ തന്നെ അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ, പ്രത്യേകിച്ചും ശുചിത്വവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തീരെ ശ്രദ്ധിക്കാത്ത രീതിയിലേക്ക്, വൈകുന്നേരം തുറക്കുന്ന കടകളിൽ വലിയ തോതിൽ നമുക്ക് ആ തരത്തിലേക്കുള്ള കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്താൻ പറ്റാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോ ദ്രുതഗതിയിൽ അത്തരം കാര്യങ്ങളിൽ ഒരു ഇടപെടൽ ഉണ്ടാവേണ്ടതുണ്ട്. അതിനർത്ഥം ഈ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതം ആകെ വഴിമുട്ടുന്ന രീതിയിലേക്കുള്ള ഇടപെടൽ നടത്തുക എന്നതല്ല, അവർക്ക് മാന്യമായി ജീവിക്കാൻ അവസരം ഉറപ്പാക്കുന്നതോടൊപ്പം അവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും വേണം. നാട്ടുമ്പുറങ്ങളിൽ പലയിടത്തും ചില നാടൻ പ്രയോഗത്തിൽ തീറ്റ മുക്കുകൾ രൂപപ്പെട്ടു വരികയാണ്. അവിടെ ഒരു 10-25 കടകൾ ക്ലസ്റ്റർ ആയിട്ട് വരുന്നു. അവർ തമ്മിലുള്ള ചില മത്സരങ്ങൾ അത് പല ടൗണിലും കാണാൻ പറ്റും. പെരിന്തമണ്ണ പോയാൽ അവിടെ ഒരു തീറ്റമുക്കുണ്ട്, അരീക്കൂട് വന്നാൽ തീറ്റമുക്കുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും തീറ്റമുക്കുകൾ പ്രത്യേക രീതിയിലേക്ക് ആയി വരികയാണ്. അവിടുത്തെ ഒക്കെ കാര്യങ്ങൾ അബദ്ധമാണ്. പക്ഷെ അതിന് നേരത്തെ പത്രവാർത്ത വന്നതുപോലെ തന്നെ കോഴിക്കോട് ആരംഭിച്ച കോർപ്പറേഷൻ ആരംഭിച്ച ഒരു നല്ല സംഗതിയുണ്ട്. ആ തരത്തിലേക്ക് ക്ലസ്റ്ററായി വരുന്ന സ്ഥലത്ത് അവിടെ പാലിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി പാലിക്കുകയും അവിടുത്തെ ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന രീതി, ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യം, തീർച്ചയായിട്ടും അവിടെ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ക്വാളിറ്റി, മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി, ഇതിനൊക്കെ ഒരു പ്രോട്ടോകോൾ ബേസ്ഡ് ആയിട്ടുള്ള ഇടപെടൽ വേണം. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ലൈസൻസ് അവർക്ക് നൽകുക, അവര് കൊടുക്കുന്ന ഭക്ഷണം ആരോഗ്യകരമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന തരത്തിലേക്ക്, അത് ബോധ്യപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള ഇടപെടലുകൾ അവരുടെ ഭാഗത്തുനിന്നും, ഒപ്പം തന്നെ റെഗുലേറ്ററി അപ്രോച്ച് വഴി ഔദ്യോഗിക സംവിധാനങ്ങളുടെ ഭാഗമായിട്ടും വേണം. ഒപ്പം തന്നെ അവർക്ക് വേണ്ട ബേസിക് നീഡ്സ് ഒരുക്കി കൊടുക്കുന്നതിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ശ്രദ്ധിക്കുകയും വേണം. ആ തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നതോടുകൂടി കേരളത്തിലെ പുതിയ നഗരവൽക്കൃത കാലത്ത് വലിയ മാറ്റം ഈ മേഖലയിൽ നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ കോഴിക്കോട് ആരംഭിച്ചിട്ടുള്ള ഈ ഒരു നല്ല സവിശേഷമായിട്ടുള്ള മാതൃകയെ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടി ഈ ഫുഡ് ഹബ്ബുകൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ സപ്പോർട്ടോടുകൂടി ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളത് വളരെ പ്രതീക്ഷ നൽകുന്ന ആശാവഹമായിട്ടുള്ള ഒരു നീക്കമായിട്ട് കാണുന്നു.
1: തെരുവോര ഭക്ഷണശാലകൾ ഇന്ന് നമ്മുടെ ഭക്ഷ്യ സംസ്കാരത്തിന്റെ തന്നെ ഭാഗമായി മാറിയിട്ടുണ്ട്. ഇത്തരം ഭക്ഷണശാലകളെ സുരക്ഷിതവും ശുചിത്വപൂർണവും ഒപ്പം ആകർഷകവുമാക്കാനുള്ള ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ശ്രമങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണ കൂടിയുണ്ടായാൽ അതുണ്ടാക്കുന്ന മാറ്റം അത്ഭുതാവഹമായിരിക്കും എന്ന് തീർച്ച. ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ്, ആശയം നിർവഹണം ഫഹദ് റാസ.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
3: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
4: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.

0: നിർമ്മാ സൗന്ദര്യ സോപ്പ് ഏതു കാലവും നിങ്ങളുടെ രൂപഭംഗി നിർമ്മലവും കോമളവുമാക്കുന്നു.
1: സൗന്ദര്യ സോപ്പ് നിർമ്മാ.
2: സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: സ്റ്റൈലോ ഒപ്റ്റിക്സ് സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് രാമോഹൻ റോഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് മെയിൻ റോഡ് കൊയിലാണ്ടി.
2: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
4: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
5: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
6: രാഗപരാഗം. പാട്ടിലെ

0: രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
1: രീതികളുള്ള രാഗത്തിൽ തുടങ്ങി മറ്റ് രണ്ട് രാഗങ്ങളും കൂടി ചേർത്ത് ഒരു രാഗമാലികയായി അവതരിപ്പിക്കപ്പെട്ട മഹത്തായ ഒരു കോമ്പോസിഷൻ കേൾക്കാം.

0: ഇതിന്റെ ആദ്യ ചരണം ചെയ്തിട്ടുള്ളത് വസന്ത എന്ന രാഗത്തിലാണ്. 17-ാമത് മേളകർത്ത രാഗമായ സൂര്യകാന്തത്തിന്റെ ജന്യമാണ്.
1: സമഗമധ നിസ സാനിദമാഗരി സ
0: പഞ്ചമമില്ല. വസന്തയുടെ ഋഷഭം ശുദ്ധ ഋഷഭമാണ്, ഗാന്ധാരം അന്തരഗാന്ധാരമാണ്, മധ്യമം ശുദ്ധ മധ്യമമാണ്, ചതുർശ്രുതി ദൈവതമാണ്, നിഷാദം കാകളി നിഷാദമാണ്. രീതികളുള്ള പോലെ തന്നെ അല്പം വക്രതയുള്ള രാഗമാണ്. ആരോഹണത്തിൽ വക്രതയുണ്ട്, അവരോഹണത്തിൽ വക്രതയില്ല. സഗമ എന്ന് പാടും, സരിഗ എന്ന് പാടില്ല.

0: നേത്ര പരിശോധനാ രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
1: സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്, സ്റ്റേഡിയം ജംഗ്ഷൻ, റാം മോഹൻ റോഡ്, കോഴിക്കോട് ആൻഡ് മെയിൻ റോഡ്, കൊയിലാണ്ടി.
2: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കൈയെത്തും ദൂരത്ത്.
3: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
2: നേത്ര ഫൗണ്ടേഷൻ, കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
5: സ്റ്റൈലോ ഓപ്റ്റിക്സ്, സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്. സ്റ്റൈലോ ഓപ്റ്റിക്സ്, റാംമോഹൻ റോഡ്. സ്റ്റൈലോ ഓപ്റ്റിക്സ്, മെയിൻ റോഡ്, കൊയിലാണ്ടി.
4: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
3: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
2: നേത്ര ഫൗണ്ടേഷൻ, കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
6: മഴയും ചായയും പിന്നെ ഒ ടി ടിയിൽ ഒരു സൂപ്പർ സിനിമയും.
7: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
6: രസം നാലിരട്ടി.
7: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ.
8: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയനില, ഇളയരാജയുടെ അതിശയ ലോകം സമർപ്പിക്കുന്നത്
9: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
10: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
9: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECG,

0: ചീചനൻ തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പുറം, കോഴിക്കോട്.
2: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
3: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: ദേവസംഗീതം. മോസാർട്ടിന്റെയും ബിതോവിന്റെയും സംഗീത സ്വാധീനം ഗുരു പോലുള്ള സിനിമകളിലെ പാട്ടുകളിൽ നമുക്ക് കാണാനാകും. ഒരു യൂറോപ്യൻ ശൈലിയിലാണ് ഇവയുടെ നിർമ്മിതി. ഇളയരാജയുടെ സ്റ്റേജ് പ്രോഗ്രാമുകളിലെ കലാകര വിന്യാസം അത്ഭുതപ്പെടുത്തും. ഒരു വൻനിരയുടെ വൈവിധ്യമാർന്ന വിന്യാസം, ഗുരുവിലും കാലാപാനിയിലും മറ്റും ശൂന്യതയിൽ നിന്നും കടം കൊണ്ട സംഗീത പരീക്ഷണങ്ങൾ കാണാനാകും. ഓരോ അണുവിലും സംഗീതം നിറഞ്ഞ വിസ്മയങ്ങളാണവ. തേങ്ങുമീ കാറ്റ് നീയല്ലേ, തഴുകാൻ ഞാനാരോ. എസ് രമേശൻ നായരുടെ വരികൾക്ക് ശബ്ദം പകർന്നത് കെ ജെ യേശുദാസ്, രാധിക.

0: രചന എൻ അജിത്.
1: ചേതന, സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഇളയനീല. സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
3: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
1: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
5: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ, നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. സമർപ്പിക്കുന്നത്
6: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
7: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്ത് എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
8: സാറേ, ബെഞ്ചമിൻ സാറേ, അറിഞ്ഞാ നമ്മുടെ കറുപ്പമാഷ് മരിച്ചു. വീട്ടിലേക്ക് തിരക്കിട്ട് വന്ന ഒറ്റക്കൊമ്പം പറഞ്ഞു. ആകെ രണ്ടു വട്ടമേ നേരിൽ കണ്ടിട്ടുള്ളൂവെങ്കിലും വളരെ അടുത്ത ബന്ധുവിന്റെ മരണവാർത്ത കേട്ടതുപോലെ ബെഞ്ചമിൻ വിഷമിച്ചുപോയി. ജീവിതത്തെ അവനവനിലേക്ക് ചുരുക്കാത്ത അപൂർവം മനുഷ്യരിൽ ഒരാളായി തോന്നിയിട്ടുണ്ട്. അയാൾ വലിയൊരു സമൂഹമാണ്. സത്യത്തിൽ ആരാണ് കറുപ്പൻ? ദേശത്തിന്റെ ഓർമ്മയെന്നാണോ പറയേണ്ടത്? അങ്ങനെയെങ്കിൽ ആ ഓർമ്മകൾ ഇല്ലാതാവുമ്പോൾ എഴുതാൻ വിട്ടുപോയ വെള്ളത്താളുകൾ നിറഞ്ഞ ഒരു പുസ്തകം മുന്നിലേക്ക് വിടർന്നു വന്നതുപോലെയാകില്ലേ ലോകം? അധികമൊന്നും ശേഷിപ്പിക്കാതെ കടന്നുപോയ കുഞ്ഞുമാക്കോതയും കുടുംബവും കൂടിയാണ് മണ്ണിനടിയിലേക്കും മറവിയിലേക്കും മാഞ്ഞില്ലാതാകുന്നത്. ഒരാൾ മരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു നില കൂടി എടുത്ത് മാറ്റപ്പെടുന്നു. പൊതുവെ മനുഷ്യജീവിതത്തിനൊരു നിയതമായ ക്രമമോ ആകൃതിയോ ഉണ്ട്. ഓരോരുത്തരും അവനവന്റെ ആ പരിസരത്തുനിന്ന് മാറാതെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ് നിശ്ചിതമായ ആകൃതികളെ വെടിഞ്ഞ് മനസ്സുപോലും സഞ്ചരിക്കാത്തത്? മാറാനും പരിണമിക്കാനും ഒരായുഷ്കാലം പോരാതെ വരുമോ മനുഷ്യന്? മരിച്ചോടത്തൊന്ന് പോകണ്ടേ സാറേ? എപ്പോഴടക്ക്? ഉച്ചതിരിഞ്ഞിട്ടാണ്, വീട്ടിൽ തന്നെ.

0: കുഴിച്ചിട്ടാ മതിയെന്ന് എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. ബെഞ്ചമിൻ മിണ്ടിയില്ല. നമ്മ കണ്ടതിനു ശേഷം ആള് പിന്നെ തലപൊക്കിയിട്ടില്ലെന്നാണ് കേട്ടത്. മയക്കം തന്നെയായിരുന്നു അത്രേ. ഉച്ചതിരിഞ്ഞിട്ട് പോവാം, അതുപോരെ മതി. പുസ്തകാലമാരിയുടെ ഒഴിഞ്ഞയിടത്ത് വച്ചിരുന്ന കളിപ്പാട്ടത്തിലേക്കാണ് നോട്ടം പോയത്. പഴയകാലത്ത് നിന്നിറങ്ങി വന്ന ചെണ്ടകുട്ടുന്ന കാപ്പിരി. ബെഞ്ചമിൻ അതെടുത്ത് തിരിച്ചും മറിച്ചും പരിശോധിച്ചു. ജീവനില്ലാത്ത പദാർത്ഥങ്ങളും ചിലപ്പോൾ വല്ലതും പറഞ്ഞെന്നിരിക്കുമെന്നൊരു വിചാരം മനസ്സിലൂടെ കടന്നുപോയി. അത് തന്നപ്പോൾ വില്യമച്ചനും അങ്ങനെയാണ് പറഞ്ഞത്. ചിലപ്പോൾ അചേതന വസ്തുക്കളിൽ നിന്നും എന്തെങ്കിലും കിട്ടിയേക്കും. അവസാനത്തെ കൂടിക്കാഴ്ചയിൽ ഉണ്ണിച്ചക്കൻ വില്യമച്ചനാ കളിപ്പാട്ടം കൊടുത്തത് എന്തിനാകും? അതിലൂടെ അയാളെന്തോ വിനിമയം ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്ന് തന്നെ തോന്നുകയാണ്. ആ വരവിന് തൊട്ടുമുമ്പ് ഉണ്ണിച്ചക്കൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് മരിച്ചുപോയ കുഞ്ഞുണ്ണിയുടെ അസ്ഥി ശേഖരിച്ചിരുന്നത് ബെഞ്ചമിൻ ഓർമ്മ വന്നു. അങ്ങനെയെങ്കിൽ മരിച്ചുപോയ ഏതോ ഒരു മനുഷ്യൻ ശേഷിപ്പിച്ച പദാർത്ഥം തന്നെയായിരിക്കും ഈ ചെണ്ടകൂട്ടുന്ന കാപ്പിരിയും. അയാൾ നചികേതസിനെപ്പോലെ മരണദേവന്റെ കൊട്ടാരത്തിലേക്കായിരിക്കും പോയതെന്നാണ് പുരോഹിതൻ പറഞ്ഞത്. മനോരോഗത്തിന് ചികിത്സയിൽ കഴിയുന്ന ഒരാളുടെ വചനമാണെങ്കിലും തീരെ അസ്വാഭാവികമായോ അസത്യമായോ അനുഭവപ്പെട്ടില്ലെന്നതാണ് സത്യം. ഇതെന്തിനാണ് തനിക്ക് തരുന്നത് എന്ന് ചോദിച്ചപ്പോൾ പ്രയോജനപ്പെട്ടേക്കുമെന്ന് തോന്നിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നുവച്ചാൽ താൻ അന്വേഷിക്കുന്ന കേസിന് തുമ്പുണ്ടാക്കാൻ ഈ കളിപ്പാട്ടം ഉപയോഗപ്പെടുമെന്ന് തന്നെയല്ലേ? അയാൾ അതിലേക്ക് മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിച്ചുകൊണ്ട് നോക്കി. കടന്നുപോയ കാലം അതിൽ വല്ലതും സംഭരിച്ചു വച്ചിട്ടുണ്ടാകുമോ? അതുപയോഗിച്ചിരുന്ന കുട്ടിയുടെ കൈവശമാണത് കിട്ടിയിരുന്നതെങ്കിൽ ഓർമ്മകളുടെ വലിയൊരു സഞ്ചയിക തന്നെ തുറന്നു കിട്ടുമായിരുന്നു. ചിലപ്പോൾ ചരിത്രത്തിലേക്ക് തുറക്കുന്നൊരു വാതിലാകാനും മതി. ബെഞ്ചമിന് ചെറിയൊരു കൗതുകം തോന്നി. അയാൾ കളിപ്പാട്ടം പൊതിഞ്ഞെടുത്ത് പുറത്തേക്കിറങ്ങി. കുഞ്ഞുമാക്കോതയുടെ അവശേഷിക്കുന്ന ബന്ധു കോദ വലിയൊരു ദുരന്തം വരാൻ പോകുന്നു എന്ന മട്ടിലാണ് ബെഞ്ചമിനെ സ്വീകരിച്ചത്. അയാൾ കുഞ്ഞുമാക്കോതയെക്കുറിച്ച് ചോദിച്ചപ്പോഴെല്ലാം ഇതൊക്കെ എന്തിനാണ് ചോദിക്കുന്നത് എന്ന ഭാവമായിരുന്നു അവർക്ക്. ചീരയെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ വെറുപ്പുകൊണ്ടവരുടെ സ്വതയെ ചുളിഞ്ഞ മുഖം കൂടുതൽ വിരൂപമായി.
1: ഏരണം കെട്ടോള്, ആണുങ്ങളെ കൊല്ലിക്കാൻ നടക്കണ ശാപം.
2: HNK യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
3: HNK യൂറോളജി സെന്റർ,
4: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന് നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചെടുപ്പിക്കോളൂ. 8592944444.
5: ഓ, കിഡ്നി പ്രോബ്ലം ആണെന്ന് തോന്നേ, നല്ലൊരു യൂറോളജിസ്റ്റിനെ കാണണം.
4: അതിപ്പോ ചേവായൂർ HNK യൂറോളജി സെന്ററിൽ പോകുക നല്ലത്. മൂത്രതടസ്സം, മൂത്രാശയ ക്യാൻസർ, മൂത്രാശയ കല്ല്, സെക്ഷൽ പ്രോബ്ലംസ് തുടങ്ങി വൃക്ക മാറ്റിവെക്കുന്നതിൽ വരെ വൈദഗ്ധ്യമുള്ളവരാ HNK. കൂടുതൽ ചികിത്സ വേണമെങ്കിൽ മയാട്ടിൽ അതിനുള്ള സൗകര്യം ചെയ്യും. ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന് നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചെടുപ്പിക്കോളൂ. 8592944444.
6: എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
7: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
6: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
8: FM പ്രധാന വാർത്തകൾ. രാജ്യരക്ഷാ മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ മിലിറ്ററി എഞ്ചിനീയർ സർവീസസ് വഹിക്കുന്ന പങ്ക് സമാനതകളില്ലാത്തതാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 2023-24 ബാച്ചുകളിലെ മിലിറ്ററി എഞ്ചിനീയർ സർവീസസ് ഓഫീസർ ട്രെയിനികളെ രാഷ്ട്രപതി ഭവനിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു ദ്രൗപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. KSRTCയുടെ നവീകരണത്തിന് കുറഞ്ഞ പലിശയ്ക്ക് വായ്പ ലഭ്യമാക്കണമെന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ നിർദ്ദേശം ധനവകുപ്പിന് കൈമാറുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. മന്ത്രി CP ജോൺ കേന്ദ്രമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് മുഹറം ആചരിക്കുന്നു. സത്യം, നീതി എന്നിവ ഉയർത്തിപ്പിടിക്കുന്നതിന് ജീവൻ ബലിയർപ്പിച്ച പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ചെറുമകൻ ഹസ്രത് ഇമാം ഹുസൈന്റെയും കൂട്ടാളികളുടെയും രക്തസാക്ഷിത്വ ദിനമാണിത്. സംസ്ഥാനത്തെ കീം റാങ്ക് പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചയ്ക്ക് എറണാകുളത്ത് മന്ത്രി റോജിയം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. കോതമംഗലത്ത് ജനവാസ മേഖലയിൽ ഭീതി പരത്തിയ കാട്ടാനയെ മയക്കുമടി വെച്ച് ചികിത്സ നൽകിയ ശേഷം കരിമ്പാനി വനമേഖലകളിലേക്ക് തിരിച്ചുവിട്ടു. ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിന്റെ അനുമതിയോടെ രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ആനയെ തിരിച്ചയച്ചത്.

0: ബെൽഫാസ്റ്റിൽ ടി ട്വന്റി ക്രിക്കറ്റ് ഇന്റർനാഷണൽ ഇന്ത്യ ഇന്ന് ആതിഥേയരായ അയർലൻഡിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 6:00 മത്സരം. എഫ് എം പ്രധാന വാർത്തകൾ ഇനി 9:00 കേൾക്കാം.
1: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
2: ആർക്ക് മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
3: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
2: അതെന്താ മാഷേ?
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജന്മാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി, പുതിയറ, കോഴിക്കോട്.
5: മുൻകൂട്ടിയുള്ള പരിശോധന നിങ്ങളെ അന്ധതയിൽ നിന്ന് രക്ഷിക്കും.
6: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ്. നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
5: പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ.
6: ഗ്ലൗക്കോമ റെറ്റിന സംബന്ധമായ രോഗങ്ങളെ തിരിച്ചറിയാനുള്ള പ്രീമിയം പാക്കേജുകൾ.
5: കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ് ബാക്ക് ടു സ്കൂൾ പാക്കേജ്.
6: സ്ക്രീൻ ഉപയോഗം കൂടുതലുള്ളവർക്കും ഐ ടി പ്രൊഫഷണലുകൾക്കും വേണ്ടി സ്പെഷ്യൽ പാക്കേജ്. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം പാക്കേജ്.
5: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
7: മലയാളത്തിലെ അമ്മ മണമുള്ള പാട്ടുകളിലൂടെ ആവട്ടെ ഇന്നത്തെ ഹണി ഡ്രോപ്സ്. മാതൃസ്നേഹത്തിന്റെ മാധുര്യം ആവോളം ആസ്വദിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത പല കുഞ്ഞുങ്ങളുടെ നെഞ്ചുലച്ച ഗാനമാണിത്. അമ്മയുടെ കരത്തിന്റെ തണലിൽ മയങ്ങാനാകാത്ത കുഞ്ഞ് അവന്റെ അമ്മയുടെ ചലനങ്ങളെ വീഡിയോയിലൂടെ കണ്ട് ആസ്വദിക്കുകയാണ്. മാതൃസ്നേഹം നുണയാനാകാതെ സ്വപ്നങ്ങൾ കൊണ്ട് നിർവൃതി അടയുന്ന ആ നിഷ്കളങ്ക ബാല്യം പ്രേക്ഷകർക്കും സങ്കട കാഴ്ചയായിരുന്നു. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിനുവേണ്ടി ബിച്ചു തിരുമല എഴുതിയ വരികൾക്ക് ഇളയരാജ സംഗീതം പകർന്നു. എസ് ജാനകി പാടി അമൃതുപൊഴിച്ച ഈ സ്നേഹഗാനം ഇന്നും മലയാളികളുടെ ഇഷ്ടഗാന പട്ടികയിൽ മുൻനിരയിൽ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ജീവനതുല്യം സ്നേഹിച്ചുകൊണ്ട് നടന്ന തന്റെ മകനെ പെട്ടെന്നൊരു ദിവസം നഷ്ടപ്പെടുത്തേണ്ടി വന്നാൽ ഏതമ്മയ്ക്കാണ് അത് സഹിക്കാൻ സാധിക്കുക? പൊന്നുപോലെ വളർത്തിയ മകനെ സന്യാസ ജീവിതത്തിലേക്ക് അയക്കേണ്ടി വരുന്ന അമ്മയുടെ ഹൃദയവ്യഥ അടയാളപ്പെടുത്തുന്ന ദേശാടനം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. തന്റെ മകനെ അവസാനമായി മാറോടണച്ച് താരാട്ടുപാട്ട് പാടുന്ന ആ അമ്മ ഒരുപാട് അമ്മമാരുടെ കണ്ണുകളെ ഈറനണിയിപ്പിച്ചു. കൈതപ്പുറം തന്നെ വരികളെഴുതി സംഗീതം പകർന്ന ഗാനം പാടിയത് സുജാത മോഹൻ.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് രഞ്ജു ശ്രീജിത്ത്.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് പുത്തലത്ത് കണ്ണാശുപത്രി പുതിയറ കോഴിക്കോട്.
2: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ്. നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
3: പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ.
4: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
5: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
6: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
7: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
8: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
9: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.

2010 June 26 കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ അഭിനേത്രി അടൂർ പങ്കജത്തെക്കുറിച്ച് ഒരു ചിത്രീകരണം.

0: മലയാള സിനിമയുടെ വെള്ളിത്തിരയിൽ ആദ്യകാലം മുതൽ നിറഞ്ഞു നിന്ന ഒരു സാന്നിധ്യമായിരുന്നു അടൂർ പങ്കജം. വിവിധ കഥാപാത്രങ്ങളെ അരങ്ങിലും അഭരപാളികളിലും ഒരുപോലെ അഭിനയിപ്പിച്ച് പൊലിപ്പിച്ച ആ അഭിനേത്രി കാലയവനികയ്ക്കുള്ളിലേക്ക് മറയുമ്പോൾ ബാക്കിയാവുന്നത് കൃതാർത്ഥമായ ഒരു അഭിനയ ജീവിതം. എന്നാൽ ജീവിതം അടൂർ പങ്കജത്തിന് എന്തൊക്കെയായിരുന്നു?
1: എല്ലാം ദൈവവിധിയാണ്. വലിയ നടനാകുന്നതും ചെറിയ നടനാകുന്നതും ഒന്നും അല്ലാത്തവനായി പോകുന്നതും ഇന്നത്തെ കാലത്തിൻ്റെ വിശേഷമാണ്. എനിക്കൊന്നും സമ്പാദിക്കാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ സഹോദരങ്ങളെയൊക്കെ വിദ്യാഭ്യാസം ചെയ്യിച്ചു, പിന്നെ ഒരു വീടുണ്ടാക്കി. അതൊക്കെയാണ് എൻ്റെ നേട്ടം.
0: അടൂർ പങ്കജത്തിന്റെ ജീവിതരേഖ ഇനി പറയും വിധം. 1939 അടൂരിൽ ജനനം. അടൂർ പാറപ്പുറത്ത് കുഞ്ഞിരാമൻ പിള്ളയുടെയും കുഞ്ഞുഞ്ഞാമ്മയുടെയും രണ്ടാമത്തെ മകളായി ജനനം. ചെറുപ്രായം മുതലേ പന്തളം കൃഷ്ണപിള്ള ഭാഗവതരുടെ കീഴിൽ സംഗീതം അഭ്യസിച്ചു. 12 വയസ്സിലാണ് അവർ കണ്ണൂർ കേരള നിലയം നാടക ട്രൂപ്പിൽ ചേരുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം നാടകവേദിയിലേക്ക് പ്രവേശിച്ചു. ആദ്യത്തെ നാടകാഭിനയം സ്വാമി ബ്രഹ്മവ്രതന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ 1950 ആരംഭിച്ച ഉത്തര കേരള ലളിതകലാനിലയം അവതരിപ്പിച്ച മധുമാധുര്യം എന്ന നാടകം. നാടകകൃത്ത് സ്വാമി ബ്രഹ്മവ്രതൻ.
1: 2-3 വർഷം നാടകത്തിൽ അഭിനയിച്ചു. അന്ന് എൻ്റെ കൂടെ അഭിനയിച്ചിരുന്നത് ഓമല്ലൂർ ശല്ലമ്മ, അക്ബർ ശങ്കരപ്പിള്ള, തുമ്പമൺ പത്മനാഭൻകുട്ടി, ശ്രീ സുബയ്യ ഇവരൊക്കെ ആയിരുന്നു.
0: അടൂർ പങ്കജം അഭിനയിച്ച ചില പ്രശസ്ത നാടകങ്ങൾ രക്തബന്ധം, ഗ്രാമീണ ഗായകൻ.
1: അങ്ങനെയാണ് 2-3 വർഷം നാടകത്തിൽ അഭിനയിക്കാനിടയായത്. പാലാ മണർകാട് പാപ്പൻ എന്ന അദ്ദേഹമായിരുന്നു ഒരു നാടകത്തിൻ്റെ പ്രൊപ്രൈറ്റർ. അന്ന് പ്രൊപ്രൈറ്റർ എന്നാണ് പറയുന്നത്. ഗ്രാമീണ ഗായകൻ എന്നായിരുന്നു ആ നാടകത്തിൻ്റെ പേര്. തുമ്പമൺ പത്മനാഭൻകുട്ടി എഴുതിയ പാട്ടുകൾക്ക് എസ് ടി സുബയ്യ ആണ് അഭിനയിച്ചിരുന്നത്. അങ്ങനെ വലിയ വിജയമായി ആ നാടകം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടുകയുണ്ടായി. ആ പേര് കേട്ടിട്ടാണ് എന്നെ തിരക്കി അടൂർ വരികയും ഈ ബിഷപ്പിൻ്റെ പിള്ളി എന്ന ചിത്രത്തിൽ അഭിനയിക്കാനായി ക്ഷണിക്കുകയും ചെയ്തത്. അന്ന് തന്നിരുന്ന പ്രതിഫലം ഓർക്കുമ്പോൾ ഇപ്പോഴും ചിരി വരുന്നു. അന്ന്

0: 500 രൂപയാണ് സിനിമയിൽ അഭിനയിച്ചിരുന്നത് കിട്ടിയിരുന്നത്. അതിൽ പിന്നീട് ഉദയായുടെ എല്ലാ ചിത്രങ്ങളിലും ഞാനുണ്ടായിരുന്നു. തുകയൊക്കെ അതുതന്നെ, എങ്കിലും പിന്നീട് നല്ല വേഷങ്ങൾ കിട്ടുകയും കോമഡിയാണ് കൂടുതലും എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. നല്ല വേഷങ്ങൾ കിട്ടുകയും അഭിനയിക്കുകയും ഉദയ എൻ്റെ തറവാടാണെന്ന് കരുതി ഞാനും എസ് പി പിള്ളയും കൊട്ടാരക്കര ശ്രീധരൻ നായരും സത്യൻ സാറും പ്രേംനസീറും ഞങ്ങളെല്ലാം അവിടുത്തെ സ്ഥിര താമസക്കാരായിരുന്നു. ഇടയ്ക്ക് മദ്രാസിൽ കിട്ടുന്ന പടങ്ങൾക്ക് പോകുമായിരുന്നു, എങ്കിലും ഉദയയാണ് എൻ്റെ തറവാട്. അതിനുശേഷം നീലായുടെ പല പടങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. ഉണ്ടെങ്കിലും ഇതുപോലൊരു തറവാട് സ്ഥാനം കൊടുത്തത് ഉദയായിക്കാണ്. കുഞ്ചാക്കോ മുതലാളി, അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. പാവങ്ങളെ വളരെ കാത്തു സൂക്ഷിക്കുന്നൊരു മനുഷ്യനായിരുന്നു. എന്നെ വലിയ കാര്യമായിരുന്നു. ആദ്യം പടം സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എൻ്റെ ഷോട്ടാണ് ആദ്യം എടുക്കുക. അങ്ങനെ അദ്ദേഹത്തിൻ്റെ എല്ലാ ചിത്രങ്ങളിലും ഞാൻ ഒരു ഭാഗ്യതാരമായിട്ടാണ് അദ്ദേഹം കണ്ടിരുന്നത്. ഉദയായുടെ അവസാനത്തെ ചിത്രത്തിലും ഞാൻ ഉണ്ടായിരുന്നു.
1: അഭിനേത്രിയായ അടൂർ ഭവാനിയുടെ അനുജത്തി.
0: ഞാൻ ചേച്ചിയും കൊണ്ട് പോകുമായിരുന്നു കൂട്ടിന്. അങ്ങനെ ഷൂട്ടിങ്ങിന് പോകുന്നിടത്തൊക്കെ എൻ്റെ ചേച്ചിയാണ് എന്നെ സഹായിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഉദയ സ്റ്റുഡിയോയിൽ ഒരു പടം തുടങ്ങിയത്. തുടങ്ങിയപ്പോൾ ഞാൻ ചേച്ചിക്ക് കൂട്ടായി പോയി. അതിൽ തിക്കുറിശ സുകുമാരൻ നായർ സാർ ചേച്ചിയെ വിളിച്ച് ഇവൾക്കൂടെ ഒരു വേഷം അഭിനയിച്ചുകൂടായോ എന്ന് ചോദിക്കുകയും അവർ എനിക്ക് വയ്യാന്ന് പറഞ്ഞ് ഓടിക്കളഞ്ഞു. സാറ് ചെന്ന് പിടിച്ചു കൊണ്ടുവന്ന് അവരുടെ നെറ്റിയിൽ ഒരു തിലകം ചാർത്തി ഞങ്ങളുടെ പേസ്റ്റ് കൊണ്ട് നീ വലിയ നടിയാകും എന്ന് പറഞ്ഞു. പറഞ്ഞാണ് ആ പേസ്റ്റ് ഇട്ടത്. അങ്ങനെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തെ പോലും അവർക്ക് കാണാനിടയായി. നേരെ ഡൽഹിയിൽ കൊടുത്തു ഒരു നാടകം. അടൂർ ഫാസി, ചേച്ചി, വീരരാഘവൻ നായർ തുടങ്ങിയവരായിരുന്നു ആ നാടകത്തിൽ അഭിനയിച്ചിരുന്നത്. ഡൽഹിയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ദിരത്തിൽ ചെന്ന് അദ്ദേഹത്തെ കാത്തിരുന്നു. മാമാ വരേക്കർ എല്ലാവരെയും എൻ്റെ ചേച്ചി കാണുകയുണ്ടായി. അങ്ങനെ എന്നേക്കാൾ ഒരു ഭാഗ്യം അവർക്കുണ്ടായിരുന്നു.

0: 1953 കൊല്ലം കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന ഭാരത കലാചന്ദ്രിക നാടക സമിതിയുടെ വിവാഹവേദി എന്ന നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കെ നാടകസമിതി ഉടമ ദേവരാജൻ പോറ്റിയെ വിവാഹം കഴിച്ചു. 1975 ജയ തിയേറ്റേഴ്സ് എന്ന നാടകസമിതി രൂപീകരിച്ചു.
1: ഞാൻ സ്വന്തമായി ഒരു നാടക സമിതി ആരംഭിച്ചിരുന്നു. 18 വർഷം അതും കൊണ്ട് നടന്നു. കുറച്ച് ബെനിഫിറ്റൊക്കെ അതിൽ നിന്നുണ്ടായിട്ടുണ്ട്. അന്ന് പടങ്ങളും വളരെ കുറവായിരുന്നു. ജയ തിയേറ്റേഴ്സ്, അതായത് എൻ്റെ മകൻ്റെ പേരാണ് ആ തിയേറ്റേഴ്സിനിട്ടിരുന്നത്.
0: ആദ്യമായി ക്യാമറയെ അഭിമുഖീകരിച്ചത് പ്രേമലേഖ എന്ന ചിത്രത്തിന് വേണ്ടി. ആദ്യം റിലീസായ ചിത്രം ഉദയായിയുടെ വിശപ്പിന്റെ വിളി.
1: ഞാൻ ഒരു നാടക നടിയായിരുന്നു ആ കാലത്ത്. ഉദയ സ്റ്റുഡിയോയിൽ വിശപ്പിന്റെ വിളി എന്ന ഒരു ചിത്രം നിർമ്മിക്കുകയുണ്ടായി. നാടകം കണ്ടിട്ട് എന്നെ അതിലൊരു വേഷത്തിന് ക്ഷണിക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ അഭിനയിച്ച ആദ്യത്തെ ചിത്രം വിശപ്പിന്റെ വിളിയായിരുന്നു. എന്നാലും പ്രേമലേഖ എന്നൊരു ചിത്രമാണ് ആദ്യമായി ഞാൻ മേക്കപ്പ് ഇട്ടത്. അത് ഓമല്ലൂർ ചെല്ലമ്മ, അക്ബർ ശങ്കരപ്പിള്ള, തുമ്പമൺ പത്മനാഭൻകുട്ടി, ഓമന, അങ്ങനെ പലരും ചേർന്നാണ് അന്ന് അഭിനയിച്ചത്. ഉദയ സ്റ്റുഡിയോ ആയിരുന്നു ആ ചിത്രത്തിൻ്റെയും ആദ്യത്തെ എൻ്റെ കാലുവയ്പ്. പിന്നീടാണ് ന്യൂസ് പേപ്പറിൽ ബോയിൽ അഭിനയിച്ചത്. ആയിരത്തി തൊള്ളായിരത്തി 1955 ന്യൂസ് പേപ്പർ ബോയ് എന്ന് പറഞ്ഞ ഒരു ചലച്ചിത്രം എടുക്കുന്നുണ്ട്. അതിൽ പങ്കജത്തിനൊരു പാർട്ടുണ്ട്. പങ്കജം കൂടി അഭിനയിക്കണം എന്ന് നമ്മുടെ മരിച്ചുപോയ കുറുപ്പ് സാർ, RS കുറുപ്പ്, അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ ഞാൻ എളമക്കര പോയി ആ ചിത്രത്തിൽ അഭിനയിക്കുകയുണ്ടായി. അതിൽ നല്ലൊരു വേഷമായിരുന്നു എനിക്ക്.

0: അങ്ങനെയാണ് ന്യൂസ് പേപ്പർ ബോയിൽ അഭിനയിക്കാൻ ഇട കിട്ടിയത്. എൻ്റെ കഴിവിനനുസരിച്ച് എനിക്ക് തന്ന കഥാപാത്രം ഞാൻ അഭിനയിച്ചു എന്നാണ് എന്റെ വിശ്വാസം.
1: അപ്പോൾ ഇന്ന് തന്നെ പോകാൻ നിശ്ചയിച്ചു? അയ്യോ, ഒന്നും ഒരുക്കിയിട്ടില്ലല്ലോ. മണി നാലരയായി, ഇനി എങ്ങനെ ഒരുങ്ങാനാ?
2: ഒരാഴ്ചത്തെ താമസമല്ലേ ഉള്ളൂ, വേഗം പോയി എല്ലാം ശരിപ്പെടുത്തു.
0: ശ്രീമതി നെയ്യാറ്റിൻകര കോമളം, ആർ എസ് കുറുപ്പ്, അങ്ങനെ പല വ്യക്തികളും അന്നതിൽ അഭിനയിച്ചിരുന്നു. അങ്ങനെ ഇതുവരെ എത്തി. ഇന്നും പേപ്പർ ബോയ് എന്ന പടം കാണാൻ എനിക്ക് വളരെ സന്തോഷമാണ്.
3: മുഖ്യമായും കോമഡി റോളുകളാണ് കൈകാര്യം ചെയ്തത്. എസ് പി പിള്ളയായിരുന്നു ആദ്യകാല ചിത്രങ്ങളിൽ ജോളി. തുറന്ന പ്രകൃതക്കാരിയായ കഥാപാത്രങ്ങളെയും ദുഷ്ടകഥാപാത്രങ്ങളെയും സിനിമയിൽ അവതരിപ്പിച്ച് പ്രശംസ നേടി. ഉദയായിയുടെ ഭാര്യയിലെ ദുഷ്ടകഥാപാത്രം വളരെ പ്രശംസ നേടി. നായകന്റെ ജീവിതത്തിൽ ദുരന്തം വിതയ്ക്കുന്ന കാമുകിയുടെ മാതാവായി അടൂർ പങ്കജം ഹാസ്യരംഗങ്ങളിൽ തിളങ്ങി. അതോടൊപ്പം വില്ലത്തിയുടെ ഭാഗം അഭിനയിച്ച് ഫലിപ്പിക്കുകയും ചെയ്തു.
0: ഭാര്യ എന്ന ചിത്രം എടുക്കുമ്പോൾ ഞാൻ അടൂർ നിന്ന് വന്ന് ഉദയായിൽ വന്ന് അഭിനയിച്ചു. അപ്പോൾ പശുവിനെ കറക്കുന്ന ഒരു ഷോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പശുവിനെ കറന്നപ്പോൾ പശു ഇങ്ങനെ ചരത്തിയപ്പം ഞങ്ങളുടെ മുതലാളി പറയുകയുണ്ടായി, എടി പെണ്ണെ, പടം 100 ദിവസം ഓടണം. ഞാൻ പറഞ്ഞു, ഓടും മുതലാളി, ഓടാതിരിക്കത്തില്ല. അങ്ങനെ എല്ലാ ചിത്രങ്ങളും 100 ദിവസത്തിൽ കുറച്ച് ഞാൻ റിലീസ് ചെയ്തിട്ടില്ല. ആ ചിത്രത്തിൽ ഭാര്യ, ആ ചിത്രത്തിൽ അഭിനയിച്ച് എനിക്ക് മുതലാളി എൻ്റെ കിണറ്റിന് ഒരു പമ്പ് സെറ്റ് വാങ്ങിത്തന്നു. അതിപ്പോഴും എൻ്റെ വീട്ടിലുണ്ട്. അദ്ദേഹത്തെ ഒരിക്കലും മറക്കാനൊക്കെയില്ല.
3: കൊടുങ്ങല്ലൂർ അമ്മയിലെ കോവലന്റെ ജീവിതം മുടിക്കുന്ന മാധവിയുടെ അമ്മയായി അടൂർ പങ്കജം ശ്രദ്ധ പിടിച്ചുപറ്റി. മറ്റൊരു ദുഷ്ടകഥാപാത്രമാണ് പണിതീരാത്ത വീടിലെ വളർത്തമ്മ.
1: ഞാൻ എത്ര വിഷമിച്ചാണെന്നോ അങ്ങനെ ഒന്ന് സമാധാനിപ്പിച്ചത്. അടുത്ത തവണ നീ വേഷം കെട്ടെടുത്താലുണ്ടല്ലോ.
3: വളർത്തുപുത്രിയെ അബദ്ധ സഞ്ചാരത്തിന് പ്രേരിപ്പിക്കുന്ന കുലടയും ദുഷ്ടയുമായി പങ്കജം ശ്രദ്ധേയായി.
1: ഞാൻ പോവില്ല, ചെത്താലും പോവില്ല, അത്രക്കായോ കുരുത്തം
4: കെട്ടോളെ.
1: മടി വെച്ചോ, ഇതെന്നുണ്ടാണല്ലോ താൻ സമ്പാദിച്ചിട്ടുണ്ടല്ലോ. എനിക്ക് വിറയ്ക്കുന്നു.
0: കരകാണാക്കടൽ, ആ ചിത്രത്തിൽ ഞാനൊരു നല്ല വേഷമാണ് എടുത്തത്.
1: ഞാനൊരു നകലിപ്പ് പറയുകയാണെന്ന് കരുതരുത്. ഞാൻ ഒറ്റയ്ക്കൊരു ചായക്കട നടത്തുകയാണ്. എവന്റെ ഒക്കെ റൗഡിത്തരവും കൊണ്ട് എന്റെ അടുത്ത് വരികയല്ല. വന്ന അന്ന് ഞാൻ അവനെ കഴുത്ത് വെട്ടു.
5: നിന്റെ കൈ കറുപ്പുണ്ടോടി പെണ്ണെ?
1: എന്നത്
5: ചേരി കേൾക്കാൻ മേലെ നിനക്ക് കറുപ്പുണ്ടോന്ന്?
1: അയ്യോ, എന്തെങ്കിലും ഇല്ല.
0: കടുക്കാമറിയ എന്നാണ് എന്റെ പേര്. സത്യൻ സാറായിരുന്നു കഥാനായകൻ. അദ്ദേഹം എൻ്റെ വീട്ടിൽ കള്ളു കുടിക്കാൻ വരും. അങ്ങനെ സത്യൻ സാറ് സാധാരണ വിളിക്കാറുള്ള കടുക്കൈ കടുക്കൈ എന്നാണ്. അങ്ങനെ ആ കഥാപാത്രം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നതാണ്. ആ ചിത്രത്തിൻ്റെ പേരാണ് കരകാണാക്കടൽ.
1: അതിൻ്റെ അടുത്താണ് പണ്ടാർത്തിപ്പാറു താമസിക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് താമസിക്കുന്നത് കല്യാണി കളവാണ്.
2: ഇവിടെ ഉള്ളവർക്ക് ഒരു സ്ഥാന പേരുണ്ടല്ലോ, അതെന്താ?
1: അതിപ്പോ എന്നാ പറയാനാണ്, എന്നെ വിളിക്കണത് കടുക്കാമറിയെന്നല്ലേ?
2: അതെന്താ കടുക്കാമറിയെന്ന് വിളിക്കുന്നെ?
1: ഓരോരുത്തരുടെ തലതിരിവ് അല്ലാണ്ട് എന്നാ പറയാനാണ്.
0: പിന്നെ ഭാര്യ, കടലമ്മ, ആ ചിത്രങ്ങളിലൊക്കെ നല്ല നല്ല വേഷങ്ങൾ കിട്ടിയിരുന്നു.
6: അപ്പനും അമ്മച്ചയ്ക്കും തീരെ ഇഷ്ടമില്ലായിരുന്നു കേട്ടോ കാത്തെ. നിങ്ങളോട് പറയുന്നോണ്ടൊന്നുമില്ലല്ലോ. എത്ര നാളെന്ന് വെച്ചാ മാനം വിചാരിച്ചോണ്ട് പട്ടിണി കിടക്കുന്നേ?
1: ഒന്നുകൂടെ പറയാ കൊച്ചം പാട്ടിയെ, എന്നാ മാനം വിചാരിക്കാനാ? മേലെ എടുത്താലെ കൊണ്ട് കയ്യാ, അല്ലാണ്ട് വീട്ടിൽ കുത്തിയിരുന്നാലെ കൊണ്ട് അടുപ്പിച്ച് തീയത്തുവല്ല. വേഗം നടക്കെ.
3: പാടാത്ത പൈങ്കിളിയിലെ സ്നേഹമയിയായ ദേവി, ചെമ്മേനിലെ തൻ്റെടിയും സ്നേഹമയിയുമായ നല്ല പെണ്ണ്, ഇവയാണ് പങ്കജം അവതരിപ്പിച്ച സത് കഥാപാത്രങ്ങളിൽ ചിലത്.

0: അതാണ് ഞാൻ വിളിച്ചത്. പെമ്പിള്ളേരി ഈ പ്രായത്തിൽ വെറുതെ നിൽക്കാൻ പാടില്ല മകളെ, വേണ്ടാത്തതൊക്കെ തോന്നും.
1: ആ അങ്ങോട്ട് തോന്നട്ടെ.
0: അയ്യോ ചതിക്കല്ലേ മകളെ, മരക്കാത്തിമാർക്ക് അങ്ങനെ തോന്നിയാല് കടപ്പുറം മുടിഞ്ഞു പോകും.

രാമുകാര്യാട് സാർ എന്നെ വിളിച്ചു. അതും ഒരു നാടക സ്ഥലത്ത് വന്ന് എൻ്റെ അഭിനയം കണ്ടിട്ടാണ് എന്നെ വിളിച്ചത്. പങ്കജം, ഞാൻ ചെമ്മീൻ എന്ന പേരിൽ ഒരു ചിത്രമെടുക്കുന്നു. ഷീല, അടൂർ ഭവാനി, പങ്കജം, രാജകുമാരി, അങ്ങനെ കുറേ താരങ്ങളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പങ്കജത്തിന് എസ് പി പിള്ളയോടൊപ്പം ഉള്ള ഒരു നല്ല വേഷമാണ്. ഞാൻ വളരെ സന്തോഷം സാർ, നന്ദി. അതിനാണ് എനിക്ക് ഈ സിനിമ അഭിനയത്തിൽ കൂടുതൽ തുക കിട്ടിയത്. ചെമ്മീനിൽ 3000 രൂപയാണ് തന്നത്. ഇന്നത്തെ കാലത്താണെങ്കിൽ ആ പടത്തിൽ അഭിനയിച്ചതിന് ഒരു നല്ല തുക കിട്ടേണ്ടതാണ്. ചെമ്മീൻ എന്ന ചിത്രത്തിൽ നല്ല പെണ്ണ് എന്ന കഥാപാത്രത്തെയാണ് ഞാൻ അവതരിപ്പിച്ചത്. പെണ്ണാളെ പെണ്ണാളെ എന്ന പാട്ട് ഷീലയും ഞാനും കൂടി അഭിനയിച്ചു. ഷീലയ്ക്ക് പോലും ചെമ്മീനിൽ ഒരു അവാർഡ് കിട്ടിയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. മധു സാർ, സത്യൻ സാർ, എസ് പി പിള്ള, കൊട്ടാരക്കര, അടൂർ ഭവാനി, അങ്ങനെ ആർക്കും തന്നെ ചെമ്മീൻ എന്ന ചിത്രത്തിന് ഒരു അവാർഡ് കിട്ടിയിട്ടില്ല.

0: 400-ഓളം സിനിമകളിൽ അഭിനയിച്ച ഇവരുടെ അവസാന ചിത്രം കുഞ്ഞിക്കൂനനാണ്.
1: ദിലീപിന്റെ കൂടെയാണ് അവസാനം കുഞ്ഞിക്കൂനൻ, പിന്നെ വേറൊരു ചിത്രം. ഇത് രണ്ടും ഞാൻ ദിലീപിന്റെ കൂടെയാണ് അഭിനയിച്ചത്. ഞാൻ ഇന്നത്തെ വലിയ നടന്മാരുമായിട്ടൊന്നും അധികം അഭിനയിച്ചിട്ടില്ല. അതായത് മോഹൻലാൽ, മമ്മൂട്ടി ഇവരോടൊക്കെ കൂടെ, ഇവരുടെയൊക്കെ കൂടെ മൂന്നാല് പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ. അങ്ങനെ ഉദയായുടെ ഒരു താരമായ ഞാൻ ഇന്ന് എങ്ങും ഒരു താരമല്ലാതിരിക്കുകയാണ്. അത് ആരും ചാൻസ് തരാഞ്ഞിട്ടാണ് തന്നെയും അല്ല, എനിക്ക് കണ്ണിനല്പം പിശകുണ്ട്. ഇപ്പോൾ അങ്ങനെ അന്നു മുതൽ ഇന്ന് വരെയും തുച്ഛമായ കാശ് കിട്ടിയാണ് അഭിനയിച്ചത്. മിസ് കുമാരിയുമായി ഞാൻ ധാരാളം പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. നീല പ്രൊഡക്ഷൻ്റെ ആത്മസഖി തുടങ്ങി ഒരു 10-20 പടങ്ങളിൽ സുബ്രഹ്മണ്യം സാറിൻ്റെ ഡയറക്ഷനിൽ ഞാൻ അഭിനയിച്ചിരുന്നു. മിസ് കുമാരി മരിച്ചുപോയി. വളരെ സ്നേഹമുള്ള ഒരു നടിയായിരുന്നു മിസ് കുമാരി. അവരുടെ കല്യാണം കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിയൊക്കെ അവർക്ക് കുട്ടികൾ ഉണ്ടായിട്ടും എൻ്റെ വീട്ടിൽ കയറി കുട്ടികൾക്ക് പാല് കാച്ചി കൊടുത്തിട്ടേ പോകത്തുള്ളൂ. ഞാനെന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിരുന്നു. നീലായുടെ പടങ്ങളുടെ പേരൊന്നും ഞാൻ അത്ര ഓർക്കുന്നില്ല. എന്നാലും ചില ചിത്രങ്ങളുടെ പേര് കൂടി ഞാൻ പറയാം. മറിയക്കുട്ടി, പാടാത്ത പൈങ്കിളി, ഇതെല്ലാം നീലായുടെ പടങ്ങളാണ്. ആ പടങ്ങളിൽ ഞാനും കുമാരിയും ഒത്ത് അഭിനയിച്ചിരുന്നു. എന്തോ ദുർവിധി അവരെ കൊണ്ടുപോയി. കല്യാണം അവർക്ക് വേണ്ടാന്നും പറഞ്ഞിരുന്നതാണ്. അങ്ങനെ എല്ലാവരും കൂടെ നിർബന്ധിച്ചു, മെറിലാൻഡ് സുബ്രഹ്മണ്യം നിർബന്ധിച്ചും ആണ് അവർ കല്യാണത്തിന് സന്തോഷപൂർവ്വം കല്യാണത്തിന് സമ്മതിച്ചത്. അതിലും രണ്ട് ആൺകുട്ടികളുണ്ട്. ആ പിള്ളേരൊക്കെ ഇപ്പം നല്ല നിലയിലെത്തി. അങ്ങനെ കുമാരി പോവുകയും ചെയ്തു. കുമാരിയുടെ ചിത്രങ്ങളെല്ലാം മലയാള സിനിമയ്ക്ക് മറക്കാനൊക്കുന്നതല്ല. അത്ര നല്ല അഭിനയവും രൂപവും ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് മിസ് കുമാരി. അതുപോലെ തന്നെ ഷീലയും ശാരദയും എല്ലാവരും. ശാരദ ആദ്യമായി ആലപ്പുഴ വന്ന് അഭിനയിക്കുമ്പോൾ ഇണപ്രാവ് എന്ന ചിത്രത്തിലാണ് അഭിനയിച്ചത്. അതിൽ എൻ്റെ മകളായിട്ടാണ് ശാരദ ആദ്യമായി വേഷമിടുന്നത്. റാഹേൽ എന്നായിരുന്നു ആ ചിത്രത്തിൽ ആ കുട്ടിയുടെ പേര്. അങ്ങനെ ധാരാളം ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു. അവർക്ക്

0: അവാർഡുകളും കിട്ടി. മലയാളികൾ അവരെ മറക്കാതെ ഇന്നും സൂക്ഷിക്കുന്നു. എന്തെന്നില്ലാത്ത സന്തോഷം അവർക്കും അവരോടൊപ്പം എനിക്കും ഉണ്ടായിരുന്നു. കാരണം അവരാദ്യമായി മലയാളത്തിൽ കാലൂന്നിയത് ഉദയായിലാണ്. എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റുകളെ കിട്ടിയാൽ വേഗം വേഗം ഷോട്ട് എടുത്ത് തീർക്കും. അങ്ങനെ നല്ല ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിന് പ്രൊഡ്യൂസർക്കോ ഡയറക്ടർക്കോ ഒരു നഷ്ടം വരുത്തത്തില്ല. സുകുമാരി, ഷീല, കവിയൂർ പൊന്നമ്മ ഇവരൊക്കെ നല്ല നടികളാണ്. അതുപോലെ തന്നെ നല്ല നടന്മാരും പ്രേം നസീർ, സത്യൻ സാർ, അവരൊക്കെ നല്ല നടന്മാരാണ്. ഒരു പ്രാവശ്യം ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി കഥാപാത്രത്തെ, അവരുടനെ അവരുടെ ജോലി നോക്കിക്കൊള്ളും. അങ്ങനെയാണ്, ഇപ്പോഴെങ്ങനെയാണെന്ന് എനിക്ക് ശരിക്കറിഞ്ഞുകൂടാ. ഇപ്പോഴേ ഡയറക്ടറൊന്നും പറഞ്ഞു കൊടുക്കണ്ടല്ലോ, എല്ലാവരും തന്നെ സ്വന്തമായിട്ടങ്ങ് കാണിച്ചോളും. മോഹൻലാലും ഒക്കെ നല്ല കഴിവുള്ള നടനാണ്, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. മോഹൻലാൽ, മമ്മൂട്ടി, അവരെയൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. നമ്മുടെ കൊട്ടാരക്കര ശ്രീധരനായ ചേട്ടൻ അതീതനായ ഒരു നടനാണെന്നാണ് എൻ്റെ അഭിപ്രായം. നല്ല ഒരു നടനാണ്. അങ്ങനെ സ്മരണകളുള്ള പല നടികളും നടന്മാരും ഒന്നും ജീവിച്ചിരിപ്പുണ്ട്. അവരെയെല്ലാം എപ്പോഴും ഞാൻ ഓർക്കാറുമുണ്ട്. ഇന്നുള്ള നടീ നടന്മാരൊക്കെ നല്ല കാശ് വാങ്ങുന്നു. ഇന്ന് അവരൊക്കെ ആയിട്ട് ഉള്ള ബന്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവരൊന്നും നമ്മളോട് സഹകരിക്കില്ല. അവരൊക്കെ 5-സ്റ്റാർ ഹോട്ടലുകളിലും മറ്റുമൊക്കെയാണ് അവർ താമസിക്കുന്നതെങ്കിൽ നമ്മളെ കൊണ്ടുവന്ന് എവിടെയെങ്കിലുമൊക്കെ താമസിപ്പിക്കും. എല്ലാം ദൈവവിധിയാണ്.
1: അടൂർ പങ്കജത്തെക്കുറിച്ചുള്ള ചിത്രീകരണം സമാപിക്കുന്നു.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ടാക്കാം.
2: മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
2: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈ ജിയിൽ എത്താം. മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.
3: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
4: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
5: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
6: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും EMI സൗകര്യങ്ങളും.
5: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ് എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
6: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി വരാം.
5: മൈ ജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
6: TNC അപ്ലൈ.

ആർട്ട് കഫേയിൽ ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പക്ഷേ എന്ന ചിത്രത്തിൽ യേശുദാസും ഗംഗയും പാടിയത്, കെ ജയകുമാറിൻ്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

0: ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാന്ന്.
1: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യ്.
0: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
1: കണ്ടില്ലേ
2: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
3: നോ സിഗ്നൽ.
0: ഇനി എന്ത് ചെയ്യും?
2: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
1: ഏയ് മണ്ടത്തരം നിർത്ത്.
0: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
3: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
0: RBI പറയുന്നു
1: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
4: ഈ മഴ എത്ര ദിവസം നിൽക്കും?
5: 4 ദിവസം നിർത്താതെ പെയ്യും.
6: മൈജി ലാഭമഴ 4 ഡേ സെയിൽ എത്തി. മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, കിച്ചൺ അപ്ലയൻസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ ഓഫറുകൾ. വേഗം അടുത്തുള്ള മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കും.
5: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
7: അടുത്ത ഗാനം സത്യം ശിവം സുന്ദരം എന്ന ചിത്രത്തിൽ ഹരിഹരൻ പാടിയത്. കൈതപ്രത്തിന്റെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം.

FM പ്രധാന വാർത്തകൾ. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക പങ്കാളിത്തവും വ്യാപാര കരാറും ആഗോള സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ലണ്ടനിൽ ഇന്ത്യ ഗ്ലോബൽ ഫോറം UK ഇന്ത്യ വീക്കിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉത്തരാഖണ്ഡിലെ രുദ്രാപൂരിൽ ഇന്ന് ഖേത് ബച്ചാവോ അഭിയാൻ പരിപാടിയിൽ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പങ്കെടുക്കും. കാർഷിക മേഖലകൾ സന്ദർശിക്കുന്ന അദ്ദേഹം വിവിധ വിഷയങ്ങളിൽ കർഷകരുമായി ചർച്ച നടത്തും. രാജ്യത്ത് പാസ്പോർട്ട് അപേക്ഷാ ഫീസുകൾ വർദ്ധിപ്പിച്ചു. പുതിയ നിരക്കുകൾ പ്രകാരം 36 പേജുള്ള പുതിയ പാസ്പോർട്ടിനും പുതുക്കലിനും ഫീസ് 1500 രൂപയിൽ നിന്ന് 2500 രൂപയായി ഉയരും. പ്ലസ് വൺ പ്രവേശനത്തിന്റെ അവസാന അലോട്ട്മെന്റ് ഞായറാഴ്ച പ്രസിദ്ധപ്പെടുത്തും. തിങ്കളാഴ്ച രാവിലെ 10 മുതൽ ബുധനാഴ്ച വൈകിട്ട് 5 വരെ പ്രവേശനം നേടാം. 2 ദിവസത്തെ CPIM പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. സമകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ യോഗം ചർച്ച ചെയ്യും. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം മറ്റന്നാൾ. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി K.മുരളീധരൻ തിരുവനന്തപുരം തൈക്കാട് മാതൃശിശു ആശുപത്രിയിൽ നിർവഹിക്കും. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംഘടിപ്പിക്കുന്ന കാഴ്ചപരിമിതരായ വനിതകളുടെ സംസ്ഥാന സമ്മേളനം നാളെയും മറ്റന്നാളും കോഴിക്കോട്ട്. SK പൊറ്റക്കാട് ഹാളിൽ നാളെ രാവിലെ മന്ത്രി PK ബഷീർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കണ്ണൂരിൽ സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിൽ കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് 135 പോയിന്റോടെ മുന്നിൽ. 110 പോയിന്റ് നേടി തൃപ്രയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് ആണ് രണ്ടാം സ്ഥാനത്ത്. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

0: ഗാനോപഹാരം 103.6 റിയൽ എഫ്എം.
1: ഗാനോപഹാരത്തിലെ ആദ്യ ഗാനം അമ്മച്ചിക്കൂട്ടിലെ പ്രണയകാലം എന്ന ചിത്രത്തിൽ ഷഹർഷാ ഷാനു ഈണം നൽകി പാടിയത്.

0: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
1: ഗാനഭാരത്തിൽ ഇനി കേൾക്കാം മാലിക് എന്ന ചിത്രത്തിൽ ചിത്രയും സൂരജ് സന്തോഷം പാടിയത്. അൻവർ അലിയുടെ വരികൾക്ക് സുഷിൻ ശ്യാമിൻ്റെ സംഗീതം.

0: ഈ സീസണിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷം എത്തി മൾജി ലാബ് മഴ 4-day സെയിൽ.
1: നിങ്ങൾ ആഗ്രഹിച്ച മൊബൈൽ, ടിവി, ലാപ്ടോപ്പ്, ഫ്രിഡ്ജ്, എസി, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസുകൾ എന്നിവയെല്ലാം വമ്പൻ ലാഭത്തിൽ സ്വന്തമാക്കാം. വലിയ ലാഭത്തിന്റെ വലിയ ഓഫറുകളുടെ മെഗാ സെയിൽ.
0: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
2: ഗാനോപഹാരം 103.6
3: ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം ജിസ് ജോയ് വരികൾ എഴുതി പ്രിൻസ് ജോർജ് സംഗീതം നൽകി വിനി ശ്രീനിവാസൻ പാടിയത്. ചിത്രം മോഹൻകുമാർ ഫാൻസ്.

0: ഗാനോപഹാരം BMH ആരോഗ്യജാലകത്തിന് ശേഷം തുടർന്ന് കേൾക്കാം.
1: ആരോഗ്യജാലകം, ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
2: എത്രയൊക്കെ പറഞ്ഞാലും സ്വന്തം കാലിനോളം വരില്ല ഒരു കൃത്രിമ കാലം.
3: ഈ കാലം മുറിച്ച് കളയുക അല്ലാതെ ഇവിടെ എന്തെങ്കിലും അവിടെ പരീക്ഷിക്കാനോ ചെയ്യാനോ നമുക്ക് പറ്റുമോ?
2: ഡിഫിക്കൽട്ടീസ് ആർ ഓപ്പർച്യൂണിറ്റീസ് അല്ലെ. എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥ എന്ന് പറയുന്നത് അത് അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പുതിയത് എന്തെങ്കിലും അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന്. ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹൈബ്രിഡ് ആർട്ടീരിയൽ റീവാസ്കുലറൈസേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്.
3: ചിലപ്പോ ഈ ഒരു കമ്പൈൻഡ് ട്രീറ്റ്മെന്റിലെ സാറിന്റെ ഒരു അനുഭവ പാരമ്പര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ സാർ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക?
2: എന്റെ അടുത്ത് തന്നെ മുട്ടിന് മുകളിൽ വെച്ച് മുറിച്ച് കാല് നീക്കം ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു ഇതിൽ എനിക്കൊരു പേഷ്യന്റ് വരുന്നു. ഇതൊരു കഷ്ടിയ 68 വയസ്സുള്ള ഒരു ജെന്റിൽമാൻ ആയിരുന്നു, ഹു വാസ് വർക്കിംഗ് അബ്രോഡ്. അത് കഴിഞ്ഞ് പുള്ളിക്ക് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ട്രോക്ക് വന്നു. അത് കഴിഞ്ഞ് പുള്ളി ബെഡ്റിഡനായിരുന്നു, പക്ഷെ വിത്ത് സപ്പോർട്ട് പതുക്കെ എണീറ്റ് നടക്കും. അങ്ങനെ ഇരുന്നപ്പോഴാണ് പുള്ളിയുടെ കാലില് ഉണങ്ങാത്ത ഒരു മുറിവുണ്ടാവുകയും പിന്നെ പിന്നെ കറുപ്പ് നിറം വരികയും കാല് ഗാംഗ്രീൻ ആയി എന്നുള്ളത് തിരിച്ചറിയുകയും ചെയ്തു. അപ്പോൾ അത് ചികിത്സ തേടി ആശുപത്രിയിൽ വരുന്നു. അപ്പോൾ ആൻജിയോഗ്രാം ടെസ്റ്റ് എടുക്കുന്നു, CT പെരിഫറൽ ആൻജിയോഗ്രാം ചെയ്യുന്നു. അതിലെ പിക്ചർ വളരെയധികം നിരാശാജനകമായിരുന്നു. കാര്യം എന്താന്ന് പറഞ്ഞാൽ ഉടനീളം ബ്ലോക്കാണ്, കാലിന്റെ ഇടുപ്പിന്റെ അവിടെ മുതൽ പല പല പല പല ലെവലിൽ ബ്ലോക്കാണ്, കാലിന്റെ പാദത്തിന്റെ അവിടേക്ക് രക്തം എത്തുന്നില്ല. അപ്പോൾ അത് ആ ആൻജിയോഗ്രാം നോർമലി കണ്ടു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ കാല് മുട്ടിന്റെ മുകളിൽ വെച്ച് എവിടെയാണോ രക്തോട്ടം വന്ന് നിൽക്കുന്നത്, രക്തോട്ട സപ്ലൈ ഉള്ളത്, ആ ലെവലിൽ വെച്ച് കാല് നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്. അപ്പോ അത് നമ്മൾ രോഗിയോട് സജസ്റ്റ് ചെയ്തു, മുട്ടിന്റെ മുകളിൽ വെച്ച് കാല് നീക്കം ചെയ്യേണ്ടി വരും, കഴിഞ്ഞാൽ കാലിന്റെ പാദത്തിന്റെ അവിടെ നിന്ന് ഗാംഗ്രീൻ കയറി വരുന്നു. എന്നാൽ മുട്ടിന്റെ താഴെ വെച്ച് മുറിക്കുമ്പോഴൊന്നും ആ ഭാഗം പോലും ഉണങ്ങാനുള്ള സാധ്യത ഇല്ല, കഴിഞ്ഞാൽ അവിടെ ഒന്നും രക്തോട്ടം ഇല്ല. അപ്പോ രോഗിയുടെ ബന്ധുക്കള്, മക്കള് പ്രത്യേകിച്ച്, അവര് വളരെ കൺസേൺഡ് ആയിരുന്നു അവരുടെ പിതാവിനെ പറ്റി. അപ്പോ അവർക്ക് എന്ത് വില കൊടുത്തും ഡോക്ടർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഒരു 1% ചാൻസ് എങ്കിലും എന്തെങ്കിലും ചെയ്ത് കാല് രക്ഷിക്കാൻ പറ്റുമോ, 1% ചാൻസ് ഉള്ളൂ സക്സസിനെങ്കിലും, വി ആർ റെഡി. നമ്മൾ അത് ചികിത്സിക്കാൻ നിർബന്ധിതരായി. പിന്നെ അപ്പൊ അവരോട് അതിന്റെ റിസ്കും വരമ്പരായികളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ എടുത്തത്. അപ്പൊ നമ്മള് ഒരു കാർഡിയോതൊറാസിക് വാസ്കുലർ സർജറി നമ്മുടെ ഡിപ്പാർട്ട്മെന്റും പിന്നെ കാർഡിയോളജി റേഡിയോളജി ഇവരെല്ലാവരും കൂടിയിരുന്ന് ചിന്തിച്ചു എന്ത് ചെയ്യാം. അപ്പോ അപ്പോഴാണ് ഒരു നൂതനമായ ഒരു ആശയം തോന്നിയത്, ഏറ്റവും കൂടുതൽ നീളം കൂടുതൽ ബ്ലോക്ക് ഉള്ളത് തൊടയുടെ അവിടെയാണ്, അവിടെയാണ് രക്തക്കുഴലിന് താരതമ്യേന വണ്ണം കൂടുതലുള്ളത്. അപ്പോൾ ആ ഭാഗത്ത് ഒരു ബൈപ്പാസ്, ഫെമറോ പൊപ്ലീറ്റൽ ബൈപ്പാസ് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ മുട്ടിന്റെ പുറകിലായിട്ട് അവിടെ ബൈപ്പാസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ സാധാരണ ബൈപ്പാസിന്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ആ പോയിന്റിൽ നമ്മുടെ കാർഡിയോളജിസ്റ്റ് പറഞ്ഞു അവിടെ നമുക്കൊരു സ്റ്റെന്റ് ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ മുട്ടിന്റെ നേരെ പിൻഭാഗത്ത് വരുന്ന രക്തക്കുഴൽ സ്റ്റെന്റ് ഇട്ടു. മുട്ടിന്റെ താഴത്തേക്ക് വരുമ്പോൾ രക്തക്കുഴലുകളുടെ വലിപ്പം വളരെയധികം ചെറുതാവുകയും ഒരു രക്തക്കുഴലിൽ 3 മൂന്നായിട്ട് പിരിയുകയും ചെയ്യും. അപ്പൊ അങ്ങനെ 3 മൂന്നായിട്ട് പിരിയുന്നിടത്ത് പിന്നെ സ്റ്റെൻഡിങ്

0: വലിയ പ്രസക്തിയില്ല. തീരെ ചെറിയ രക്തക്കുഴലുകൾ അത് തുറന്നിരിക്കാനുള്ള സാധ്യത. അപ്പോൾ അവിടെ സ്റ്റെൻ്റ് ഇല്ലാതെ രക്തക്കുഴലിൽ മാത്രം ഉള്ളിക്കൂടി തുറന്നു കൊടുക്കുക. പ്ലെയിൻ വെസൽ ആൻജിയോപ്ലാസ്റ്റി, ബലൂൺ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു കൊടുക്കും. അങ്ങനെ മൂന്ന് പ്രൊസീജിയർ കമ്പൈൻഡ് ഇൻ വൺ സിറ്റിംഗ്. അൾട്ടിമേറ്റ്ലി ഇത് കഴിഞ്ഞിട്ട് ആൻജിയോഗ്രാം എടുക്കുമ്പോൾ കാലിൻ്റെ പാദം വരെ രക്തോട്ടം പുനഃസ്ഥാപിക്കപ്പെട്ടു. അത് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ രോഗിയുടെ കാലിൻ്റെ കണ്ടീഷൻ വളരെയധികം മെച്ചപ്പെട്ടു. തൊലി ഉണങ്ങാൻ തുടങ്ങി. കേടുവന്ന തൊലിയെല്ലാം പൊളിഞ്ഞുപോയി, പുതിയ തൊലി വരാൻ തുടങ്ങി. അവസാനം മുട്ടിൻ്റെ മുകളിൽ വെച്ച് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞ് ആ കാല് കാലിൻ്റെ തള്ളവരിലൊഴികെ ബാക്കിയെല്ലാം നമുക്ക് സംരക്ഷിക്കാൻ പറ്റി.
1: ഓ, ഹീസ് കംപ്ലീറ്റ്ലി ഫൈൻ നൗ.
0: യാ.
2: BMH ആരോഗ്യ ജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. BMH ആരോഗ്യ ജാലകം എല്ലാ ദിവസവും രാവിലെ 9:15 നിങ്ങളുടെ സ്വന്തം റിയൽ FM ൽ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്ന വിഷയങ്ങളിൽ നിങ്ങളുടെ

0: BMH ആരോഗ്യ ജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്. BMH ആരോഗ്യ ജാലകം എല്ലാ ദിവസവും രാവിലെ 9:15 നിങ്ങളുടെ സ്വന്തം റിയൽ FM-ൽ. ഡോക്ടർമാർ പങ്കുവയ്ക്കുന്ന വിഷയങ്ങളിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചറിയാൻ വാട്സ്ആപ്പ് ചെയ്യുക 7012999929. നമ്പർ ഒരിക്കൽ കൂടി 7012999929. നന്ദി.
1: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നൽകുന്നു 24 മണിക്കൂറും ഇന്റർവെൻഷണൽ കാർഡിയോളജി, ന്യൂറോളജി, ന്യൂറോ സർജറി, ഗാസ്ട്രോ സർജറി, ജനറൽ സർജറി, ഓർത്തോ സ്പൈൻ സർജറി, പ്ലാസ്റ്റിക് സർജറി, ബേൺസ് കെയർ എന്നീ വിഭാഗങ്ങളുമായി കോഴിക്കോട്ടെ ഏറ്റവും മികച്ച ട്രോമ കെയർ.
2: ഇപ്പോൾ കോഴിക്കോട് BMH-ൽ എല്ലാ വിഭാഗങ്ങളിലും മെഡിസെപ് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണ്.
1: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.

0: ഗാനോപഹാരം 103.6 റിയൽ എഫ്എം.
1: ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം മിന്നൽ മുരളി എന്ന ചിത്രത്തിൽ നാരായണി ഗോപൻ, മിഥുൻ ജയരാജ് എന്നിവർ പാടിയത്. മനു മഞ്ജിത്തിന്റെ വരികൾ, ഷാൻ റഹ്മാന്റെ സംഗീതം.

0: ഷോപ്പിംഗ് ലിസ്റ്റ് റെഡിയാണോ? എങ്കിൽ നേരെ മൈ ജിയിലേക്ക് പോകാം.
1: മൊബൈലുകൾ മുതൽ സ്മാർട്ട് ടിവികൾ വരെ, ഫ്രിഡ്ജുകൾ മുതൽ കിച്ചൺ അപ്ലയൻസുകൾ വരെ, ലാപ്ടോപ്പുകൾ, ഹോം തിയേറ്ററുകൾ, മറ്റ് ഡിജിറ്റൽ ആക്സസറീസുകൾ എല്ലാം വമ്പൻ ലാഭത്തിൽ. വേഗമാകട്ടെ, ഈ ഓഫർ ജൂൺ 28 വരെ.
2: ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം മിഷൻ സി ചേസിംഗ് ബിയോണ്ട് ലിമിറ്റ്സ് എന്ന ചിത്രത്തിൽ നിഖിൽ മാത്യു പാടിയത്. സുനിൽ ജി ചെറുക്കാവിന്റെ വരികൾ, പാർത്ഥസാരഥിയുടെ സംഗീതം.

0: ഗാനോപഹാരം 103.6 റിയൽ എഫ്എം. The Real FM 103.6.
1: റിയൽ എഫ് എം ഇനി ഇശൽമാല, ആദ്യ ഗാനം എം ജി ശ്രീകുമാറും സംഘവും പാടിയത്.

0: ബെനീസിയ ബാത്ത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്ത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
5: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
6: ഇശൽമാലയിൽ നിന്ന് കേൾക്കാം KG മാർക്കോസ് പാടിയ ഒരു ഗാനം.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
4: ഇശൽമാലയിൽ അടുത്ത ഗാനം യേശുദാസ് പാടിയത്.

0: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
1: ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഹിസൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

0: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
0: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ആകാശവാണി 103.6 റിയൽ FM. പ്രധാന വാർത്തകൾ. ലഹരി മാഫിയക്കെതിരെ പോരാട്ടം ശക്തമാക്കി. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ലഹരി നിയന്ത്രണത്തിന് പുതിയ വിഷൻ ഡോക്യുമെന്റ് ചടങ്ങിൽ അമിത്ഷാ പ്രകാശിപ്പിക്കും. കേരളത്തെ ലഹരിവിരുദ്ധ സംസ്ഥാനമാക്കി മാറ്റുകയാണ് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ലഹരി മാഫിയയുടെ അടിവേര് തകർക്കുകയാണ് ലക്ഷ്യമെന്നും ജനങ്ങളെ അണിനിരത്തി മുന്നോട്ടു പോകുമെന്നും ചെന്നിത്തല സ്വകാര്യ ചാനലിനോട് പറഞ്ഞു. ഇന്ത്യ ആതിഥേയത്വം വഹിച്ച 2 11th ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ ഉച്ചകോടി ഹരിയാനയിലെ ഗുരുഗ്രാമിൽ സമാപിച്ചു. ഊർജ്ജ സുരക്ഷ, സുസ്ഥിരത, തുല്യത എന്നിവ സംബന്ധിച്ച സംയുക്ത പ്രസ്താവന അംഗീകരിച്ചാണ് ഉച്ചകോടി അവസാനിച്ചത്. വ്യോമസേനയുടെ ഇതിഹാസ മാർഷൽ അർജുൻ സിംഗിന്റെ 107th ജന്മവാർഷിക ദിനം ഇന്ന്. ഡൽഹിയിലെ വ്യോമസേന ഓഡിറ്റോറിയത്തിലെ അനുസ്മരണ പരിപാടിയിൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ തരൺജിത് സിംഗ് സന്ധുവും എയർ ചീഫ് മാർഷൽ AP സിംഗും പങ്കെടുക്കും. വെനിസ്വേലയിൽ ശക്തമായ 2 ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 235. 1500 പേർക്ക് പരിക്കേറ്റു. രക്ഷാപ്രവർത്തകർ അവശിഷ്ടങ്ങൾക്കിടയിൽ തിരച്ചിൽ തുടരുകയാണ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ ഇന്നലെ രാത്രി മലപ്പുറം കൊണ്ടോട്ടി അരൂരിൽ 780 MDMA പിടികൂടി. സംഭവത്തിൽ അരൂർ സ്വദേശി രതീഷിനെ അറസ്റ്റ് ചെയ്തു. കൊച്ചി ചക്കരപ്പറമ്പ് ഭാഗത്തെ ഇമിഗ്രേഷൻ കൺസൾട്ടന്റ് സ്ഥാപനം കുത്തിത്തുറന്ന് 500,000+ കവർന്ന മഹാരാഷ്ട്ര സ്വദേശി അറസ്റ്റിൽ. ഔറംഗാബാദ് സ്വദേശി സലീം സിക്കന്ദർ ഷേഖ് എന്നയാളെയാണ് പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിൽ ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ 5 പരാജയപ്പെടുത്തി. 16.5 ഓവറിലാണ് ഇന്ത്യ ലക്ഷ്യം നേടിയത്. FM പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

103.6 റിയൽ എഫ് എമ്മിലെ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കിലുക്കം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾ എസ് പി വെങ്കടേഷിൻ്റെ സംഗീതം.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
2: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.
3: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
5: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
6: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
7: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
8: ഒ എൻ വി ഗ്രൂപ്പിന്റെ വരികൾക്ക് എസ് പി വെങ്കടേഷ് ഈണം നൽകി. എം ജി ശ്രീകുമാർ പാടിയൊരു ഗാനം കേൾക്കാം, ചിത്രം നാടോടി.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
0: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
2: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
3: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

വാണി. ഇനി ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്രീജി പൂവത്തിങ്കൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. 2015 നരേന്ദ്രമോദി അവസാനമായി സീഷെൽസ് സന്ദർശിച്ചത്. രാജ്യരക്ഷാ സേനയുടെ ഒരു സംഘവും 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. സീഷെൽസിന്റെ ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികളുമായും സംവദിക്കും. ഇന്ത്യയും സീഷെൽസും തമ്മിൽ നിലനിൽക്കുന്ന സൌഹൃദം വീണ്ടും ഉറപ്പിക്കാനും എല്ലാ മേഖലകളിലും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനും സന്ദർശനം സഹായകമാകുമെന്നും മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറലിന്റെ സാമ്പത്തിക കാര്യ പ്രത്യേക ഉപദേശക നെതർലാൻഡ്സ് രാജ്ഞി മാക്സിമയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങളുടെ വികാസം, സാമ്പത്തിക സേവനങ്ങൾ കൂടുതൽ പ്രാപ്യവും താങ്ങാനാവുന്നതും ജീവിതം എളുപ്പമാക്കുന്നതും ജനങ്ങളെ ശാക്തീകരിക്കുന്നതുമായത് എങ്ങനെയാണെന്ന് കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തതായി മോദി ഒരു സാമൂഹ്യ മാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. രാജ്യത്തെ വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ആശ്വാസം പകർന്ന് ആഭ്യന്തര LPG വിതരണത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇളവുകൾ പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് പെട്രോളിയം മന്ത്രാലയം പിൻവലിച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ തുടക്കത്തിൽ നിർത്തിവച്ചിരുന്ന ഗാർഹികേതര LPGയുടെ വിതരണം പ്രതിസന്ധിക്ക് മുമ്പത്തെ അവസ്ഥയിലേക്ക് പൂർണ്ണമായി പുനഃസ്ഥാപിച്ചു. PNG കണക്ടിവിറ്റി വ്യാപിപ്പിക്കാൻ ശ്രമങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലോകത്ത് ദശലക്ഷക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്ന വിപത്താണ് ലഹരി ഉപയോഗവും ലഹരിക്കടത്തുമെന്ന് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലഹരിയെ തുടച്ചു നീക്കാം അതിജീവനത്തിന്റെ കരുത്തോടെ എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണ സന്ദേശം. രാജ്യത്ത് മയക്കുമരുന്ന് കടത്തും ദുരുപയോഗവും ചെറുക്കുന്നതിന് ശ്രമങ്ങൾ അവലോകനം ചെയ്യുന്നതിന് നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര മന്ത്രാലയങ്ങൾ, സംസ്ഥാന ഗവൺമെന്റുകൾ, മയക്കുമരുന്ന് നിയമ നിർവ്വഹണ ഏജൻസികൾ എന്നിവയുടെ പ്രതിനിധികൾ പങ്കെടുക്കും. ഓൺലൈൻ മയക്കുമരുന്ന് നിർമ്മാർജ്ജന പക്ഷാചരണത്തിനും അമിത്ഷാ തുടക്കം കുറിക്കും. കേരളത്തെ ലഹരി വിരുദ്ധ സംസ്ഥാനമാക്കി മാറ്റുകയാണ് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പദ്ധതിക്ക് വലിയ തോതിൽ പൊതുജന സഹായം ലഭിക്കുന്നുണ്ട്. ലഹരി മാഫിയയുടെ അടിവേര് തകർക്കുകയാണ് ലക്ഷ്യമെന്നും ജനങ്ങളെ അണിനിരത്തി മുന്നോട്ടു പോകുമെന്നും ചെന്നിത്തല സ്വകാര്യ ചാനലിനോട് പറഞ്ഞു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷനും വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൌണ്ടേഷനും ചേർന്ന് സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന റാലി കനകക്കുന്നുകൊട്ടാരത്തിൽ സമാപിക്കും. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തെയും അനധികൃത കടത്തിനെയും പ്രതിരോധിക്കുന്നതിനും യുവജനങ്ങളിലും വിദ്യാർത്ഥികളിലും ബോധവൽക്കരണം ശക്തിപ്പെടുത്തുകയുമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ കരുതലോടെ കരുനീക്കാമെന്ന സന്ദേശത്തിൽ കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ ഭീമൻ പാമ്പും കോണിയും ഒരുക്കുന്നു. നശാമുക്ത് ഭാരത് അഭിയാൻ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ പിന്തുണയിൽ ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പരിപാടി. വൈകിട്ട് ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്യും. ലഹരിയുടെ പിടിയിൽപ്പെടാതെ വളരുന്ന തലമുറ മുന്നോട്ടു പോകേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി പറഞ്ഞു. ലഹരിക്കെതിരെ കേരള ഗവൺമെന്റ് നടപ്പാക്കിയ ഓപ്പറേഷൻ തൂഫാൻ ഉൾപ്പെടെ പദ്ധതികളോട് തലശ്ശേരി അതിരൂപത പൂർണ്ണമായും സഹകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരിക്കെതിരെ തലശ്ശേരി സാന്റ് ജോസ് മെട്രോപൊളിറ്റൻ സ്കൂളിൽ സംഘടിപ്പിച്ച സൈക്കിൾ റാലി ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചാണ്ടിയമ്മൻ MLA റാലിയിൽ പങ്കെടുത്തു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. TO മോഹനൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. ശ്രീകണ്ഠാപുരത്ത് ഉച്ചയ്ക്ക് സന്ദേശ റാലി സംഘടിപ്പിക്കും. കണ്ണൂർ സിറ്റി പോലീസും തലശ്ശേരി പോലീസ് സബ് ഡിവിഷനും ചേർന്ന് 5K റൺ സീസൺ 2 എന്ന പേരിൽ തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന് ലഹരി വിരുദ്ധ റൺ സംഘടിപ്പിച്ചു. മന്ത്രി CP ജോൺ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി.

സാരഥി പോർട്ടലുകളുടെ തകരാറുകൾ, KSRTC ബസ്സുകളുടെ നവീകരണം, ഇ ചലാൻ ഏകോപനം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി. കേരളം ഉന്നയിച്ച ആവശ്യങ്ങളോട് കേന്ദ്രമന്ത്രി തികച്ചും അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചതെന്ന് മന്ത്രി CP ജോൺ അറിയിച്ചു. KSRTCയുടെ നവീകരണത്തിന് കുറഞ്ഞ പലിശയ്ക്ക് വായ്പ ലഭ്യമാക്കണമെന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ നിർദ്ദേശം സാമ്പത്തികകാര്യ വകുപ്പിന് കൈമാറുമെന്ന് നിതിൻ ഗഡ്കരി അറിയിച്ചു. പുതിയ ബസ്സുകൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്കായി ഭവന നഗരകാര്യ മന്ത്രാലയത്തെ സമീപിക്കാൻ കേന്ദ്രമന്ത്രി നിർദ്ദേശം നൽകിയതായും CP ജോൺ വ്യക്തമാക്കി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ സെൽഫ് എന്യൂമറേഷൻ സൗകര്യം ഇനി 5 ദിവസം കൂടി ലഭ്യമാകും. SC.census.gov.in എന്ന പോർട്ടലിലെ ലിങ്കിൽ സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്ത് വീട് സംബന്ധിച്ച വിവരങ്ങൾ സമർപ്പിക്കാം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പുലർച്ചെ നടന്ന മത്സരങ്ങളിൽ നെതർലാൻഡ് 1-3 ഗോളുകൾക്ക് ട്യൂണീഷ്യയെ പരാജയപ്പെടുത്തി. ജപ്പാൻ സ്വീഡൻ മത്സരം ഇരു ടീമുകളും ഓരോ ഗോൾ നേടി സമനിലയിൽ അവസാനിച്ചു. രാവിലെ നടന്ന പരഗ്വേ

രജിസ്റ്റർ ചെയ്ത് വീട് സംബന്ധിച്ച വിവരങ്ങൾ സമർപ്പിക്കാം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പുലർച്ചെ നടന്ന മത്സരങ്ങളിൽ നെതർലാൻഡ് 1-3 ഗോളുകൾക്ക് ട്യൂണീഷ്യയെ പരാജയപ്പെടുത്തി. ജപ്പാൻ സ്വീഡൻ മത്സരം ഇരു ടീമുകളും ഓരോ ഗോൾ നേടി സമനിലയിൽ അവസാനിച്ചു. രാവിലെ നടന്ന പരഗ്വേ ഓസ്ട്രേലിയ മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. ഇന്നലെ ഗ്രൂപ്പ് ഇയിൽ അവസാന മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും 1-ാം സ്ഥാനക്കാരായി ജർമ്മനി നോക്കൌട്ടിലെത്തി. ഇക്വഡോർ 1-2 ഗോളുകൾക്ക് ജർമ്മനിയെ തോൽപ്പിച്ച് നോക്കൌട്ട് സാധ്യത ഉറപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ ഐവറി കോസ്റ്റ് മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് കുറസാവയെ പരാജയപ്പെടുത്തി. ഇന്ന് രാത്രി 12:30 നോർവെ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് മുഹറം ആചരിക്കുന്നു. സത്യം, നീതി എന്നിവ ഉയർത്തിപ്പിടിക്കുന്നതിന് ജീവൻ ബലിയർപ്പിച്ച പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ചെറുമകൻ ഹസ്രത്ത് ഇമാം ഹുസൈന്റെയും കൂട്ടാളികളുടെയും രക്തസാക്ഷിത്വ ദിനമാണിത്. ഹസ്രത്ത് ഇമാം ഹുസൈന്റെ ത്യാഗങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കാൻ ഹസ്രത്ത് ഇമാം ഹുസൈൻ നിരവധി പേർക്ക് പ്രചോദനമേകുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കണ്ണൂരിൽ സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിൽ കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് 135 പോയിന്റോടെ മുന്നിട്ട് നിൽക്കുന്നു. 110 പോയിന്റ് നേടിയ തൃപ്രയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് 2-ാം സ്ഥാനത്തും 99 പോയിന്റോടെ നോർത്ത് പറവൂർ കൂറ്റുകാരൻ പോളിടെക്നിക് 3-ാം സ്ഥാനത്തുമുണ്ട്. കലോത്സവം നാളെ സമാപിക്കും. സംസ്ഥാനത്ത് ഇന്നലെ 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ 2 വീതവും തിരുവനന്തപുരം, വയനാട് ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഈ വർഷം ഇതുവരെ 248 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ നിപ്പ റിപ്പോർട്ട് ചെയ്ത ഈ മാസം 10 ശേഷം ഇതുവരെ പുതിയ രോഗബാധയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിലവിലെ രോഗിയുടെ സമ്പർക്ക പട്ടികയിലെ 15 പേരെ പരിശോധിച്ചതിൽ ആർക്കും രോഗബാധയില്ലെന്നും സ്ഥിരീകരിച്ചു. രോഗനിരീക്ഷണത്തിന്റെ ഭാഗമായി നിപ്പ സമാന ലക്ഷണങ്ങൾ ഉള്ളവരുടെ ഇടയിൽ ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ 52 പേരുടെ ഫലവും നെഗറ്റീവാണ്. എങ്കിലും രോഗനിരീക്ഷണ നടപടികൾ ശക്തമായി തുടരുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ഉണ്ണികൃഷ്ണൻ പുതൂർ സ്മാരക ട്രസ്റ്റ് ആൻഡ് ഫൗണ്ടേഷന്റെ പുതൂർ പുരസ്കാരത്തിന് ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ കെ പി രാമനുണ്ണി അർഹനായി. ഡോക്ടർ എം ലീലാവതി, സി രാധാകൃഷ്ണൻ, ഡോക്ടർ നെടുമുടി ഹരികുമാർ എന്നിവരടങ്ങിയ സമിതിയാണ് പുരസ്കാരം നിർണയിച്ചത്. ഉണ്ണികൃഷ്ണൻ പുതൂരിന്റെ 94-ാം ജന്മവാർഷിക സ്മൃതിദിനമായ ജൂലൈ 15 ഗുരുവായൂരിൽ പുരസ്കാരം സമ്മാനിക്കും. 11,111 രൂപയും വെങ്കലശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരമെന്ന് ട്രസ്റ്റ് ആൻഡ് ഫൗണ്ടേഷൻ ചെയർമാൻ ഷാജു പുതൂർ അറിയിച്ചു. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം രാജ്യവ്യാപകമായി മറ്റന്നാൾ നടത്തും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം തൈക്കാട് മാതൃ ശിശു ആശുപത്രിയിൽ നിർവഹിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ ഇന്നലെ രാത്രി മലപ്പുറം കൊണ്ടോട്ടി അരൂരിൽ 780 ഗ്രാം MDMA പിടികൂടി. സംഭവത്തിൽ അരൂർ സ്വദേശി രതീഷിനെ അറസ്റ്റ് ചെയ്തു. ഡാൻസാഫ് സംഘവും കൊണ്ടോട്ടി പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. ആലപ്പുഴ ജില്ലയിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക വാഹന പരിശോധനയിൽ നിയമലംഘനം കണ്ടെത്തിയ 8 വാഹനങ്ങൾക്ക് പിഴ ചുമത്തി. 26 ടിപ്പർ ലോറികളും 15 സ്കൂൾ ബസ്സുകളും ഉൾപ്പെടെ ആകെ 41 വാഹനങ്ങൾ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. നിയമലംഘനങ്ങൾ നടത്തിയ 8 വാഹനങ്ങളിൽ നിന്ന് 12,000 രൂപ പിഴ ഈടാക്കിയതായി ആലപ്പുഴ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ അറിയിച്ചു. കോതമംഗലം ജനവാസ മേഖലകളിൽ ഭീതി പരത്തിയ കാട്ടാനയെ മയക്കുവെടി വെച്ച് ചികിത്സ നൽകിയ ശേഷം കരിമ്പാനി വനമേഖലയിലേക്ക് തിരിച്ചയച്ചു. ഇന്നലെ രാവിലെ മയക്കുവെടി വെച്ച് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ചിരുന്നു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ അനുമതിയോടെ രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ആനയെ വൈകിട്ട് വനത്തിലേക്ക് തിരിച്ചയച്ചത്. വെനിസ്വേലയിൽ ശക്തമായ 2 ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 235 1,500 പേർക്ക് പരിക്കേറ്റു. രക്ഷാപ്രവർത്തകർ അവശിഷ്ടങ്ങൾക്കിടയിൽ തിരച്ചിൽ തുടരുകയാണ്. ഈ മാസം 21 നടന്ന നീറ്റ് പുനഃപരീക്ഷയുടെ ഉത്തരസൂചികകൾ www.neet.nta.in ലഭ്യമാണെന്ന് NTA സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

0: ആർക്ക് മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
1: ടീച്ചർ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
0: അതെന്താ മാഷേ?
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
0: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: റീഗൽ ജ്വല്ലേഴ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് വിപണിയിൽ നിന്ന് സ്വർണം ഗ്രാമിന് 25 രൂപ കൂടി, ഗ്രാമിന് 12,000.

0: ₹1,80,000 പവന് ₹1,03,840.
1: റീഗൽ ജ്വല്ലേഴ്സ്,
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
3: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30.

0: പ്രിയ ഗീതം.
1: വൺ സീറോ ത്രീ പോയിന്റ് സിക്സ് റിയൽ എഫ്എമ്മിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളുമായി പ്രിയഗീതമാണ്. 11 മണിവരെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0495236617 4, 236617 6. മറ്റൊരു മൊബൈൽ നമ്പർ കൂടിയുണ്ട്, 9447444800. പ്രിയഗീതത്തിൽ സൂത്രധാരൻ എന്ന ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയ ഒരു ഗാനം കേട്ടുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾക്കായി ഞങ്ങളെ വിളിച്ചു തുടങ്ങിക്കോളൂ.

0: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.
1: പ്രിയ ഗീതം.
2: പ്രിയത്തിൽ അടുത്ത ഗാനം ബ്രഹ്മാസ്ത്രം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയതാണ്. പി ഭാസ്കരൻ്റെ വരികൾ, ജി ദേവരാജൻ്റെ സംഗീതം. ചൂലൂർ പാലക്കൊടി വാസന്തി ചേച്ചിക്ക് വേണ്ടി പാലക്കോട്ട് വയലിൽ നിന്നും ബിന്ദു ആണ് ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: പ്രിയ ഗീതം,
3: കാളൂർ റോഡ് എന്ന് വിളിച്ച കമർബാൻ്റെ പ്രിയപ്പെട്ട ഗാനമാണ് ഇനി പ്രിയഗീതത്തിലൂടെ നമ്മൾ കേൾക്കുന്നത്. ദ്വീപ് എന്ന ചിത്രത്തിൽ പി സുശീല പാടിയത്, യൂസഫ് അലി കെച്ചേരിയുടെ വരികൾ, MS ബാബുരാജിൻ്റെ സംഗീതം.

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: മഴയും ചായയും പിന്നെ ഒറ്റയിട്ടൊരു സൂപ്പർ സിനിമയും.
3: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
2: രസം നാലിരട്ടി.
3: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ.
4: പ്രിയ ഗീതം.
5: പ്രിയഗീതത്തിൽ അടുത്ത ഗാനം പകൽപ്പൂരം എന്ന ചിത്രത്തിൽ ചിത്ര പാടിയതാണ്. ഈ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു പൈങ്ങോട്ട് പുറത്തുനിന്ന് ബിന്ദു.
6: വേണ്ട, കളത്തിന് പുറത്തിറങ്ങുമാക്കണ്ട, പുറത്തിറങ്ങാനാ പറഞ്ഞത്.
7: അശുദ്ധോ? എനിക്കോ? ആഹാ, കാര്യം കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ അശുദ്ധക്കാരിയായോ? എന്നാ വേണ്ട.

0: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ടാക്കാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
0: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈ ജിയിൽ എത്താം. മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.
2: പ്രിയ ഗീതം.
3: വെസ്റ്റേയിൽ നിന്ന് ഉണ്ണി ആവശ്യപ്പെട്ട ഗാനമാണ് പ്രിയഗീതത്തിലെടുത്തത്. വർണ്ണപ്പകിട്ട് എന്ന ചിത്രത്തിൽ MG ശ്രീകുമാറും ചിത്രയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

പ്രിയത്തിലെ അടുത്ത ഗാനം കുന്നംകുളം ചോവന്നൂരിൽ നിന്നും പ്രിൻസ് ആവശ്യപ്പെട്ടതാണ്. ചിത്രം ആലിബാബയും 41 കള്ളന്മാരും. വയലാറിൻ്റെ വരികൾക്ക് ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് പാടിയത്.

FM പ്രധാന വാർത്തകൾ. അയോധ്യ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര സംഭാവന കേസിൽ രജിസ്റ്റർ ചെയ്ത ആദ്യ FIRൽ പേരുള്ള 8 പേരെ UP പോലീസ്.

അറസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം നൽകിയ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് മുഹറം ആചരിക്കുന്നു. സത്യം, നീതി എന്നിവ ഉയർത്തിപ്പിടിക്കുന്നതിന് ജീവൻ ബലിയർപ്പിച്ച പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ചെറുമകൻ ഹസ്രത്ത് ഇമാം ഹുസൈന്റെയും കൂട്ടാളികളുടെയും രക്തസാക്ഷിത്വ ദിനമാണിത്. ഹസ്രത്ത് ഇമാം ഹുസൈന്റെ ത്യാഗങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കാൻ ഹസ്രത്ത് ഇമാം ഹുസൈൻ നിരവധി പേർക്ക് പ്രചോദനമേകുന്നതായി പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മദ്യനയം കൂടിയാലോചനയില്ലാതെ നടപ്പിലാക്കില്ലെന്ന് മന്ത്രി എ പി അനിൽകുമാർ. പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്തേ നയപരമായ കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും തെറ്റാണെന്ന് ബോധ്യമായാൽ തിരുത്തുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പ് കോഴിക്കോട്ട് ഫണ്ട് റൺ സംഘടിപ്പിച്ചു. മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ കീം പ്രവേശന പരീക്ഷയുടെ ഫലപ്രഖ്യാപനം നാളെ. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. ഇടുക്കി രാജകുമാരി നടുമറ്റത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. മാങ്ങാത്തൊട്ടി സ്വദേശി ആദർശാണ് മരിച്ചത്. FM പ്രധാന വാർത്തകളിനി 12 മണിക്ക് കേൾക്കാം.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിലെ ആദ്യ ഗാനം രാമനാട്ടുകാരിൽ നിന്നും അബ്ദുൾ സത്താർ ആവശ്യപ്പെടുന്നു. ടു നൂറ വിത്ത് ലവ്, ഈ ചിത്രത്തിൽ ശങ്കർ മഹാദേവൻ പാടിയത്. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾ, മോഹൻ സിതാരയുടെ സംഗീതം.

അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ഇന്ന് കോഴിക്കോട്ട് പ്രത്യേക പൊതുജന ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നു. ലഹരി വിപത്തിനെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ മാന്ത്രിക ദൃശ്യാവിഷ്കാരം എന്ന പേരിലാണ് പരിപാടി ഒരുക്കിയിരിക്കുന്നത്. ലൈഫ് ബ്രിഡ്ജ് സൂയിസൈഡ് പ്രിവെൻഷൻ സെന്റർ കോഴിക്കോട്, ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, IMA കേരളം സ്റ്റേറ്റ് കമ്മിറ്റി ഫോർ മെന്റൽ ഹെൽത്ത്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കോഴിക്കോട് ബ്രാഞ്ച് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി നടക്കുക. ഇന്ന് വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെയാണ് പൊതുജനങ്ങൾക്കായി ഈ ദൃശ്യാവിഷ്കാരം അരങ്ങേറുന്നത്. ലഹരിമുക്ത സമൂഹത്തിനായി നടക്കുന്ന ഈ ജനകീയ ബോധവൽക്കരണ പരിപാടിയിലേക്ക് എല്ലാ പൊതുജനങ്ങളും പങ്കാളികളാകണമെന്ന് സംഘാടകർ അറിയിച്ചു. അസാപ് കേരളയുടെ മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ June 27 തൊഴിൽ മേള നടക്കും. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ June 27, അതായത് നാളെ രാവിലെ 10 മണിക്കകം ബയോഡാറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളും സഹിതം കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ എത്തണം. വിളിച്ച് വിവരങ്ങൾ അറിയേണ്ട ഫോൺ നമ്പർ പറയാം. 9495 9995

0: 7704.
1: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: ചിത്രം ഗ്രാമഫോൺ. ഗായകർ ജയചന്ദ്രൻ, എരഞ്ഞോളി മൂസ. ഗാനരചന ഗിരീഷ് പുതഞ്ചേരി. സംഗീതം വിദ്യാസാഗർ. ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു രമണി, രതു. ഐക്യരപ്പെടുത്തി

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്.
3: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
2: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പുറം, പാവങ്ങാട്, കോഴിക്കോട്.
4: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
5: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
6: നല്ലൂർ നാട് ഗവൺമെന്റ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ മൾട്ടിപർപ്പസ് ജോലികൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിന് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള കുടുംബശ്രീ അംഗങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. രണ്ട് തസ്തികകളിലേക്കാണ് നിയമനം. ഒരു തസ്തികയിലേക്ക് 7-ാം ക്ലാസും പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. രണ്ടാമത്തെ തസ്തികയിലേക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനവും പ്രവൃത്തി പരിചയവുമാണ് വേണ്ടത്. താൽപ്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും മാനന്തവാടി ബ്ലോക്ക് പരിധിയിലുള്ള CDS സാക്ഷ്യപ്പെടുത്തിയ കത്തും സഹിതം 4 രാവിലെ 10:30 സൂപ്രണ്ട് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്കെത്തണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 8281212702.
7: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
6: തൃശൂരിൽ നിന്നും ഷക്കീർ ആവശ്യപ്പെടുന്ന ഗാനം കേൾക്കാമിനി യുവർ ചോയ്സിൽ. സുജാത പാടിയത് ചിത്രം പരദേശി. റഫീഖ് അഹമ്മദിന്റെ രചന, രമേശ് നാരായണന്റെ സംഗീതം.

0: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും EMI സൗകര്യങ്ങളും,
0: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ് എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി വരാം.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
2: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.
3: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
4: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
5: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
6: വയനാട് മീനങ്ങാടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ലാബ് ടെക്നീഷ്യൻ, ഡ്രൈവർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, സെക്യൂരിറ്റി, മൾട്ടിപർപ്പസ് വർക്കർ, ക്ലീനിംഗ് സ്റ്റാഫ് തസ്തികകളിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് BSc, MLT അല്ലെങ്കിൽ DMLTയും പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുമാണ് യോഗ്യത. ഡ്രൈവർ തസ്തികയിൽ ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും 5 വർഷത്തെ പ്രവൃത്തി പരിചയവും വേണം. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള DCA വേണം. സെക്യൂരിറ്റി തസ്തികയിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസവും മികച്ച ശാരീരിക ക്ഷമതയും ഉണ്ടായിരിക്കണം. വിമുക്ത ഭടന്മാർക്ക് മുൻഗണന. മൾട്ടിപർപ്പസ് വർക്കർക്ക് ഹൈസ്കൂൾ വിദ്യാഭ്യാസവും മികച്ച ശാരീരിക ക്ഷമതയുമാണ് യോഗ്യത. ക്ലീനിംഗ് സ്റ്റാഫിന് 7-ാം ക്ലാസ് വിജയവും മികച്ച ശാരീരിക ക്ഷമതയുമാണ് വേണ്ടത്. മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ താമസിക്കുന്നവർക്ക് മുൻഗണന ലഭിക്കും. താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും ബയോഡേറ്റയും സഹിതം June 30 രാവിലെ 9 മണിക്ക് മീനങ്ങാടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നേരിട്ടെത്തണം. വിളിക്കേണ്ട നമ്പർ പറയാം, 04936247290.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ശിവപ്രസാദ് പാലത്ത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം അൽക്ക യാഗ്നിക് പാടിയത്, ചിത്രം റാസ്.

0: ആർക്ക് മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
1: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
0: അതെന്താ മാഷേ?
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
0: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
5: മാനന്തവാടി നഗരസഭ 29 ഡിവിഷനിലേക്ക് ക്ലബ് കുന്ന് കരാറടിസ്ഥാനത്തിൽ ആശാവർക്കറെ നിയമിക്കുന്നു. 10 ക്ലാസ് യോഗ്യതയുള്ള 25-45 ഇടയിൽ പ്രായമുള്ള വിവാഹിതരായ വനിതകൾക്കാണ് അവസരം. അപേക്ഷകർ ക്ലബ് കുന്ന് ഡിവിഷനിലെ താമസക്കാരായിരിക്കണം. താൽപ്പര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസലും പകർപ്പുമായി June 29 രാവിലെ 11 കുറുക്കൻമൂല PHCയിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. ഫോൺ നമ്പർ 0493529449949.
6: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: യുവർ ചോയ്സിൽ ഇനി ഒരാശംസാ ഗാനമാണ് വാത്സല്യം. ഈ ചിത്രത്തിൽ ചിത്രപാടിയത് കൈതപ്രത്തിന്റെ ഭാവന, SP വെങ്കടേഷിന്റെ സംഗീതം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ആമിക്കുട്ടിക്ക് വേണ്ടി ഈ ഗാനം കേൾക്കാൻ ആവശ്യപ്പെട്ടത് ജയങ്കർ സലിത ശ്രീനന്ദ, ഫോർട്ട് കൊച്ചി.

0: ഈ മഴ എത്ര ദിവസം നിൽക്കും?
1: 4 ദിവസം നിർത്താതെ പെയ്യും.
2: മൈ ജി ലാഭ മഴ 4 ഡേയ്സ് സെയിൽ എത്തി. മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, കിച്ചൺ അപ്ലയൻസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ ഓഫറുകൾ. വേഗം അടുത്തുള്ള മൈ ജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
1: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
3: ഇളയനില സമർപ്പിക്കുന്നത്
4: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
5: HNK യൂറോളജി സെന്റർ, നോവൽ ടൈം സമർപ്പിക്കുന്നത്
6: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
3: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
5: പുത്തലത്ത് കണ്ണാശുപത്രി.
7: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
8: മലപ്പുറം മങ്കട സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഒഴിവുള്ള നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം June 29 രാവിലെ 11 മങ്കട സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. 10-ാം ക്ലാസും ആശുപത്രികളിൽ സമാന തസ്തികകളിൽ ജോലി ചെയ്ത പ്രവൃത്തി പരിചയവുമാണ് അടിസ്ഥാന യോഗ്യത. സർക്കാർ ആശുപത്രിയിൽ നിന്ന് നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികയിൽ നിന്ന് വിരമിച്ച 60 വയസ്സിൽ താഴെയുള്ള അപേക്ഷകരുടെ വിദ്യാഭ്യാസ യോഗ്യത 7-ാം ക്ലാസായി നിജപ്പെടുത്തിയിട്ടുണ്ട്. കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകുമ്പോൾ ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും ഫോട്ടോ പതിച്ച ഏതെങ്കിലും ഔദ്യോഗിക തിരിച്ചറിയൽ രേഖയും ഹാജരാക്കണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 0493323927.
9: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
8: ദിവ്യ പുളിക്കൽ കേൾക്കാൻ ആവശ്യപ്പെടുന്ന ഗാനമാണിനി. ചിത്രപാടിയത് ചിത്രം തലയണ മന്ത്രം. ഗാനശില്പികൾ കൈതപ്രം ജോൺസൺ.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, ഇടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
1: 24 മണിക്കൂറും കാർഡിയോളജി സേവനം. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ
0: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ഈ സീസണിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷം എത്തി. മൈ ജി ലാബ് മഴ 4-day sale.
3: നിങ്ങൾ ആഗ്രഹിച്ച മൊബൈൽ, ടിവി, ലാപ്ടോപ്പ്, ഫ്രിഡ്ജ്, എസി, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസുകൾ എന്നിവയെല്ലാം വമ്പൻ ലാഭത്തിൽ സ്വന്തമാക്കാം. വലിയ ലാഭത്തിന്റെ വലിയ ഓഫറുകളുടെ മെഗാ സെയിൽ.
2: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
4: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
5: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
4: വാട്സ്ആപ്പ് നമ്പർ 9400024440.
5: 9400024440.
4: കത്തുകൾ അയക്കേണ്ട വില.

0: വിലാസം മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട് 673-0302.
1: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: സ്നേഹ വിപിൻ തളീക്കര കേൾക്കാൻ ആവശ്യപ്പെട്ട ഗാനമാണ് ഇനി ഗമനം. ഈ ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

0: ഷോപ്പിംഗ് ലിസ്റ്റ് റെഡിയാണോ? എങ്കിൽ നേരെ മൈ ജിയിലേക്ക് പോകാം.
1: മൊബൈലുകൾ മുതൽ സ്മാർട്ട് ടിവികൾ വരെ, ഫ്രിഡ്ജുകൾ മുതൽ കിച്ചൺ അപ്ലയൻസുകൾ വരെ, ലാപ്ടോപ്പുകൾ, ഹോം തിയേറ്ററുകൾ, മറ്റ് ഡിജിറ്റൽ ആക്സസറീസുകൾ എല്ലാം വമ്പൻ ലാഭത്തിൽ. വേഗമാകട്ടെ, ഈ ഓഫർ ജൂൺ 28 വരെ.
2: ക്യൂറാ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ.

0: ഔട്ട്ഡോർ മാനുഫാക്ചറിംഗ് ക്യുറാസ്.
1: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
2: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
1: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
2: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: യുവർ ചോയ്സിൽ നിന്നും ഒരു ഗാനം കൂടി. എലത്തൂരിൽ നിന്നും ബീന കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം. യേശുദാസ് പാടിയത് ചിത്രം ധ്വനി. യൂസഫലി കച്ചേരിയുടെ വരികൾ, നൌഷാദിന്റെ സംഗീതം.

FM പ്രധാന വാർത്തകൾ. മയക്കുമരുന്ന് കടത്തിനും ദുരുപയോഗത്തിനും എതിരെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ നശാമുക്ത് ഭാരതി കെട്ടിപ്പടുക്കാൻ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആഹ്വാനം ചെയ്തു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ സജീവമായി നടത്തുന്ന സർവകലാശാലകളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും സംഘടനകളെയും അദ്ദേഹം അഭിനന്ദിച്ചു. മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ലഹരിമരുന്ന് വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സാഹിത്യകാരനും സാംസ്കാരിക നേതാവുമായിരുന്ന ബങ്കിം ചന്ദ്ര ചതോപാധ്യായയുടെ ജന്മവാർഷികത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. വന്ദേമാതരം രചിച്ചതിലൂടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ബങ്കിം ചന്ദ്ര പുതിയ ശക്തിയും പ്രചോദനവും നൽകിയതായി അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ

കുറിച്ചു. ഈ മാസം 21 നടന്ന നീറ്റ് പുനഃപരീക്ഷയുടെ ഉത്തരസൂചികകൾ www.neet.nta.in ൽ ലഭ്യമാണെന്ന് NTA സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. പുനഃപരീക്ഷയ്ക്ക് ഹാജരായ വിദ്യാർത്ഥികൾക്ക് ഫീസ് തിരികെ ലഭിക്കുന്നതിനും ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നതിനും NTAയുടെ പോർട്ടലിൽ ഈ മാസം 30 വരെ സൗകര്യം ലഭ്യമാണ്. പ്ലസ് വൺ പ്രവേശനത്തിന്റെ അവസാന അലോട്ട്മെന്റ് മറ്റന്നാൾ പ്രസിദ്ധീകരിക്കും. തിങ്കളാഴ്ച രാവിലെ മുതൽ ബുധൻ വൈകിട്ട് 5 വരെ പ്രവേശനം നേടാം. ലഹരിയുടെ പിടിയിൽപ്പെടാതെ വളരുന്ന തലമുറ മുന്നോട്ടു പോകേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി. ലഹരിക്കെതിരെ കേരള ഗവൺമെന്റ് നടപ്പാക്കിയ ഓപ്പറേഷൻ തൂഫാൻ ഉൾപ്പെടെ പദ്ധതികളോട് തലശ്ശേരി അതിരൂപത പൂർണ്ണമായും സഹകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വർണവില വർദ്ധിച്ചു. പവന് 200 രൂപ കൂടി 1,03,840 രൂപയായി. ഗ്രാമിന് 12,980 രൂപ. ബെൽഫാസ്റ്റിൽ T20 ക്രിക്കറ്റ് ഇന്റർനാഷണലിൽ ഇന്ത്യ ഇന്ന് ആതിഥേയരായ അയർലൻഡിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 6 PM മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക് കേൾക്കാം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടുളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
3: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിഷിതകുമാരി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കം. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരെ ഒന്നിച്ചു പോരാടണമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. കേരളത്തെ ലഹരി വിരുദ്ധ സംസ്ഥാനമാക്കി മാറ്റുകയാണ് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ കീം പ്രവേശന പരീക്ഷാ ഫലം നാളെ പ്രഖ്യാപിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിൽ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. 2015 നരേന്ദ്രമോദി അവസാനമായി സീഷെൽസ് സന്ദർശിച്ചത്. രാജ്യരക്ഷാസേനയുടെ ഒരു സംഘവും 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. സീഷെൽസിന്റെ ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികളുമായും സംവദിക്കും. ഇന്ത്യയും സീഷെൽസും തമ്മിൽ നിലനിൽക്കുന്ന സൌഹൃദം വീണ്ടും ഉറപ്പിക്കാനും എല്ലാ മേഖലകളിലും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനും സന്ദർശന സഹായകമാകുമെന്നും മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ആശ്വാസം പകർന്ന് ആഭ്യന്തര LPG വിതരണത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇളവുകൾ പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് പെട്രോളിയം മന്ത്രാലയം പിൻവലിച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ തുടക്കത്തിൽ നിർത്തിവച്ചിരുന്ന ഗാർഹികേതര LPGയുടെ വിതരണം പ്രതിസന്ധിക്ക് മുമ്പത്തെ അവസ്ഥയിലേക്ക് പൂർണ്ണമായി പുനഃസ്ഥാപിച്ചു. PNG കണക്ടിവിറ്റി വ്യാപിപ്പിക്കാൻ ശ്രമങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലോകത്ത് ദശലക്ഷക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്ന വിപത്താണ് ലഹരി ഉപയോഗവും ലഹരി കടത്തുമെന്ന് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഐക്യരാഷ്ട്ര

0: സഭ ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലഹരിയെ തുടച്ചു നീക്കാം അതിജീവനത്തിന്റെ കരുത്തോടെ എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണ സന്ദേശം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ മയക്കുമരുന്ന് കടത്തിനും ദുരുപയോഗത്തിനുമെതിരെ നശാമുക്ത് ഭാരത് കെട്ടിപ്പടുക്കാൻ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആഹ്വാനം ചെയ്തു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ സജീവമായി നടത്തുന്ന സർവകലാശാലകളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും സംഘടനകളെയും അദ്ദേഹം അഭിനന്ദിച്ചു. ഇത്തരം ശ്രമങ്ങൾ ശക്തവും ആരോഗ്യകരവും ആസക്തിരഹിതവുമായി ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിന് അർത്ഥവത്തായ സംഭാവന നൽകുന്നുണ്ടെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ലഹരിക്കെതിരെ ഒന്നിച്ചു പോരാടണമെന്നും മയക്കുമരുന്ന് ലോബിയുടെയും മാഫിയയുടെയും വേരറുക്കണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഇതിന് സംസ്ഥാന ഗവൺമെന്റ് എല്ലാ പിന്തുണയും നൽകും. ലഹരിമരുന്ന് വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ലഹരിയിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കുമെന്നും മയക്കുമരുന്നിന്റെ വേര് പിഴുതെറിയുന്ന സമഗ്ര പരിപാടി സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കുമെന്നും ചടങ്ങിൽ പങ്കെടുത്ത മന്ത്രി M ലിജു പറഞ്ഞു. രാജ്യത്ത് മയക്കുമരുന്ന് കടത്തും ദുരുപയോഗവും ചെറുക്കുന്നതിന് ശ്രമങ്ങൾ അവലോകനം ചെയ്യുന്നതിന് നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര മന്ത്രാലയങ്ങൾ, സംസ്ഥാന ഗവൺമെന്റുകൾ, മയക്കുമരുന്ന് നിയമനിർവ്വഹണ ഏജൻസികൾ എന്നിവയുടെ പ്രതിനിധികൾ പങ്കെടുക്കും. ഓൺലൈൻ മയക്കുമരുന്ന് നിർമ്മാർജ്ജന പക്ഷാചരണത്തിനും അമിത്ഷാ തുടക്കം കുറിക്കും. കുടുംബ ബന്ധങ്ങളിലെ ഊഷ്മളത കുട്ടികളുടെ ആരോഗ്യ ജീവിതത്തിന് നിർണായകമാണെന്ന് മന്ത്രി K. മുരളീധരൻ പറഞ്ഞു. പോലീസ് സേന സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സൈക്കിൾ റാലി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളും പോലീസ് സേനാംഗങ്ങളും റാലിയിൽ പങ്കെടുത്തു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ കൂട്ടിയോട്ടം സംഘടിപ്പിച്ചു. TO മോഹനൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ കരുതലോടെ കരുനീക്കാം എന്ന സന്ദേശത്തിൽ കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ ഭീമൻ പാമ്പും കോണിയും ഒരുക്കുന്നു. നശാമുക്ത് ഭാരത് അഭിയാൻ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ പിന്തുണയിൽ ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പരിപാടി. ലഹരിയുടെ പിടിയിൽപ്പെടാതെ വളരുന്ന തലമുറ മുന്നോട്ടു പോകേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി പറഞ്ഞു. ലഹരിക്കെതിരെ കേരള ഗവൺമെന്റ് നടപ്പാക്കിയ ഓപ്പറേഷൻ തൂഫാൻ ഉൾപ്പെടെ പദ്ധതികളോട് തലശ്ശേരി അതിരൂപത പൂർണ്ണമായും സഹകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ ലഹരി വിരുദ്ധ സംസ്ഥാനമാക്കി മാറ്റുകയാണ് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പദ്ധതിക്ക് വലിയ തോതിൽ പൊതുജന സഹായം ലഭിക്കുന്നുണ്ട്. ലഹരി മാഫിയയുടെ അടിവേര് തകർക്കുകയാണ് ലക്ഷ്യമെന്നും ജനങ്ങളെ അണിനിരത്തി മുന്നോട്ടു പോകുമെന്നും ചെന്നിത്തല സ്വകാര്യ ചാനലിനോട് പറഞ്ഞു. സംസ്ഥാനത്ത് കുറഞ്ഞ കാലത്തിനകം വലിയ ജനകീയ മുന്നേറ്റമായി ഓപ്പറേഷൻ തൂഫാൻ മാറിയതായി മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി വിമുക്തി മിഷൻ കോഴിക്കോട് ഡിവിഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ച് റോഡിൽ സംഘടിപ്പിച്ച ഫൺ റൺ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ പ്രധാന വൈദ്യുത സ്രോതസ്സായ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിലെ ജലസംഭരണം ആശങ്കാജനകമാം വിധം താഴ്ന്ന നിലയിലെത്തി. നിലവിൽ അണക്കെട്ടിന്റെ സംഭരണശേഷിയുടെ 24% വെള്ളം മാത്രമാണ് ശേഷിക്കുന്നത്. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കുറഞ്ഞതും അണക്കെട്ടിലേക്ക് നീരൊഴുക്ക് കുറഞ്ഞതുമാണ് ജലനിരപ്പ് താഴാൻ കാരണം. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
1: ഇടുക്കി അണക്കെട്ടിലെ നിലവിലെ ജലനിരപ്പ് 2321 അടിയായി കുറഞ്ഞിരിക്കുകയാണ്. ഈ വെള്ളം ഉപയോഗിച്ച് ഇനി 513.513 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി മാത്രമേ ഉൽപ്പാദിപ്പിക്കാനാകൂ. മൂലമറ്റം ഭൂഗർഭ വൈദ്യുത നിലയത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 3.363 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിച്ചത്. വൃഷ്ടിപ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ശരാശരി 13.2 മില്ലിമീറ്റർ മഴ മാത്രമാണ് രേഖപ്പെടുത്തിയത്. ഇത് ഡാമിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്കിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. കാലവർഷം തുടങ്ങിയിട്ടും ജലനിരപ്പ് ഉയരാത്തത് സംസ്ഥാനത്ത് വൈദ്യുതി മേഖലയെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു.
0: സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 5 ദിവസം കൂടി ലഭ്യമാകും. SC.census.gov.in എന്ന പോർട്ടലിലെ ലിങ്കിൽ സംസ്ഥാനം തെരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്ത് വീട് സംബന്ധിച്ച വിവരങ്ങൾ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ കീം പ്രവേശന പരീക്ഷാ ഫലം നാളെ പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് മന്ത്രി റോജി M ജോൺ ഫലപ്രഖ്യാപനം നടത്തും. നേരത്തെ ഈ മാസം 22 ഫലം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും CBSE പുനർമൂല്യനിർണയത്തെ തുടർന്ന് മാർക്ക് ചേർക്കാൻ കൂടുതൽ സമയം തേടി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ സമീപിച്ചതിനെ തുടർന്നാണ് പ്രഖ്യാപനം മാറ്റിയത്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന് പൊതുഗതാഗത മേഖലയിലെ ഏറ്റവും ഉയർന്ന അന്താരാഷ്ട്ര അംഗീകാരങ്ങളിലൊന്നായ UITP ഇമ്പാക്ട് അവാർഡ് ലഭിച്ചു. മെട്രോ റെയിൽ, വാട്ടർ മെട്രോ, ഫീഡർ സർവീസുകൾ, നടപ്പാതകൾ, സൈക്കിൾ സൌകര്യങ്ങൾ തുടങ്ങി വിവിധ ഗതാഗത സംവിധാനങ്ങളെ ഏകോപിപ്പിച്ച് നൂതന മൾട്ടി മോഡൽ ഇന്റഗ്രേഷൻ പദ്ധതിക്കാണ് അവാർഡ്.

ബെൽജിയത്തിലെ ബ്രസൽസിൽ നടന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. രാവിലെ നടന്ന പരാഗ്വേ ഓസ്ട്രേലിയ മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. മറ്റു മത്സരങ്ങളിൽ നെതർലാൻഡ് 1-3 ടുണീഷ്യയെ പരാജയപ്പെടുത്തി. ജപ്പാൻ സ്വീഡൻ മത്സരം ഇരു ടീമുകളും ഓരോ ഗോൾ നേടി സമനിലയിൽ അവസാനിച്ചു. കണ്ണൂരിൽ സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിൽ കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് 135 പോയിന്റോടെ മുന്നിട്ട് നിൽക്കുന്നു. 110 പോയിന്റ് നേടി തൃപ്രയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് രണ്ടാം സ്ഥാനത്തും 99 പോയിന്റോടെ നോർത്ത് പറവൂർ കൂറ്റുകാരൻ പോളിടെക്നിക് മൂന്നാം സ്ഥാനത്തുമുണ്ട്. കലോത്സവം നാളെ സമാപിക്കും. സംസ്ഥാന ഇന്റർ ITI യൂണിയൻ കലോത്സവം കാസർകോട് മടിക്കയിൽ ആരംഭിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP കലോത്സവം ഉദ്ഘാടനം ചെയ്തു. രാവിലെ മുതൽ വിവിധ വേദികളിലായി നടക്കുന്ന കലോത്സവം വൈകിട്ട് സമാപിക്കും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുഹറം ആചരിക്കുന്നു. സത്യം, നീതി എന്നിവ ഉയർത്തിപ്പിടിക്കുന്നതിന് ജീവൻ ബലിയർപ്പിച്ച പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ചെറുമകൻ ഹസ്രത് ഇമാം ഹുസൈന്റെയും കൂട്ടാളികളുടെയും രക്തസാക്ഷിത്വ ദിനമാണിത്. ഹസ്രത് ഇമാം ഹുസൈന്റെ ത്യാഗങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കാൻ ഹസ്രത് ഇമാം ഹുസൈൻ നിരവധി പേർക്ക് പ്രചോദനമേകുന്നുവെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം രാജ്യവ്യാപകമായി മറ്റന്നാൾ നടത്തും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം തൈക്കാട് മാതൃശിശു ആശുപത്രിയിൽ നിർവഹിക്കും. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ 189,345 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകും. ഇതിന് 2,187 ബൂത്തുകൾ സജ്ജീകരിക്കും. സാധാരണ ബൂത്തുകൾക്ക് പുറമെ യാത്രാവേളയിൽ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകാൻ 54 ട്രാൻസിറ്റ് ബൂത്തുകളും 50 മൊബൈൽ ബൂത്തുകളും ഒരുക്കും. പൾസ് പോളിയോ ദിനത്തിൽ ബൂത്തുകളിൽ എത്താത്ത കുഞ്ഞുങ്ങൾക്ക് 29-30 തീയതികളിൽ വീടുകളിലെത്തി തുള്ളിമരുന്ന് നൽകും. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ ഇന്നലെ രാത്രി മലപ്പുറം കൊണ്ടോട്ടി അരൂരിൽ 780 ഗ്രാം MDMA പിടികൂടി. സംഭവത്തിൽ അരൂർ സ്വദേശി രതീഷിനെ അറസ്റ്റ് ചെയ്തു. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി നടന്ന മിന്നൽ പരിശോധനയിൽ 500 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി യുവാവിനെ കാസർകോട് നീലേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തു. നീലേശ്വരം ആനച്ചാലിലെ മുസ്താവാക്കാണ് അറസ്റ്റിലായത്. ഉണ്ണികൃഷ്ണൻ പുതൂർ സ്മാരക ട്രസ്റ്റ് ആൻഡ് ഫൗണ്ടേഷന്റെ പുതൂർ പുരസ്കാരത്തിന് ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ KP രാമനുണ്ണി അർഹനായി. ഡോക്ടർ എം ലീലാവതി, സി രാധാകൃഷ്ണൻ, ഡോക്ടർ നെടുമുടി ഹരികുമാർ എന്നിവരടങ്ങിയ സമിതിയാണ് പുരസ്കാരം നിർണയിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കം. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരെ ഒന്നിച്ചു പോരാടണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തെ ലഹരി വിരുദ്ധ സംസ്ഥാനമാക്കി മാറ്റുകയാണ് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ കീം പ്രവേശന പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. The Real FM 103.6.

0: ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനോത്സവം. ഈ പരിപാടിയിൽ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന ഒരു നമ്പറിൽ നിന്ന് ഇനി പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കാം. വാട്സപ്പ് നമ്പർ 9400024440. നിങ്ങളെ തിരിച്ചു വിളിക്കുകയും ലൈവിൽ സംസാരിക്കുകയും ചെയ്യാം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക്.
1: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബെനീസിയ ബാത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: ഒപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
1: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
2: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
3: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
5: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്.
6: നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
7: Six Real FM.

FM പ്രധാന വാർത്തകൾ. ലഹരിക്കെതിരെ ഒന്നിച്ചു പോരാടണമെന്നും മയക്കുമരുന്ന് ലോബിയുടെയും മാഫിയയുടെയും വേരറുക്കണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് കുറഞ്ഞ കാലത്തിനകം വലിയ ജനകീയ മുന്നേറ്റമായി ഓപ്പറേഷൻ തൂഫാൻ മാറിയതായി മന്ത്രി AP അനിൽകുമാർ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി വിമുക്തി മിഷൻ കോഴിക്കോട് ബീച്ച് റോഡിൽ സംഘടിപ്പിച്ച ഫണ്ട് റൺ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു മന്ത്രി. കുടുംബ ബന്ധങ്ങളിലെ ഊഷ്മളത കുട്ടികളുടെ ആരോഗ്യ ജീവിതത്തിന് നിർണായകമാണെന്ന് മന്ത്രി K. മുരളീധരൻ. പോലീസ് സേന സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സൈക്കിൾ റാലി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന് പൊതുഗതാഗത മേഖലയിലെ ഏറ്റവും ഉയർന്ന അന്താരാഷ്ട്ര അംഗീകാരങ്ങളിലൊന്നായ UITP ഇമ്പാക്ട് അവാർഡ്, മെട്രോ റെയിൽ, വാട്ടർ മെട്രോ, ഫീഡർ സർവീസുകൾ, നടപ്പാതകൾ, സൈക്കിൾ സൗകര്യങ്ങൾ തുടങ്ങി വിവിധ ഗതാഗത സംവിധാനങ്ങളെ ഏകോപിപ്പിച്ച നൂതന മൾട്ടി മോഡൽ ഇന്റഗ്രേഷൻ പദ്ധതിക്കാണ് അവാർഡ്. സംസ്ഥാനത്തെ പ്രധാന വൈദ്യുതി സ്രോതസ്സായ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിലെ ജലസംഭരണം താഴ്ന്ന നിലയിൽ. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കുറഞ്ഞതും അണക്കെട്ടിലേക്ക് നീരൊഴുക്ക് കുറഞ്ഞതുമാണ് ജലനിരപ്പ് താഴാൻ കാരണം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന മിന്നൽ പരിശോധനയിൽ 500

പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി യുവാവിനെ കാസർഗോഡ് നീലേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തു. നീലേശ്വരം ആനച്ചാലിലെ മുസ്തവാക്കാണ് അറസ്റ്റിലായത്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ 189,345 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകും. ഇതിന് 2,187 ബൂത്തുകൾ സജ്ജീകരിക്കും. കണ്ണൂർ ജില്ലാ ഭരണകൂടം, ജില്ലാ മെഡിക്കൽ ഓഫീസ്, ജില്ലാ ശുചിത്വ മിഷൻ എന്നിവ ചേർന്ന് സംഘടിപ്പിക്കുന്ന ഉണർവ് 2026 മെഗാ ശുചീകരണ ക്യാമ്പയിൻ നാളെ കണ്ണൂർ സിവിൽ സ്റ്റേഷനിൽ. ശുചിത്വവും പൊതുജനാരോഗ്യ സംരക്ഷണവും ലക്ഷ്യമിട്ടാണ് പരിപാടി. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി നിങ്ങൾക്ക് ഇനി പറയുന്ന വാട്സാപ്പ് നമ്പറിൽ ഒരു ഹായ് മെസ്സേജ് അയക്കാം. നിങ്ങളെ തിരിച്ചു വിളിച്ചാൽ കിട്ടുന്ന നമ്പറിലായിരിക്കണം മെസ്സേജ് അയക്കേണ്ടത്. വാട്സാപ്പ് നമ്പർ ഇതാണ്, 9400224440. എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ ഈ ചിത്രത്തിൽ ചിത്രയും ബിജു നാരായണനും പാടിയ ഒരു ഗാനത്തോടെ ഇന്നത്തെ ഗാനോത്സവം ആരംഭിക്കാം.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഹലോ
2: ഹലോ
1: ഹലോ, ഇതാരാണ്? ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്?
2: നിഷ.
1: നിഷ, നിഷ ഏത് പാട്ടാ പറഞ്ഞേ? അനുഭൂതി പൂക്കും അല്ലേ? ആ നിഷ, എവിടെയാ സ്ഥലം? എവിടെയാ
2: സ്ഥലം? കക്കട്ട്.
1: കക്കട്ട്?
2: കക്കട്ട്, നാദാപുരം. കക്കട്ട്,
1: നാദാപുരം. ഓഹോഹോ. ആ പാട്ടല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പാട്ട് പറയോ. ആ പാട്ടല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പാട്ട് പറയോ. എന്താണ് ഹലോ?
2: ഹലോ,
1: ആ പറയൂ. വാഴ. എന്താ ചെയ്യുന്നെന്താ?
2: ടെയിലറിംഗ് ഷോപ്പില്.
1: ടെയിലറിംഗ് ഷോപ്പാണല്ലേ.
2: മുഗേരി.
1: ആ ഇപ്പൊ തിരക്കൊക്കെ കഴിഞ്ഞോ?
2: തിരക്ക് കുറഞ്ഞു വരുന്നു.
1: ആഹാ, തിരക്ക് കുറഞ്ഞു അല്ലേ. യൂണിഫോം ഒക്കെ
2: മുതലാളിന്റെ കയ്യിൽ കൊടുക്കാം.
1: ഓ
3: ഹലോ.
1: ഹലോ, ആ ടൈലറിംഗ് ഷോപ്പിന്റെ മുതലാളി അല്ലേ.
3: ഹലോ.
1: ഹലോ, എത്ര കൊറേ ജോലിക്കാരൊക്കെ ഉണ്ടോ?
3: മൂന്നാളുണ്ട്.
1: മൂന്നാള്? ആ നന്നായിട്ട് പോകുന്നു അല്ലേ. ആ പേര് പറഞ്ഞില്ലല്ലോ, മുതലാളിന്റെ പേര് പറയൂ.
3: അനീഷ്.
1: ഓക്കെ, അപ്പൊ വാഴ ടൂലെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ആ എല്ലാവർക്കും ടൈലർ ഷോപ്പിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് കൊടുക്കാം അല്ലേ. എല്ലാവർക്കും വേണ്ടിട്ട് പാട്ട് കൊടുക്കാം
3: കേട്ടോ.
1: ഓക്കെ,
3: താങ്ക് യു.
1: ശരി.

0: ഹലോ
1: ഹലോ,
0: ഹലോ, ഇതാരാണ്?
1: എന്റെ പേര് രമേശ്.
0: രമേശ്. രമേശ് എവിടെ നിന്നാണ്?
1: കക്കോന്നു
0: എവിടെയാണ്?
1: രാമനാട്ട കക്കോ.
0: ആ, രാമനാട്ടുകാരാണല്ലേ. ആ, പഠിക്കുകയാണോ?
1: ആ
0: ആ, എന്നാ അവധി ആയിരിക്കുമല്ലോ സ്കൂളിലെ. ഏത് ക്ലാസ്സിലാ മോനെ? ഏത് ക്ലാസ്സിലാ? ഏ,
1: ആറാം ക്ലാസ്സിൽ.
0: ആറാം ക്ലാസ്സിൽ പഠിക്കുക. ഏത് സ്കൂളാണ്? ആ, നന്നായിട്ട്. അപ്പോൾ ഈ വർഷം തുടങ്ങിയപ്പം നല്ല ബുദ്ധിമുട്ടുണ്ടോ പഠിക്കാനൊക്കെ? സിലബസ് ബുദ്ധിമുട്ടുണ്ടോ പഠിക്കാനൊക്കെ? പഠിത്തം തുടങ്ങിയതല്ലേ ഉള്ളൂ ഇപ്പം. ആ, ബുദ്ധിമുട്ടില്ല, എളുപ്പമാണല്ലേ. ആ, അപ്പോൾ ഏത് പാട്ടാണ് വേണ്ടേ? ആ, എന്നാൽ പാട്ട് കേൾക്കാം നമുക്ക്. ആ, ഓക്കെ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഹലോ
2: ഹലോ, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ?
1: പ്രകാശ് കൊട്ടപ്പുറം.
2: പ്രകാശ് കൊട്ടപ്പുറം. ഇത് എവിടെയാ കൊട്ടപ്പുറം എന്ന് പറഞ്ഞ സ്ഥലം? ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് പ്രോപ്പർ എവിടെയാ?
1: മലപ്പുറം ജില്ലയിൽ പുളിക്കൽ കഴിഞ്ഞിട്ടാണ് കൊട്ടപ്പുറം. പുളിക്കൽ.
2: ഓ, അവിടെ കൊട്ടപ്പുറം എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പ് ഉണ്ട് അല്ലേ? എന്താ ചെയ്യുന്നേ? കേട്ടില്ല.
1: ഡോക്ടർ വിൽപ്പന.
2: ഓഹോ ഹോ, അത് ശരി. അത് ശരി. ഓ, കമ്പിട്ടു അല്ലേ? ഇപ്പൊ എന്നിട്ട്
1: ശരിയായിട്ടില്ല.
2: ഇപ്പം അത് ബുദ്ധിമുട്ടുണ്ടോ നടക്കാനൊക്കെ? ഉള്ള
1: നടക്കുമ്പോ വേദന ഉണ്ട്.
2: നടക്കുമ്പോ വേദന ഉണ്ട് അല്ലേ? കമ്പി എടുത്തോ?
1: എടുത്തിട്ടില്ല.
2: എടുക്കാൻ ഡോക്ടർ
1: മാറാതെ എടുക്കാൻ പറ്റില്ലല്ലോ.
2: 10 വർഷമായി ഇപ്പൊ കമ്പി ആയിട്ടാ നടക്കുന്നേ അല്ലേ? അപ്പൊ എങ്ങനെ ഈ പറഞ്ഞോളൂ. പാട്ട് ഏതാ വേണ്ടേ? കോള് കട്ടായിട്ടുണ്ട്. ഭീഷ്മാചാര്യ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത്. ആ പാട്ട് വെച്ചു കൊടുക്കാം.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഹലോ
2: ഹലോ,
1: ആ ഇതാരാ? ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്?
2: ഇത് ബേബി മാങ്കാവ്.
1: മാങ്കാവ് ബേബി?
2: ആ.
1: എന്ത് ചെയ്യുന്നു?
2: ഞാൻ ഹൗസ് വൈഫാണ്.
1: ഹൗസ് വൈഫാണ് അല്ലേ. മാങ്കാവ് അവിടെ തന്നെയാണ്?
2: ഓക്കെ.
1: ഹൗസ് വൈഫാണ് അപ്പൊ അല്ലേ. വീട്ടിലാരൊക്കെ ഉണ്ട്?
2: വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ മകനുണ്ട്.
1: ഇന്നിപ്പോ എന്താ, ഏത് പാട്ട് കേൾക്കാനാ ഇപ്പോ ആവശ്യപ്പെടുന്നേ?
2: പൂക്കാലം വരവാഴി എന്ന സിനിമയിലെ ഏതോ വാർമുകിൽ.
1: ഏതോ വാർമുകിൽ എന്നുള്ള പാട്ട്. ഇങ്ങനത്തെ താരാട്ട് പാട്ടുകളൊക്കെയാണോ ഇഷ്ടം?
2: അങ്ങനെയൊന്നുമില്ല,
1: എല്ലാ പാട്ടും ഇഷ്ടമാണ്. ഇന്നിപ്പോ കേൾക്കാൻ തോന്നിയത് ഏതോ വാർമുകിലാണ് അല്ലേ. ഓക്കെ.
2: പിന്നെ
1: എന്റെ പേര് സത്യഭാമ.
2: കോഴിക്കോടാ?
1: കോഴിക്കോട് ചെറുവണ്ണൂര്. അപ്പൊ എന്നാ പാട്ട് കേൾക്കാല്ലേ. ഓക്കെ, പാട്ട് വെച്ചേരും. ഓക്കെ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഹലോ
2: ഹലോ
1: ഹലോ, ആരാണ്?
2: അഴിഞ്ഞിലത്തുന്ന
1: ഷീബ അല്ലേ? ആ, ഇന്ന് ഗാനോത്സവത്തിലേക്ക് ഏത് പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്? കരളെ കരളെ കരളിന്റെ കരളെ അല്ലേ?
2: ആ,
1: ഷീബ എന്താ ചെയ്യുന്നേ?
2: വീട്ടമ്മയാണ്.
1: വീട്ടമ്മ ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രം പറയരുത്. വീട്ടമ്മയ്ക്ക് ചെയ്ത് ആ ചെറിയൊരു പണിക്ക്. ആ ഓക്കെ, ആ ഇന്ന് ലീവാ, ഇന്ന് മുഹറായതുകൊണ്ട് ലീവാണ് അല്ലേ?
2: ആ ആ,
1: വീട്ടില് പിന്നെ വേറെ ആരൊക്കെ ഉണ്ട്?
2: വീട്ടില് ഹസ്ബൻഡ്,
1: അമ്മണ്ട്. അമ്മക്ക് അമ്മക്ക് കുറച്ച് പ്രായമൊക്കെ ഏതാണോ? നല്ല പ്രായമുണ്ടോ?
2: ആ
1: ആണല്ലേ, ഓക്കെ. അപ്പൊ ഓക്കെ, മൂന്ന് മക്കളുണ്ട്, അമ്മയുണ്ട്. അപ്പൊ വലിയ കുടുംബമാണല്ലോ അല്ലേ?
2: ആ ആ
1: ഓക്കെ. അപ്പൊ ഇന്നിപ്പം ഊണൊക്കെ ആയി, കഴിച്ചിട്ടില്ലല്ലോ?
2: ആ,
1: അപ്പൊ ഇത് കഴിഞ്ഞിട്ട് കഴിക്കാന്ന് വിചാരിച്ചു അല്ലേ?
2: ഓക്കെ,
1: അപ്പൊ പാട്ട് കേട്ടോണ്ട് ഊണ് കഴിച്ചോളൂ എന്നാലും കേട്ടോ. ഓക്കെ, പാട്ട് വെച്ചുതരാം.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഹലോ
2: ഹലോ,
1: ആ ആരാ ഇത് വിളിക്കുന്നേ? ലിഷ പാലാഴി അല്ലേ? ആ ലിഷ, ലിഷ എന്ത് ചെയ്യുന്നു?
2: ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ പോകുന്നു, സ്റ്റാഫായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ നമ്മളെ തൊണ്ടയാറ ഡയലക്ട് പിന്നെ മൈജിയില് സ്റ്റാഫായിട്ട് പോവാ.
1: ഓ സ്റ്റാഫ്.

0: ഓഫായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇന്ന് അവധിയാണ് അല്ലേ?
1: ഇന്നവധിയാണ്.
0: പിന്നെ ഏത് പാട്ടാണ് ഇന്ന് വേണ്ടത്?
1: കൊഞ്ചി
0: കൊഞ്ചി വിസ്മയത്തുമ്പത്തിലെ അല്ലേ?
1: ഡെഡിക്കേഷൻ
0: പറഞ്ഞോളൂ.
1: പ്രസന്നകുമാരി എന്റെ അച്ഛന്റെ പെങ്ങളാണ്.
0: ഓക്കെ, പ്രസന്നകുമാരി. പിന്നെ
1: അനാമിക കൃഷ്ണ.
0: അതാരായിട്ട് വരും?
1: അതേ മോളാണ്. പിന്നെ സനൽകുമാർ മരുമകനാണ്. കല്യാണാണ് അവളെ.
0: അപ്പൊ അവർക്കൊക്കെയാണ് ഈ പാട്ട് ഡെഡിക്കേഷൻ അല്ലേ? അപ്പൊ മോളെ കല്യാണം ഒക്കെയാണ് അല്ലേ? അപ്പൊ ആകാശവാണിയിൽ എല്ലാ ആശംസകളും അറിയിക്കുക.
1: ഓക്കെ,
0: അപ്പൊ എന്തൊക്കെയുണ്ട്, എന്തെങ്കിലും വിശേഷങ്ങൾ പറയാനുണ്ടോ ആകാശവാണിയോട്?
1: പരിപാടിയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. നല്ല ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ രഞ്ജിനിയൊക്കെ കേൾക്കുന്ന ഒരാളാണ്.
0: അടുക്കളയിലാണോ റേഡിയോ ഉള്ളത്?
1: എപ്പോഴും
0: എപ്പോഴും. ഓക്കെ,
1: മാഡത്തിന്റെ പേരെന്താ?
0: എന്റെ പേര് സത്യഭാമ. അപ്പൊ നമുക്ക് പാട്ട്.
1: വീട്
0: ഞാൻ ചെറുവണ്ണൂര്, കോഴിക്കോട് ചെറുവണ്ണൂര്.
1: ചെറുവണ്ണൂർ
0: പാട്ട് കേൾക്കാം അല്ലേ?
1: ഓക്കെ,
0: ശരി മാഡം.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഹലോ.
2: ഹലോ.
1: ആ ഇതാരാ ഇത് ഗാനോത്സവത്തിലേക്ക് വന്നത്?
2: തൻവി കൃഷ്ണ.
1: തൻവി കൃഷ്ണ എവിടെയാ, ഏത് ക്ലാസ്സിലാ മോള് പഠിക്കുന്നത്? മൂന്നില്. ഏത് സ്കൂളിലാ? ആ ഇന്നെന്താ പോവായിരുന്ന സ്കൂളില്? ഇന്ന് സ്കൂളില് പോവായിരുന്ന എന്താ? അവധിയാ. എന്താണെന്ന്? എന്താ അവധിയായിട്ടാന്ന് സ്കൂളിൽ പോയിരുന്നത്? മുഹറത്തിന്റെ അവധിയാണല്ലേ. അതൊക്കെ ആലോചിക്കണോ. നന്നായിട്ട് പഠിക്കുന്ന മിടുക്കിക്കുട്ടിയാ? നല്ല മാർക്കൊക്കെ ഉണ്ടാവലുണ്ടല്ലേ. ആ ഹോംവർക്കൊക്കെ കൃത്യമായിട്ട് ചെയ്തൊക്കെ പോവാറുണ്ടോ സ്കൂളിലേക്ക്? അല്ല, ഇത്തിരി മടിയുണ്ടോ? ഇല്ല, തീരെ മടിയില്ല അല്ലേ. അമ്മ അങ്ങനെ ഒച്ചത്തിൽ പറയണോ ഹോംവർക്ക് ചെയ്യേന്ന്? വേണ്ടല്ലോ. വേണ്ട. എത്ര മണിവരെ പഠിക്കും? 10 മണിവരെ പഠിക്കും. എത്ര മണി തൊട്ട്? 7 മണി തൊട്ട് 10 മണിവരെ പഠിക്കും അല്ലേ തൻവി കുട്ടി? ആ മിടുക്കി കുട്ടിയാണല്ലേ. അപ്പം അപ്പം അത്രയൊക്കെ പഠിക്കാനുണ്ട്? അപ്പം 3ാം ക്ലാസ്സിൽ ഇത്രയൊക്കെ പഠിക്കാനുണ്ടോ? അയ്യോ. അപ്പം നന്ന. ആ പാട്ട് ഏതാ വേണ്ട മോക്ക്? ആ അടുത്ത വരി അറിയോ? ആ ഇനി നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. ഇതാരാ പാടിയെന്നറിയോ? അറിയില്ല. കൃഷ്ണചന്ദ്രൻ എന്ന് പറഞ്ഞ ഗായകനാണ് പാടിയത് കേട്ടോ. ഓക്കെ, പാട്ട് വെച്ചുതരാം എന്നാൽ. വിളിച്ചതിന് നന്ദി കേട്ടോ.

ഗാനോത്സവത്തിൻ്റെ സമയം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. ഗാനം ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: സ്റ്റുഡിയോയിൽ നിങ്ങളോടൊപ്പം ഇതുവരെ സത്യഭാമ, സാങ്കേതിക സഹായം പ്രവീൺ, മഹേഷ്. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ.

0: 15-year-old batting prodigy Vaibhav Suryavanshi. In the FIFA World Cup, Australia has qualified for the knockout stage after playing out a goalless draw against Paraguay in their Group D clash at the San Francisco Bay Area Stadium this morning. In another Group D fixture, Turkey signed off its World Cup campaign on a positive note with a 3-2 victory over the USA at Los Angeles Stadium. In another match, the Netherlands outclassed Tunisia by 3-1 in Kansas City to top Group F and set up a knockout clash with Morocco. In another Group F fixture, both Japan and Sweden stormed into the round of 32 as they played a 1-1 draw at the Dallas Stadium this morning. Japan will now face five-time champion Brazil in the next round. Ecuador also advanced to the knockout stage, beating Germany 2-1 in a Group E clash at the New Jersey Stadium early this morning. In men's hockey, India will face arch rivals Pakistan in its penultimate FIH Pro League match at the Lee Valley Hockey and Tennis Centre in London this evening. The match is scheduled to begin at 10:20 p.m. And now before we end the bulletin, the headlines once again. Home Minister Amit Shah calls for united fight against drugs, says drug menace poses threat to national security and future of youth. Uttar Pradesh police arrest 8 people in connection with Ram Mandir donation embezzlement case. India, along with 34 nations, signs US-led initiative to build resilient AI supply chains. Prime Minister Narendra Modi recalls sacrifices of Hazrat Imam Hussein on Muharram. In men's cricket, India to take on hosts Ireland in T20 International in Belfast this evening. All eyes on debutant prodigy Vaibhav Suryavanshi. And Australia qualify for knockout stage after goalless draw against Paraguay in Group D clash in FIFA World Cup. With that, we end the midday news.
1: Agashavani. ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 56-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് അനന്തപുരം രവി, നിതുന നെവിൽ, കവിതാ സഖി. സംവിധാനം പി എ ബിജു.
2: വെടിയുണ്ട കൊണ്ട് വീഴ്ത്താനാവാത്തവനെയും വാക്കുകൊണ്ട് വകവരുത്താം. തോക്കിനുന്നം തെറ്റാം, പക്ഷേ വാക്കിനുന്നം തെറ്റുമോ? അയാൾ സുഡ്രികയിലോ സുഖഭോഗിയായ ധനികൻ, സോണിയെ സ്വന്തമാക്കാൻ സ്വന്തം ഭാര്യയെ കൊന്നവനാണ്. അവൾ കഥാനായകൻ കൊലപാതകത്തിന് ശിക്ഷ കാത്തിരിക്കുന്ന റസ്കോൾനിക്കോവിൻ്റെ അനുജത്തിയാണ്. തിരസ്കരിക്കുന്ന പ്രണയം തിരിച്ചറിവാകാറുണ്ട് പലർക്കും. സുഡ്രികയിലോഗിന് എന്തറിവാണത് നൽകിയതെന്ന് ആർക്കറിയാം?
3: എവിടെ നിന്നാണ് നിനക്ക് ഈ തോക്ക് കിട്ടിയത്? എന്താ ഇത് നിനക്ക് റെസുമുഖിൻ വച്ചേക്കാൻ തന്നതാണ്? ഇത് എന്റെ പഴയ തോക്കാണല്ലോ. ഞാനത് എത്രയോ തിരഞ്ഞു. ഗ്രാമത്തിൽ വച്ച് നിന്നെ ഞാൻ തോക്കുപയോഗിക്കാൻ പഠിപ്പിച്ചത് വെറുതെ ആയില്ലല്ലോ.
4: ഇത് നിങ്ങളുടെ തോക്കല്ല. വൃത്തികെട്ടവനെ, നിങ്ങൾ നിർദ്ദയം കൊന്ന നിങ്ങളുടെ ഭാര്യയുടെ തോക്ക്. അവരുടെ വീട്ടിൽ നിങ്ങളുടേതായി ഒന്നുമില്ല. നിങ്ങളുടെ ദുരുദ്ദേശത്തിൽ സംശയം തോന്നിയപ്പോ തന്നെ ഞാനത് കൈക്കലാക്കി. ഒരടി മുന്നോട്ട് വെച്ചാൽ ഞാൻ നിങ്ങളെ കൊല്ലും, അതുറപ്പാ. വെടിവെക്കും ഞാൻ.
3: അപ്പോ നിന്റെ സഹോദരൻ?
4: നിങ്ങൾക്ക് വേണമെങ്കിൽ രഹസ്യ വിവരം പോലീസിനെ അറിയിക്കാം. അനങ്ങി പോകരുത്, എന്റെ അടുത്ത് വരരുത്. വന്നാൽ ഞാൻ തീർച്ചയായും വെടിവെക്കും. നിങ്ങൾ സ്വന്തം ഭാര്യയെ വിഷം കൊടുത്ത് കൊന്നവനാണെന്ന് എനിക്കറിയാം. നിങ്ങളൊരു കൊലപാതകിയാ, കൊലപാതകി.

0: ഞാൻ എന്റെ ഭാര്യയ്ക്ക് വിഷം കൊടുത്തു എന്ന് നീ ദൃഢമായി വിശ്വസിക്കുന്നു.
1: അതെ, അത് നിങ്ങൾ ചെയ്തു. നിങ്ങൾ തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ തന്നെ വിഷത്തെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് വാങ്ങാൻ ടൗണിൽ പോയതായും അറിയാം. പിന്നെ അത് തയ്യാറാക്കി വെച്ചു. നിങ്ങൾ തന്നെ അത് ചെയ്തത്.
0: അത് സത്യമായിരുന്നെങ്കിൽ തന്നെ നിനക്ക് വേണ്ടിയായിരുന്നു. നീയാണ് എല്ലാത്തിനും കാരണം. നീ മാത്രം
1: ഇല്ല. നുണ, നുണയാത്. ഞാൻ നിങ്ങളെ എന്നും വെറുത്തിട്ടേ ഉള്ളൂ.
0: എനിക്കറിയാം നീ വെടിവെക്കാൻ മടിക്കയില്ലെന്ന്. സുന്ദരിയായ ഭീകരയക്ഷി, നീ എന്റെ നേർക്ക് വെടിവെക്കോ? വെടിവെക്കോ? ചലനാരിട വ്യത്യാസം മാത്രം. എന്റെ ശിരസിലേക്കാണ് ഉന്നം വെച്ചത്. എന്താണത്? രക്തം. ഒരു തൂവാല കൊണ്ട് തുടയ്ക്കാവുന്നതേ ഉള്ളൂ. കൊള്ളാം. നിനക്ക് ഉന്നം തെറ്റി. വീണ്ടും വെടിവെക്കൂ, ഞാനിതാ നിന്നു തരാം. നീ ഇങ്ങനെ ആലോചനയില്ലാതെ നിന്നുപോയാൽ തോക്ക് നേരെ ജവേ പിടിക്കുന്നതിന് മുമ്പേ എനിക്ക് നിന്നെ പിടികൂടാനാകും.
1: അടുക്കരുത്, ഞാൻ നിങ്ങളെ വെടിവെക്കും, ഞാൻ നിങ്ങളെ കൊല്ലും.
0: കൊള്ളാം, മിടുക്കി. കഷ്ടിച്ച് മൂന്നടി മാത്രം ദൂരെയായതിനാൽ ഉന്നം പിഴയ്ക്കാനിടയില്ല. എന്നാൽ നിനക്കതിന് പറ്റിയില്ലെങ്കിൽ. അത് ശരിക്കും നിറച്ചിട്ടില്ലായിരുന്നു. സാരമില്ല, ഒരു ഉണ്ട കൂടി അതിലുണ്ട്, അത് ശരിയാക്കൂ. ഇടുക്കപ്പെടണ്ട, ഞാൻ അതുവരെ കാത്തു നിൽക്കാം. നീ എന്താ തോക്ക് നിലത്തെറിഞ്ഞത്? എന്നെ കൊല്ലണ്ടേ? കൊല്ലുന്നില്ലേ?
1: ദൈവ ചെയ്ത് എന്നെ പോകാൻ അനുവദിക്കൂ.
0: ഓ, അപ്പോൾ നീ എന്നെ സ്നേഹിക്കുന്നില്ല. അപ്പോൾ നിനക്കതിന് കഴിയില്ലേ ഡോണിയ? ഒരിക്കലും
1: ഇല്ല, ഒരിക്കലും കഴിയില്ല.
0: ഇതാ താക്കോൽ, ഇതെടുത്ത് വേഗം പോകും, വേഗം. വേഗം പോകൂ, വേഗം.
1: ഹ്മ്.

0: സ്വെഡ്രിഗേലോവ്, നിങ്ങൾ ഈ രാത്രി
1: വന്നു
0: എന്തിന്?
1: കാണാൻ.
0: എന്നിട്ട്?
1: ഞാനൊരു യാത്ര പോവുകയാണ്. ഒരുപക്ഷേ ഇത് നമ്മൾ തമ്മിലുള്ള അവസാനത്തെ കൂടിക്കാഴ്ചയാവാം.
0: അവസാനത്തെയോ?
1: അതെ, അവസാനത്തെ കൂടിക്കാഴ്ച.
0: എന്തിനാണ് നാം തമ്മിൽ വീണ്ടും കാണുന്നത്?
1: വേണം, പറയാൻ ഒരു വാക്ക് ബാക്കി വച്ചിട്ടുണ്ട്. സോണിയ, നീ ആ സ്ത്രീയെ ഇന്ന് കണ്ടിരുന്നു. അവൾ എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയാം. വേണ്ട, നീ അതെന്നെ അറിയിക്കണമെന്നില്ല.
0: വീണ്ടും എന്തിനാണ് ഈ ക്രൂരത?
1: ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിന്റെ അനിയത്തിമാർക്ക്, അനിയന് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതാ നിനക്ക്.
0: ഇതെന്തിനാണ് എനിക്ക്?
1: ഇരിക്കട്ടെ.

0: രേഖകൾ, പണം കൊടുത്തതിൻ്റെ രസീതുകൾ, ഇത് നിന്റെ കയ്യിലിരിക്കുന്നതാണ് നല്ലത്. പിന്നീട് എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിലോ?
1: വേണ്ട, എനിക്കിതെന്തിന്?
0: വാങ്ങു സോണിയ. ഇത് കണ്ടോ, 3000 വിലയ്ക്കുള്ള 3.5% ബോണ്ടുകൾ. ഇത് നിനക്കുള്ളത്.
1: എനിക്കുള്ളതോ?
0: എന്താ സംശയം? എല്ലാം നിനക്കുള്ളത്, നിനക്കു മാത്രമുള്ളത്. പിന്നൊരു കാര്യം, നമ്മളല്ലാതെ ആരും

0: നിനക്ക് ഈ പണം ആവശ്യമുണ്ട്. കാരണം ഇനിയും നീ ആ ജീവിതം ആരംഭിക്കരുത്. മോശമല്ലേ?
1: ഞാൻ
0: ഇത് പിടിക്കൂ.
1: ഞാനും എന്റെ കുടുംബവും നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു, ശരിയല്ലേ?
0: ഇതിനെന്തിനാണ് കടപ്പാട്?
1: ഞാൻ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് വാക്ക് കിട്ടുന്നില്ല. പക്ഷേ
0: എന്തു പക്ഷേ?
1: പണം ഇപ്പോൾ വേണ്ട. എനിക്കിനി എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ.
0: ജീവിക്കാൻ പണം വേണ്ടേ?
1: എനിക്ക് ജീവിക്കാനുള്ള പണം ഞാൻ സ്വയം അധ്വാനിച്ചുണ്ടാക്കും. ഒരപേക്ഷ, എന്നെ നന്ദി കെട്ടവളെന്ന് മാത്രം വിളിക്കരുത്. നിങ്ങൾ അത്ര ധർമ്മിഷ്ഠനാണെങ്കിൽ.
0: സോണിയ, ഇത് നിനക്കുള്ളതാണ്. നിനക്കിത് ആവശ്യം വരും. എന്റെ മുന്നിൽ ഇനി രണ്ടു മാർഗങ്ങളേ ഉള്ളൂ. അതെ, ഒന്നുകിൽ ഒരു വെടിയുണ്ട്, അല്ലെങ്കിൽ സൈബീരിയ.
1: വെടിയുണ്ടയോ?
0: വെടിയുണ്ട പായിച്ച് ജീവിതം അവസാനിപ്പിക്കുക. എളുപ്പത്തിൽ കഥ കഴിയും. സാരമില്ല, നീ വിഷമിക്കരുത്. ഒരു കാര്യം ഞാൻ ആരോടും പറയില്ല. കീഴടങ്ങാൻ, കുറ്റസമ്മതം നടത്താൻ നീ അയാൾക്ക് നൽകിയ പ്രേരണ, ആ ഉപദേശം നന്നായി. അയാളെ സംബന്ധിച്ചിടത്തോളം എത്ര കാലമെന്ന് വച്ചാ അതും മനസ്സിലൊതുക്കി കഴിയുന്നത്?
1: കഷ്ടം.
0: ആ കുറ്റസമ്മതം സൈബീരിയയിലേക്കാണ് നീളുന്നതെങ്കിൽ അയാൾ പോകും. സോണിയ, നീയും അയാളെ പിന്തുടരും, അങ്ങനെയല്ലേ?
1: നിശ്ചയമായും ഞാനും പോകും അദ്ദേഹത്തിന് പിന്നാലെ.
0: അങ്ങനെയാണെങ്കിൽ നിനക്ക് പണത്തിന്റെ ആവശ്യം വരും, അയാൾക്ക് വേണ്ടി. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ?
1: മനസ്സിലാകുന്നു. ഇപ്പോൾ എല്ലാം മനസ്സിലാകുന്നു. പക്ഷേ
0: നിനക്ക് തരുന്നത് അയാൾക്ക് കൊടുക്കുന്നതിന് തുല്യമാണ്. നിന്റെ വീട്ടുടമസ്ഥയ്ക്ക് പണം കൊടുക്കാനില്ലേ? സോണിയ, അതെങ്ങനെ നീ കൊടുക്കും? അരുതെന്ന് പറയരുത്. ഇത് നിനക്കാവശ്യമാണ്. ഈ പണം ആരെയെങ്കിലും കാണിക്കുകയോ അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുകയോ ചെയ്യാൻ പാടില്ല. അപ്പോ പിന്നെ കാണാം.
1: പുറത്ത് മഴയാണ്, ശക്തമായ ഇടിയും മഴയും. ഇപ്പോൾ പോകണോ?
0: പോണം. ആകാശത്താണ് ഇടിയും മഴയും. അതിനിടയിലൂടെ ഒരു വാതിൽ ഞാൻ കണ്ടെത്തും, എനിക്ക് വേണ്ടി തുറക്കും. സോണിയ, പ്രിയപ്പെട്ടവളെ, ദീർഘായുസ്സായിരിക്കുക. എനിക്ക് പോയേ മതിയാവും. എന്റെ ആശംസകൾ വേണ്ടപ്പെട്ടവരെ അറിയിക്കുക.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 56-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും സ്വിഡ്രിഗൈ ലോഗ് അനന്തപുരം രവി, സോണിയ നിതുന നെവിൽ, ഡോണിയ കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
0: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
5: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
6: 103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസലുകൾ കേൾക്കാം. ആദ്യം മെഹദി ഹസ്സൻ പാടിയത്.

0: ഗസലുകളാണ് ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 4:45.
1: FM 103.6 Real FM.

FM പ്രധാന വാർത്തകൾ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരി വിപത്തിനെതിരെ രാജ്യം ഒറ്റക്കെട്ടായി പോരാടണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലഹരി മരുന്ന് വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. രാജ്യത്ത് ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകളുടെ കാലാവധി സംബന്ധിച്ച ഡ്രഗ്സ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ സമഗ്ര സമീപനം സ്വീകരിക്കുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. ചിന്നക്കനാലിൽ പ്രത്യേക RRTയെ നിയമിക്കുമെന്നും മന്ത്രി. കീം പ്രവേശന പരീക്ഷാ ഫലം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജിയം ജോൺ നാളെ പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റിനെ തുടർന്ന് ജപ്പാനിൽ കനത്ത ജാഗ്രത. ഗതാഗത സംവിധാനങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെട്ടു. 200ലധികം വിമാന സർവീസുകൾ റദ്ദാക്കി. FIH പ്രോ ലീഗ് പുരുഷവിഭാഗം ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ലണ്ടനിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.

0: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.
1: Akashvani 103.6 Real FM. Your choice. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: യുവർ ചോയ്സിൽ ആദ്യം ലാവണ്യ എസ്റ്റേറ്റ് മുക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം. യേശുദാസും ചിത്രയും പാടിയത്, ചിത്രം ഉത്തമൻ. ഗാനശില്പികൾ കൈതപ്രം ജോൺസൺ.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
5: യുവർ ചോയ്സ്, ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
6: യുവർ ചോയ്സിൽ ഇനി രാധാ കക്കോടി കേൾക്കാൻ ആവശ്യപ്പെട്ട ഗാനം മനസ്സിലൊരു മഞ്ഞുതുള്ളി. ഈ ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയത്. ഗാനശില്പികൾ MD രാജേന്ദ്രൻ, രവി ബോംബെ.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
3: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം കേൾക്കാമിനി. ചിത്രം പൗരുഷം. ഗാനരചന വെള്ളനാട് നാരായണൻ, സംഗീതം എ ടി ഉമ്മർ. ഈ ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നത് പി വി മുഹമ്മദ്, വടക്കേ വാവനൂർ.

0: വേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
0: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
1: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
3: ഇളയനില
2: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
2: ഇളയനില സമർപ്പിക്കുന്നത്
5: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
6: കെപിജി റൂഫിംഗ്സ് ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
7: നിറം മങ്ങാത്ത, പൂപ്പൽ പിടിക്കാത്ത കെപിജി മേച്ചിൽ ഓടുകൾ നിങ്ങളുടെ വീടിനെ എന്നും പുതുമയോടെ നിലനിർത്തുന്നു.
8: കെപിജി റൂഫിംഗ്സ്.
9: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
10: ചിത്രം ചിലമ്പ്, ഗായകർ യേശുദാസ്, ലതിക. ഗാനശില്പികൾ ഭരതൻ, ഔസേപ്പച്ചൻ. ഗാനം കേൾക്കാൻ ആവശ്യപ്പെട്ടത് പാലക്കാട് നിന്നും മുഹമ്മദ് കുട്ടി.

0: മഴയും ചായയും പിന്നെ ഒ ടി ടിയിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ.
2: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
1: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
2: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: ലക്ഷ്മണരേഖ. ഈ ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയ ഗാനമാണിനി. എ ടി ഉമ്മറിന്റെ സംഗീതം, ബിച്ചു തിരുമലയുടെ വരികൾ. ഈ ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നു സന്തോഷ്, എടക്കര.

0: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
1: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
0: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: കണ്ണൂർ ആലച്ചേരി ഷീന ജോസിന്റെ ഇഷ്ടഗാനം കേൾക്കാം. ഇനി ചിത്ര പാടിയത് ചിത്രം തുള്ളാതെ മനമും തുള്ളും, വൈരമുത്തുവിന്റെ രചന, എസ് എ രാജ്കുമാറിന്റെ സംഗീതം.

0: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ട് ആക്കാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
0: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈ ജിയിൽ എത്താം. മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.
2: കൊക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്
3: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി, മലാപ്രമ്പ, കോഴിക്കോട്.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: യുവർ ചോയ്സിൽ ഇനി രവീന്ദ്രൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം ചിത്രം ദേശാടനക്കിലെ കരയാറില്ല. ഗാനരചന ONV കുറുപ്പ്. ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു ബാവ പരുത്തിപ്പാറ.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാലെന്താ, വാഷിംഗ് മെഷീനിലെ വില കുറയുകയല്ലേ?
0: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
2: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
4: സുരക്ഷിതമായി മുന്നോട്ട് ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
5: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
6: യുവർ ചോയ്സിൽ ഇനി കോറ കാഗസ് ഈ ചിത്രത്തിലെ ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നു പുതുശ്ശേരിയിൽ നിന്നും ധനുർവേദ് കൃഷ്ണൻകുട്ടി ബിസ.

0: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും EMI സൗകര്യങ്ങളും,
0: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ് എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി വരാം.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
1: TNT apply.
2: Your choice. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: ചിത്രം ശക്തി, യേശുദാസിന്റെ സ്വരം, ബിജു തിരുമലയുടെ വരികൾ, KJ ജോയുടെ സംഗീതം. ഈ ഗാനം കേൾക്കാൻ ആവശ്യപ്പെട്ടത് മിനിലാൽ പൊന്നാനി.

0: ഈ മഴ എത്ര ദിവസം നിൽക്കും?
1: 4 ദിവസം നിർത്താതെ പെയ്യും.
2: മൈ ജി ലാഭമഴ 4 ഡേയ്സ് സെയിലെത്തി. മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, കിച്ചൺ അപ്ലയൻസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ ഓഫറുകൾ. വേഗം അടുത്തുള്ള മൈ ജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
1: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: മാറാട് നിന്നും ആഗ്നേയയുടെ ഇഷ്ടഗാനം വെട്ടം. ഈ ചിത്രത്തിൽ MG ശ്രീകുമാർ പാടിയത്, BR പ്രസാദിന്റെ വരികൾ, ബേണി ഇഗ്നീഷ്യസിന്റെ സംഗീതം.

യുവർ ചോയ്സിൽ ഒരു ഗാനം കൂടി. തൃശൂർ ജില്ലയിലെ ചിറ്റണ്ടയിൽ നിന്ന് സായിപ്രിയ, സുനിത, ചിന്നു, മിന്നു എന്നിവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം വഴിയോര കാഴ്ചകൾ. ഈ ചിത്രത്തിൽ ചിത്ര പാടിയത് ഷിബു ചക്രവർത്തിയുടെ വരികൾ, എസ് പി വെങ്കടേഷിൻ്റെ സംഗീതം.

FM പ്രധാന വാർത്തകൾ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരി മാഫിയയ്ക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി പോരാടണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലഹരി മരുന്ന് വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരി മാഫിയയ്ക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം സിറ്റി പോലീസ് മാനവീയം വീഥിയിൽ സംഘടിപ്പിച്ച സൈക്കിൾ റാലിയുടെയും വാക്കത്തോണിന്റെയും ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കർണാടകയിലെത്തും. ബംഗളൂരുവിൽ നാളെ നടക്കുന്ന രണ്ട് പരിപാടികളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. വെനിസ്വേലയിലേക്ക് ഭൂകമ്പാനന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനായി ഇന്ത്യയുടെ അടിയന്തര സഹായം ഓപ്പറേഷൻ അമിസ്റ്റാഡ് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പ്രഖ്യാപിച്ചു. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റിനെ തുടർന്ന് ജപ്പാനിൽ കനത്ത ജാഗ്രത. ഗതാഗത സംവിധാനങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെട്ടു. 200-ലധികം വിമാന സർവീസുകൾ റദ്ദാക്കി. 16-ാം കേരള നിയമസഭയുടെയും 1-ാം സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പ്രോ ലീഗ് പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ലണ്ടനിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

0: ഈ സീസണിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷം എത്തി മൾജി ലാബ് മഴ 4-day sale.
1: നിങ്ങൾ ആഗ്രഹിച്ച മൊബൈൽ, ടിവി, ലാപ്ടോപ്പ്, ഫ്രിഡ്ജ്, എസി, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസുകൾ എന്നിവയെല്ലാം വമ്പൻ ലാഭത്തിൽ സ്വന്തമാക്കാം. വലിയ ലാഭത്തിന്റെ വലിയ ഓഫറുകളുടെ മെഗാ സെയിൽ.
0: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
2: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
3: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
4: ഷോപ്പിംഗ് ലിസ്റ്റ് റെഡിയാണോ? എങ്കിൽ നേരെ മൈജിയിലേക്ക് പോകാം.
5: മൊബൈലുകൾ മുതൽ സ്മാർട്ട് ടിവികൾ വരെ, ഫ്രിഡ്ജുകൾ മുതൽ കിച്ചൺ അപ്ലയൻസുകൾ വരെ, ലാപ്ടോപ്പുകൾ, ഹോം തിയേറ്ററുകൾ, മറ്റ് ഡിജിറ്റൽ ആക്സസറീസുകൾ എല്ലാം വമ്പൻ ലാഭത്തിൽ. വേഗമാകട്ടെ, ഈ ഓഫർ ജൂൺ 28 വരെ.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്.
3: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: മ്യൂസിക് മിക്സ്.

0: പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
1: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
0: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: വെനീസിയ ബാത്ത്വെയർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
3: ബെനീസിയ ബാത്ത്വെയർസ്,
4: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
3: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
2: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
5: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
6: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: प्लेटफॉर्म नंबर 2 से चलने वाली सुपर फास्ट एक्सप्रेस के यात्रियों
1: से I'm
2: here. चेची अल्ला इदाण मोबाइल चार्ज चेयाना
1: निंदे बुद्धि चार्ज चेये
3: इतरम पब्लिक पोर्टल फोन चार्ज चेदाल पर्सनल डेटा पब्लिक आऊं
1: कंडिले
2: पप्पा निकु न्यान पे चेयाम
4: नो सिग्नल
3: इन एंदु चेयुम
2: फ्री वाईफाई उंडल्लो
1: ए मंडतरम निर्त
3: Payments nahi, no open Wi-Fi.
4: Angane fraud inodu parayu. Bye-bye.
3: RBI parayunu.
1: Sheriyayi thudangu. Financially smart agu.
5: മഴക്കാലം വന്നാൽ കുളിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈച്ചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
5: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ
5: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
6: Music Mix.

കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം. ലോകകപ്പിലെ ഓരോ ഗ്രൂപ്പിലെയും അവസാന മത്സരങ്ങൾ നോക്കൌട്ട് റൗണ്ട് പോലെയാണ്. ചിലർക്ക് ജീവൻ മരണ പോരാട്ടം, ചിലർക്ക് ഒന്നാം സ്ഥാനം ഉറപ്പിക്കാനുള്ള അവസരം, മറ്റു ചിലർക്ക് അടുത്ത റൗണ്ടിലേക്ക് കയറാനുള്ള അവസാന പ്രതീക്ഷ. ലോകകപ്പിൽ ഇന്നലെ ന്യൂയോർക്കിൽ നടന്ന ഗ്രൂപ്പ് ഇയിലെ ജർമ്മനി ഇക്വഡോർ മത്സരം വലിയൊരു അട്ടിമറിയായിട്ടാണ് അവസാനിച്ചത്. ആദ്യ രണ്ട് മത്സരങ്ങളും ജയിച്ച് ഇതിനകം തന്നെ നോക്കൌട്ട് ഉറപ്പിച്ച ജർമ്മനി ആത്മവിശ്വാസത്തോടെയാണ് ഇറങ്ങിയത്. മറുവശത്ത് ഇക്വഡോറിന് ജയിച്ചാൽ മാത്രമേ അടുത്ത റൗണ്ടിനെക്കുറിച്ച് സ്വപ്നം കാണാൻ കഴിയുമായിരുന്നുള്ളൂ. അതുകൊണ്ടുതന്നെ തുടക്കം മുതൽ അവർ ആവേശത്തോടെ കളിച്ചു. എന്നാൽ കളി തുടങ്ങി രണ്ടാം മിനിറ്റിൽ തന്നെ ജർമ്മനി മുന്നിലെത്തി. വിവാദം നിറഞ്ഞ മുന്നേറ്റത്തിനൊടുവിലാണ് ലിറോയ് സാനെ ഗോൾ നേടിയതെങ്കിലും VAR പരിശോധനയ്ക്ക് ശേഷം റഫറി ഗോൾ അനുവദിച്ചു. മുൻ ലോക ചാമ്പ്യന്മാരുടെ സ്വാഭാവിക മികവ് വീണ്ടും കാണാനാവുമെന്ന് തോന്നിച്ച നിമിഷം. എന്നാൽ തെക്കേ അമേരിക്കയിൽ നിന്ന് അർജന്റീനയ്ക്ക് മാത്രം പിന്നിലായി രണ്ടാം സ്ഥാനക്കാരായി ലോകകപ്പിന് യോഗ്യത നേടിയ ഇക്വഡോർ പതറിയില്ല. അധികം വൈകാതെ അവരുടെ മറുപടി എത്തി. 9th മിനിറ്റിൽ നിൽസൺ ആംഗുലോ ബോക്സിന് പുറത്തുനിന്ന് തൊടുത്ത അതിമനോഹരമായ ഷോട്ട് ജർമ്മൻ ഗോൾ കീപ്പർ മാനുവൽ നോയറിന് പോലും തടയാനായില്ല. ഈ ലോകകപ്പിൽ ഇക്വഡോറിന്റെ ആദ്യ ഗോൾ കൂടിയായിരുന്നു അത്. രണ്ട് മത്സരങ്ങളിലായി ഒട്ടേറെ അവസരങ്ങൾ സൃഷ്ടിച്ചിട്ടും ഗോൾ നേടാൻ കഴിയാതിരുന്ന ടീമിന് ആ ഗോളോടെ ആത്മവിശ്വാസം ഇരട്ടിയായി. കളിയുടെ നിയന്ത്രണം പതിയെ ഇക്വഡോർ ഏറ്റെടുക്കുന്നതാണ് പിന്നീട് കണ്ടത്. മോയ്സസ് കൈസഡോ മധ്യനിരയിൽ അസാമാന്യ പ്രകടനമാണ് പുറത്തെടുത്തത്. ജർമ്മനിയുടെ പാസിംഗ് താളം തകർത്തും പന്ത് തിരിച്ചുപിടിച്ചും മുന്നേറ്റങ്ങൾക്ക് ദിശാബോധം നൽകിയും അദ്ദേഹം ഇക്വഡോറിന്റെ ഹൃദയമായി മാറി. രണ്ടാം പകുതിയിൽ ജർമ്മനിക്ക് അനുകൂലമായി ഒരു പെനാൽറ്റി വിധിക്കപ്പെട്ടു. എന്നാൽ പിന്നീട് VAR പരിശോധനയ്ക്ക് ശേഷം റഫറി തീരുമാനം പിൻവലിച്ചതോടെ ഇക്വഡോറിന് ആശ്വാസമായി. 77th മിനിറ്റിൽ മത്സരത്തിലെ നിർണായക നിമിഷം പിറന്നു. ഒരു കോർണറിൽ നിന്ന് കെവിൻ റോഡ്രിഗസ് ഹെഡർ വഴി നൽകിയ പന്തിനോട് ഗോൺസലോ പ്ലാറ്റ അതിവേഗത്തിൽ പ്രതികരിച്ചു. ജർമ്മൻ ഗോൾ കീപ്പർ മാനുവൽ നോയറിനെ മറികടന്ന് പന്ത് വലയിൽ. ലോകകപ്പ് ചരിത്രത്തിലെ ഇക്വഡോറിന്റെ ഏറ്റവും വിലപിടിപ്പുള്ള ഗോളുകളിലൊന്നായി അത്. സ്റ്റേഡിയം മുഴുവൻ ഇക്വഡോർ ആരാധകരുടെ ആഘോഷത്തിൽ മുങ്ങി. അവസാന നിമിഷങ്ങളിൽ ജർമ്മനി സമനില ഗോളിനായി ആഞ്ഞു ശ്രമിച്ചെങ്കിലും ഇക്വഡോർ പ്രതിരോധം ഉറച്ചുനിന്നു. ശക്തരായ ജർമ്മനിയെ വീഴ്ത്തിയ ഈ വിജയം അവരെ ഗ്രൂപ്പ് ഘട്ടത്തിലെ മികച്ച 3 സ്ഥാനക്കാരിൽ ഒരാളായി നോക്കൌട്ട് റൌണ്ടിലേക്ക് എത്തിച്ചു. ഈ തോൽവി ജർമ്മനിയുടെ 1st സ്ഥാനം നഷ്ടമാക്കിയെങ്കിലും തുടർച്ചയായ 3 മത്സരങ്ങളിലും ഗോൾ വഴങ്ങിയ പ്രതിരോധം കോച്ചിന് തലവേദനയായി മാറി. ഫിലാഡൽഫിയയിൽ നടന്ന കുറസാവോ ഐവറി കോസ്റ്റ് മത്സരത്തിലും ആവേശത്തിന് കുറവുണ്ടായില്ല. നോക്കൌട്ട് റൌണ്ടിലേക്ക് കടക്കാൻ ഐവറി കോസ്റ്റിന് ഒരു സമനില പോലും മതിയാകുമായിരുന്നു. മറുവശത്ത് ആദ്യമായി ലോകകപ്പിനെത്തിയ കുറസാവോയ്ക്ക് വലിയൊരു ജയമല്ലാതെ മറ്റൊരു വഴിയുണ്ടായിരുന്നില്ല. അതുകൊണ്ടുതന്നെ കിക്ക് ഓഫ് വിസിൽ മുതൽ മത്സരം തുറന്ന പോരാട്ടമായി മാറി. എന്നാൽ പരിചയ സമ്പത്തും ശാരീരിക മികവും ആഫ്രിക്കയിലെ ആനകൾ എന്നറിയപ്പെടുന്ന ഐവറി കോസ്റ്റിനെ തുണച്ചു. മധ്യനിരയിൽ ഫ്രാങ്ക് എസിയും ഇബ്രാഹിം സാങ്കരയും ചേർന്ന കൂട്ടുകെട്ട് കളിയുടെ നിയന്ത്രണം പിടിച്ചെടുത്തു. കുറസാവോ ആക്രമണത്തിനിറങ്ങിയപ്പോഴൊക്കെ അവരുടെ ഡിഫൻസിൽ രൂപപ്പെട്ട സ്പേസുകൾ ഐവറി കോസ്റ്റ് കൃത്യമായി ഉപയോഗിച്ചു. ആ സമ്മർദ്ദത്തിന്റെ ഫലമായിരുന്നു നിക്കോളാസ് പെപ്പയുടെ ആദ്യ ഗോൾ. ബോക്സിനുള്ളിൽ ലഭിച്ച അവസരം പാഴാക്കാതെ പെപ്പെ പന്ത് വലയിലെത്തിച്ചു. ആദ്യ പകുതി അവസാനിക്കുമ്പോഴേക്കും ഐവറി കോസ്റ്റിന്റെ മത്സരം നിയന്ത്രണം കൈയടക്കിയിരുന്നു. രണ്ടാം പകുതിയിൽ ഗോൾ തിരിച്ചടിക്കാനായി കുറസാവോ കൂടുതൽ ആക്രമിച്ചു കളിച്ചു. പക്ഷേ അതോടെ അവരുടെ പ്രതിരോധം കൂടുതൽ ദുർബലമായി. കൌണ്ടർ അറ്റാക്കിലൂടെ പെപ്പെ തന്നെ വീണ്ടും ലക്ഷ്യം കണ്ടതോടെ ഐവറി കോസ്റ്റ് 2-0 മുന്നിൽ. കൂടുതൽ ഗോൾ വഴങ്ങുന്നതിൽ നിന്ന് ഗോൾ കീപ്പർ എലോയ് റൂം കുറസാവോയെ കാത്തെങ്കിലും നേരത്തെ വഴങ്ങിയ ഗോളുകൾ തിരിച്ചടിക്കാൻ മുന്നേറ്റം നിലയ്ക്ക് കഴിഞ്ഞില്ല. താഹിദ് ചോങ്ങും യൂർഗൻ ലോക്കാഡിയും ഇടയ്ക്കിടെ ഭീഷണി സൃഷ്ടിച്ചെങ്കിലും അവസാന പാസിലും ഫിനിഷിംഗിലും കൃത്യത കുറവായിരുന്നു. 2-0 വിജയത്തോടെ ഐവറി കോസ്റ്റ് നോക്കൌട്ട് റൗണ്ടിലേക്ക് മുന്നേറി. കുറസാവോയ്ക്ക് ആദ്യ ലോകകപ്പ് അവിസ്മരണീയമായ അനുഭവമായെങ്കിലും അവരുടെ സ്വപ്നയാത്ര ഗ്രൂപ്പ് ഘട്ടത്തിൽ അവസാനിച്ചു. ഗ്രൂപ്പ് എഫിലെ അവസാന മത്സരത്തിൽ ട്യുണീഷ്യക്കെതിരെ ഇറങ്ങുമ്പോൾ നെതർലാൻഡ്സിന് ഉറപ്പിക്കാനുണ്ടായിരുന്നത് ഗ്രൂപ്പിലെ 1st സ്ഥാനം മാത്രമായിരുന്നു. ആദ്യ 7 മിനിറ്റിൽ തന്നെ അവർ നയം വ്യക്തമാക്കുകയും ചെയ്തു. 3rd മിനിറ്റിൽ ഡെൻസൽ ഡംഫ്രീസിന്റെ വലതുവശത്തു നിന്നുള്ള ക്രോസ് ക്ലിയർ ചെയ്യാൻ ശ്രമിച്ച ട്യുണീഷ്യൻ നായകൻ എലിയസ് സ്കിരിക്ക് പിഴച്ചു. പന്ത് സ്വന്തം വലയിലേക്ക്. നിർഭാഗ്യകരമായ സെൽഫ് ഗോൾ. ആ ഞെട്ടലിൽ നിന്നും കരകയറും മുൻപേ 2nd പ്രഹരവും വന്നു. 7th മിനിറ്റിൽ ടിജാനി റെയിൻഡേഴ്സിന്റെ ഫ്രീ കിക്കിൽ നിന്ന് വിർജിൻ വാൻഡക്കിന്റെ ഹെഡർ. ബാക്ക് പോസ്റ്റിൽ കാത്തുനിന്ന ബ്രയൻ ബ്രോബി അനായാസം വല കുലുക്കി. ലോകകപ്പിലെ ബ്രോബിയുടെ 3rd ഗോളായിരുന്നു അത്. 2 ഗോളിന്റെ ലീഡ് നേടിയ ശേഷം നെതർലാൻഡ്സ് മത്സരം ബുദ്ധിപൂർവ്വം

നിയന്ത്രിച്ചു. പന്ത് കൈവശം വെച്ച് ടുണീഷ്യയെ കാഴ്ചക്കാരാക്കി. ഫ്രാങ്കി ഡിയോങ്ങും റെയ്ൻഡേഴ്സും മധ്യനിരയിൽ കളിയുടെ വേഗം നിയന്ത്രിച്ചപ്പോൾ ഡംഫ്രീസും കോഡി ഗാക്പോയും വിങ്ങിലൂടെ നിരന്തരം സമ്മർദ്ദം സൃഷ്ടിച്ചു. രണ്ടാം പകുതിയിൽ ടുണീഷ്യ തിരിച്ചുവരവിന്റെ സൂചന നൽകി. 54 മിനിറ്റിൽ കോർണറിൽ നിന്ന് ഹസൻ മസ്തൂരി ഹെഡറിലൂടെ ഗോൾ നേടി. സ്കോർ 2-1. ഒരു നിമിഷം മത്സരം വീണ്ടും ജീവൻ വെച്ചതുപോലെയായി. എന്നാൽ ആ പ്രതീക്ഷ അധിക നേരം നീണ്ടില്ല. 8 മിനിറ്റിന് ശേഷം ടിജാനി റെയ്ൻഡേഴ്സിന്റെ മറ്റൊരു കോർണർ. യാൻ പോൾവാൻ ഹക്കെ ഉയർന്ന് ഹെഡർ തൊടുത്തു. പന്ത് അനീസ് ബെൻസ്ലിമാന്റെ ശരീരത്തിൽ തട്ടി വലയിലേക്ക്. വിജയം ഏകദേശം ഉറപ്പിച്ചതോടെ ഡച്ച് കോച്ച് റൊണാൾഡ് കൂമാൻ പ്രധാന താരങ്ങളെ പിൻവലിച്ചു. എന്നാൽ മഴയിലും ഇടിമിന്നൽ മുന്നറിയിപ്പുകളും പശ്ചാത്തലമായ മത്സരത്തിൽ നെതർലാൻഡ്സിന്റെ നിയന്ത്രണത്തിന് ഒരിക്കലും ഭംഗം വന്നില്ല. 3-1 വിജയത്തോടെ 7 പോയിന്റുമായി നെതർലാൻഡ്സ് ഗ്രൂപ്പ് എഫ് ജേതാക്കളായി. അടുത്ത റൌണ്ടിൽ അവരുടെ എതിരാളി മൊറോക്കോ. മറുവശത്ത് ടുണീഷ്യ 3 മത്സരങ്ങളിലും തോറ്റ് ആകെ 12 ഗോളുകൾ വഴങ്ങി ലോകകപ്പിൽ നിന്ന് പുറത്തായി. പ്രതിരോധത്തിന്റെ കരുത്തിലാണ് അവർ യോഗ്യത നേടിയത്. എന്നാൽ ലോകകപ്പിൽ അതേ പ്രതിരോധം തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ദൌർബല്യമായി മാറിയത്. ഗ്രൂപ്പ് എഫിലെ ജപ്പാൻ സ്വീഡൻ മത്സരം അതിലും ആവേശകരമായിരുന്നു. ഇരു ടീമുകൾക്കും നോക്കൌട്ട് സാധ്യത നിലനിന്നിരുന്നെങ്കിലും മത്സരത്തിനിടെ അപ്പുറം നെതർലാൻഡ്സ് ടുണീഷ്യക്കെതിരെ മുന്നിലെത്തിയത് ഇവിടുത്തെ ഫലത്തെയും സ്വാധീനിച്ചു. ജപ്പാൻ ഈ ലോകകപ്പിൽ ഇതിനകം തന്നെ വലിയ ശ്രദ്ധ നേടിയിരുന്നു. വേഗത, കൃത്യമായ പാസിംഗ്, കൂട്ടായ പ്രസിംഗ് ഇവയായിരുന്നു അവരുടെ മുഖമുദ്ര. ശാരീരിക മികവും സെറ്റ് പീസുകളുമായിരുന്നു സ്വീഡന്റെ കരുത്ത്. കിക്ക് ഓഫ് വിസിൽ മുതൽ തന്നെ ജപ്പാനാണ് കൂടുതൽ സജീവമായി തുടങ്ങിയത്. മധ്യനിരയിൽ കളിയുടെ താളം നിയന്ത്രിച്ച ജപ്പാൻ വിങ്ങുകളിലൂടെ നിരന്തര മുന്നേറ്റങ്ങളും സൃഷ്ടിച്ചു. ഇതോടെ സ്വീഡൻ പ്രതിരോധം ആദ്യ പകുതിയിൽ തന്നെ വലിയ സമ്മർദ്ദമാണ് നേരിട്ടത്. ജപ്പാന്റെ സമ്മർദ്ദം ഫലം കണ്ടത് രണ്ടാം പകുതിയിലാണ്. 56 മിനിറ്റിൽ ഒരു അതിവേഗ മുന്നേറ്റത്തിനൊടുവിൽ ഡൈസൺ മയേദ വല കുലുക്കി. ടൂർണമെന്റിൽ തുടർച്ചയായ ശ്രദ്ധേയ പ്രകടനം നടത്തുന്ന മയേദ വീണ്ടും തന്റെ സാന്നിധ്യം അറിയിച്ച നിമിഷം ജപ്പാൻ 1-0 മുന്നിൽ. എന്നാൽ ആ ലീഡ് അധിക സമയം നീണ്ടില്ല. 6 മിനിറ്റിനകം സ്വീഡൻ തിരിച്ചടിച്ചു. അതിവേഗ കൌണ്ടർ അറ്റാക്കിനൊടുവിൽ ലഭിച്ച അവസരം കൃത്യമായി ഉപയോഗിച്ച് അന്തണി എലങ്ക സ്വീഡന്റെ സമനില ഗോൾ നേടി. അതിനുശേഷം ഇരു ടീമുകളും വിജയ ഗോളിനായി ശ്രമിച്ചെങ്കിലും അത്ര വലിയ റിസ്ക് എടുക്കാൻ തയ്യാറായില്ല എന്ന് വേണം പറയാൻ. കാരണം അപ്പോഴേക്കും മറ്റേ മത്സരത്തിൽ നെതർലാൻഡ്സ് ടുണീഷ്യക്കെതിരെ സുരക്ഷിത ലീഡിലെത്തിയിരുന്നു. ആ സാഹചര്യത്തിൽ ഈ 1-1 സമനില ഇരു ടീമുകൾക്കും അനുകൂലമായിരുന്നു. ഈ ഫലത്തോടെ ജപ്പാൻ ഗ്രൂപ്പിൽ 2 സ്ഥാനത്തെത്തി നോക്കൌട്ട് റൌണ്ടിലേക്ക് മുന്നേറി. അടുത്ത റൌണ്ടിൽ അവരുടെ എതിരാളി ടൂർണമെന്റിലെ ഫേവറിറ്റുകളിലൊന്നായ ബ്രസീലാണ്. മറുവശത്ത് സ്വീഡനും മികച്ച 3 സ്ഥാനക്കാരിൽ ഒരാളായ അവസാന 32 ഇടം നേടി. ജപ്പാനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലോകകപ്പിൽ അവർ വീണ്ടും തെളിയിക്കുന്നത് ഫുട്ബോൾ വെറും വ്യക്തിഗത പ്രതിഭാപ്രകടനങ്ങളുടെ കളിയല്ലെന്നതാണ്. ഓരോ കളിക്കാരനും ഓരോ താളത്തിൽ നീങ്ങുന്ന കൂട്ടായ്മയാണ് അവരുടെ ഏറ്റവും വലിയ മികവ്. പന്ത് നഷ്ടപ്പെട്ടാൽ 5 സെക്കൻഡിനുള്ളിൽ തിരിച്ചുപിടിക്കാനുള്ള ശ്രമം, പ്രതിരോധത്തിൽ നിന്ന് ആക്രമണത്തിലേക്കുള്ള അതിവേഗ മാറ്റം, മൈതാനത്തെ അസാധാരണമായ അച്ചടക്കം, ഇവയാണ് ജപ്പാനെ എതിരാളികൾക്ക് അപകടകാരിയാക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്നു രാവിലെ നടന്ന ഡി ഗ്രൂപ്പിലെ അവസാന മത്സരങ്ങൾ സമ്മാനിച്ചത് അപ്രതീക്ഷിത ഫലങ്ങളാണ്. ഡി ഗ്രൂപ്പിലെ 1 സ്ഥാനം അരക്കിട്ടുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് USA തുർക്കിക്കെതിരെ ഇറങ്ങിയത്. എന്നാൽ കഴിഞ്ഞ 2 മത്സരങ്ങളിലും ദൌർഭാഗ്യകരമായ തോൽവി വഴങ്ങിയ തുർക്കിക്ക് അഭിമാനം കാക്കാൻ വിജയം അനിവാര്യമായിരുന്നു. 3 മിനിറ്റിൽ തന്നെ ഓസ്റ്റൻ ട്രസ്റ്റിയുടെ ഗോളിൽ അമേരിക്ക മുന്നിലെത്തിയെങ്കിലും തുർക്കി പതറിയില്ല. ആവേശം വിടാതെ കളിച്ച അവർ അരമണിക്കൂറിനുള്ളിൽ 2 ഗോൾ തിരിച്ചടിച്ച് മുന്നിലെത്തുകയും ചെയ്തു. അർദ ഗുലർ, ബാരിസ് അൽപർ ഇൽമാസ് എന്നിവരായിരുന്നു സ്കോറർമാർ. 2 പകുതിയിൽ അമേരിക്ക വീണ്ടും തിരിച്ചുവന്നു. 49 മിനിറ്റിൽ ഒരു മികച്ച മുന്നേറ്റത്തിലൂടെ സമനില കണ്ടെത്തി. സെബാസ്റ്റ്യൻ ബെൽഹാറ്ററായിരുന്നു സ്കോറർ. സ്കോർ 2-2. എന്നാൽ ലോകകപ്പിൽ നിന്ന് പുറത്തായി നേരത്തെ ഉറപ്പായിട്ടും തുർക്കി അവസാന ശ്വാസം വരെ വിജയത്തിനായി പൊരുതി. അതിനുള്ള പ്രതിഫലം അവർക്ക് ലഭിക്കുകയും ചെയ്തു. ഇഞ്ചറി ടൈമിൽ 8 മിനിറ്റിലായിരുന്നു കാൻ ആയ്ഹന്റെ ആ ഗോൾ. പക്ഷേ കഥ അവിടെ അവസാനിച്ചില്ല. മറ്റൊരു ഗ്രൂപ്പ് മത്സരത്തിൽ പരാഗ്വേയും ഓസ്ട്രേലിയയും ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞതോടെ ഗ്രൂപ്പിലെ പോയിന്റ് പട്ടിക അമേരിക്കയ്ക്ക് അനുകൂലമായി. 6 പോയിന്റോടെ അവർ 1 സ്ഥാനം ഉറപ്പിച്ചു. 4 പോയിന്റോടെ ഓസ്ട്രേലിയ 2, അതേ പോയിന്റുള്ള പരാഗ്വേ 3. അവസാന മത്സരത്തിൽ ജയം നേടിയെങ്കിലും തുർക്കി പുറത്താവുകയും ചെയ്തു. ഇന്ന് നടക്കുന്ന GHI ഗ്രൂപ്പുകളിലെ അവസാന മത്സരങ്ങളുടെ ഫലവും അറിയുന്നതോടെ ലോകകപ്പിലെ റൌണ്ട് ഓഫ് 32 മത്സരചിത്രം കൂടുതൽ വ്യക്തമാകും. ഇന്നത്തെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം ഇന്ത്യൻ സമയം രാത്രി 12:30 നടക്കുന്ന നോർവേ ഫ്രാൻസ് പോരാട്ടം തന്നെ. ഇരു ടീമും നേരത്തെ തന്നെ നോക്കൌട്ട് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇരു ടീമിലെയും സൂപ്പർ താരങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ് മത്സരം ആരാധകർ കാത്തിരിക്കുന്നതാവുന്നത്. നോർവേയുടെ ആക്രമണത്തിന്റെ കേന്ദ്രബിന്ദുവായ സ്ട്രൈക്കർ എർലിംഗ് ഹാലണ്ടും ഫ്രാൻസിന്റെ അതിവേഗ ആക്രമണങ്ങളുടെ കുന്തമുനയായ കിലിയൻ എംബാപ്പയും തമ്മിലുള്ള കണ്ടുമുട്ടൽ തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ടത്. ബോക്സിനുള്ളിലെ ചെറിയൊരു മത്സരം പോലും ഗോളാക്കി മാറ്റാനുള്ള കഴിവാണ് ഹാലണ്ടിന്റെ ഏറ്റവും വലിയ ശക്തി.
അദ്ദേഹത്തിന് പിന്നിൽ ക്യാപ്റ്റൻ മാർട്ടിൻ ഒഡേഗാർഡ് നോർവേയുടെ കളി നിയന്ത്രിക്കും. മറുവശത്ത് ഫ്രാൻസ് ടീമിലെ താരസാന്നിധ്യം

0: എംബാപ്പെ മാത്രമല്ല, മൈക്കൽ ഒലീസെ, ഉസ്മാൻ ഡംബലെ എന്നിവരും ഒപ്പം പകിട്ടുള്ളവരാണ്. മധ്യനിരയുടെ നിയന്ത്രണം, വിങ്ങുകളിലെ വേഗം, പ്രതിരോധത്തിന്റെ കരുത്ത്, എല്ലാ മേഖലകളിലും സന്തുലിതരാണ് ഫ്രാൻസ്. കൌണ്ടർ അറ്റാക്കുകളിലൂടെ ഹാളണ്ട് പന്തെത്തിക്കാനാവും നോർവെ ശ്രമിക്കുക. ഗ്രൂപ്പ് ഐയിലെ മറ്റൊരു മത്സരം സെനഗലും ഇറാഖും തമ്മിലാണ്. ഇരു ടീമിനും നോക്കൌട്ട് സാധ്യത നിലനിർത്താൻ വിജയം അനിവാര്യമായതിനാൽ ഈ മത്സരവും ആവേശകരമാകും. സെനഗലിന്റെ ഏറ്റവും വലിയ ശക്തി അവരുടെ പ്രതിരോധ മികവും വേഗതയുമാണ്. പ്രത്യേകിച്ച് വിങ്ങുകളിലൂടെ അവർ നടത്തുന്ന ആക്രമണങ്ങൾ ഇറാഖ് പ്രതിരോധത്തെ പരീക്ഷിക്കും. മറുവശത്ത് ഇറാഖ് പ്രതിരോധത്തിൽ നിന്ന് തന്നെ ആക്രമണം ആസൂത്രണം ചെയ്യുന്ന ശൈലിയിലാണ് കളിക്കുന്നത്. എച്ച് ഗ്രൂപ്പിൽ 4 ടീമുകൾക്കും നോക്കൌട്ട് സാധ്യത ശേഷിക്കുന്നതിനാൽ അവസാന 2 മത്സരങ്ങളും ആവേശകരമാകും. അതിൽ തന്നെ കേപ്പ് വെർദെ സൗദി അറേബ്യ മത്സരം എല്ലാവരും കാത്തിരിക്കുന്നതാണ്. സ്പെയിനിനെയും ഉറുഗ്വേയെയും സമനിലയിൽ പിടിച്ച കുഞ്ഞൻ ദ്വീപ് രാഷ്ട്രമായ കേപ്പ് വെർദെ ആദ്യ ലോകകപ്പിൽ തന്നെ നോക്കൌട്ട് സ്വപ്നം കണ്ടാണ് സൗദിക്കെതിരെ ഇറങ്ങുന്നത്. ഗോൾ മുഖത്ത് മികച്ച സേവുകൾ കൊണ്ടും പ്രതിരോധ നിരക്ക് നിർദ്ദേശങ്ങൾ നൽകിയും നിറഞ്ഞു നിൽക്കുന്ന ഗോൾ കീപ്പർ വൊസീനയാണ് അവരുടെ ഏറ്റവും വലിയ കരുത്ത്. കഴിഞ്ഞ ലോകകപ്പിൽ അർജന്റീനയെ അട്ടിമറിച്ച സൗദി അറേബ്യ സാങ്കേതികമായി മികച്ച ടീമാണ്. പക്ഷെ ഫിനിഷിംഗ് ആണ് അവരുടെ പ്രധാന പ്രശ്നം. കേപ്പ് വെർദെ വീണ്ടും പ്രതിരോധത്തിൽ ഉറച്ചു നിൽക്കുകയും കൌണ്ടർ അറ്റാക്കുകൾ വിജയകരമായി ഉപയോഗിക്കുകയും ചെയ്താൽ അവരുടെ ആദ്യ വിജയത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. മുൻ ലോക ജേതാക്കളായ ഉറുഗ്വേയും സ്പെയിനും തമ്മിലുള്ള മത്സരവും ഗ്രൂപ്പിലെ സ്ഥാന നിർണയങ്ങളിൽ നിർണായകമാണ്. ആദ്യ കളിയിൽ കേപ്പ് വെർദെയോട് അപ്രതീക്ഷിത സമനില വഴങ്ങിയ സ്പെയിൻ പിന്നീട് സൗദിയെ 4-0 തോൽപ്പിച്ച് നോക്കൌട്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ ഗ്രൂപ്പ് ജേതാക്കളാവാൻ ഇന്നത്തെ മത്സരഫലം അനുകൂലമാവണം. ഉറുഗ്വേക്കാവട്ടെ, മത്സരം തോറ്റാൽ ലോകകപ്പിൽ നിന്ന് പുറത്താവുക എന്ന ഭീഷണി വരെ ശേഷിക്കുന്നുണ്ട്. മധ്യനിരയിലെ പോരാട്ടമായിരിക്കും ഈ മത്സരത്തിൽ നിർണായകം. സ്പെയിൻ അവിടെ ആധിപത്യം സ്ഥാപിച്ചാൽ മത്സരം അവരുടെ കൈവശമാകും. എന്നാൽ ഉറുഗ്വേക്ക് കൌണ്ടർ അറ്റാക്കുകളിൽ ലഭിക്കുന്ന അവസരങ്ങൾ കൃത്യമായി വിനിയോഗിക്കാനായാൽ ചിത്രം മാറും. സമാനമാണ് ജി ഗ്രൂപ്പിലെയും സ്ഥിതി. ന്യൂസിലാൻഡ്, ബെൽജിയം, ഈജിപ്ത്, ഇറാൻ മത്സരങ്ങളിൽ 4 ടീമിനും നോക്കൌട്ട് സാധ്യതയുണ്ട്. ബെൽജിയം അവരുടെ കടലാസിലെ കരുത്ത് ഇതുവരെ കളിക്കളത്തിൽ പുറത്തെടുത്തിട്ടില്ല. മറുവശത്ത് സംഘടിത പ്രതിരോധത്തിൽ വിശ്വാസമർപ്പിക്കുന്ന ടീമാണ് ന്യൂസിലാൻഡ്. ഈജിപ്ത്, ഇറാൻ നിലവിൽ ഗ്രൂപ്പിൽ 1-2 സ്ഥാനങ്ങളിലുള്ള ടീമുകൾ തമ്മിലുള്ള മത്സരമാണ്. നോക്കൌട്ട് ഉറപ്പിച്ചെങ്കിലും 1 സ്ഥാനം ഭദ്രമാവാൻ ഈജിപ്തിന് മത്സരഫലം അനുകൂലമാവണം. ഇറാനാവട്ടെ, തോൽവി വലിയ തിരിച്ചടിയാകും. 2 പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പോരാട്ടം എന്ന രീതിയിലും ഈ മത്സരം ആരാധകർക്കിടയിൽ ശ്രദ്ധേയമാണ്. അപ്രതീക്ഷിത മത്സരഫലങ്ങൾ സമവാക്യങ്ങൾ മാറ്റിമറിച്ചേക്കാവുന്ന ഒരു മത്സര ദിനം തന്നെയാണ് ഇന്നും ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നത്. അതിന്റെ ആവേശവും വിശേഷങ്ങളുമായി നാളെ വീണ്ടും എത്താം. കാൽപന്തോളം, ഫിഫ ലോകകപ്പ് അവലോകനം. തയ്യാറാക്കിയത് ഫുട്ബോൾ ഗവേഷകൻ മുഹമ്മദ് ദാവൂദ്.
1: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈജി ലാഭമഴയിൽ വരണം.
2: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
1: മൈജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. തസ്കരവീരൻ എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണൻ പാടിയത്. സംഗീതം ഔസേപ്പച്ചൻ.

ഇനി ഗുരു എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും രാധിക തിലകും പാടിയ ഗാനം കേൾക്കാം. രചന എസ് രമേശൻ നായർ, സംഗീതം ഇളയരാജ.

ഇനി കേൾക്കാം എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം മിന്നാരം എന്ന ചിത്രത്തിൽ നിന്നും. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, എസ് പി വെങ്കടേഷ്.

0: ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സമൂഹത്തിന് അവബോധം നൽകാനായി മലപ്പുറം ജില്ലയിൽ നാളെ അന്താരാഷ്ട്ര ലഹരിവർജന ദിനാചരണം സംഘടിപ്പിക്കും. വിമുക്തി മിഷന്റെ നേതൃത്വത്തിലുള്ള ജില്ലാതല ബോധവൽക്കരണ പരിപാടികളുടെ ഉദ്ഘാടനം മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നിർവഹിക്കും. ഇടുക്കി ജില്ലയിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസ് നടത്തിയ വ്യാപക പരിശോധനയിൽ ക്യാൻസർ രോഗികൾക്ക് നൽകുന്ന തീവ്രതയേറിയ വേദന സംഹാരി ഗുളികകൾ ലഹരിക്കായി ഉപയോഗിച്ച 3 യുവാക്കൾ പിടിയിലായി. വിഴിഞ്ഞം സോണൽ ഹാർബർ വാർഡിലെ വീടുകളിലെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് പരിശോധന നടത്തുന്നതിനായി തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിനെ സമീപിച്ചതായി മേയർ വി വി രാജേഷ്. ഖത്തറിലെ റാസ് ലഫാൻ വ്യവസായ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ മരിച്ച നാദാപുരം കളരിയുള്ളതിൽ അർജുന്റെ മൃതദേഹം സംസ്കരിച്ചു. ഖത്തറിൽ മരിച്ച അർജുന്റെ മൃതദേഹം രാവിലെയാണ് ജന്മനാട്ടിലെത്തിച്ചത്. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുണ്ടാകുന്ന ഉയർന്ന തിരമാലകൾ കാരണം തിരുവനന്തപുരം ജില്ലയിൽ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. FIH പ്രോ ലീഗ് പുരുഷവിഭാഗം ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ലണ്ടനിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 6
1: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing.

FM പ്രധാന വാർത്തകൾ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരി മാഫിയയ്ക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി പോരാടണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലഹരിമരുന്ന് വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ.

0: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.

0: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
2: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
4: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ FM 9:40.
5: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
4: വാട്സ്ആപ്പ് നമ്പർ 9400224440.
5: 9400224440.
4: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

0: മഴയും ചായയും പിന്നെ ഒറ്റയിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ. കോളിവുഡ് ഹിറ്റ്സ്.

ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആലം ന പൂച്ചോ എന്ന ചിത്രത്തിനു വേണ്ടി പായൽദേവ്, രാജ്ബർമൻ, ആകൃതി മെഹ്റ എന്നിവർ പാടിയത്. സംഗീതം ഹിമേഷ് രഷമ്യ.

0: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും EMI സൗകര്യങ്ങളും,
0: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ് എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി വരാം.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
2: ക്രസൻ ബിൽഡേഴ്സ്, ദിൽ സേ ദിൽ തക്.

0: വാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ക്രസൻ ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
2: ഇനി ഹിമേഷ് രേഷമ്മയ രചനയും സംഗീതവും നിർവഹിച്ച് ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ബാഡ് ബോയ്.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: എ ആർ റഹ്മാന്റെ ഈണത്തിൽ ഉദിത് നാരായൺ, കവിത എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം പുക്കാർ.

0: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
0: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
1: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.
2: ഈ മഴ എത്ര ദിവസം നിൽക്കും?
3: 4 ദിവസം നിർത്താതെ പെയ്യും.
4: മൈജി ലാബ് മഴ 4 ഡേ സെയിലെത്തി. മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, കിച്ചൺ അപ്ലയൻസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ ഓഫറുകൾ. വേഗം അടുത്തുള്ള മൈജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കും.
3: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
5: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
6: ഗാനരചന സാഹിർ, സംഗീതം ലക്ഷ്മികാന്ത് പ്യാരിലാൽ, മുഹമ്മദ് റഫി, ലതാ മങ്കേഷ്കർ എന്നിവർ പാടിയ ഈ ഗാനം ഇസ്സത്ത് എന്ന ചിത്രത്തിൽ നിന്നും.

0: ഈ സീസണിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷം എത്തി മൈജി ലാബ് മഴ 4-day സെയിൽ.
1: നിങ്ങൾ ആഗ്രഹിച്ച മൊബൈൽ, ടിവി, ലാപ്ടോപ്പ്, ഫ്രിഡ്ജ്, എസി, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസുകൾ എന്നിവയെല്ലാം വമ്പൻ ലാഭത്തിൽ സ്വന്തമാക്കാം. വലിയ ലാഭത്തിന്റെ വലിയ ഓഫറുകളുടെ മെഗാ സെയിൽ.
0: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ June 28 വരെ.
2: ഇനി ഉദിത് നാരായണനും ലതാ മങ്കേഷ്കറും സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ദിൽവാലെ ദുൽഹനിയ ലേ ജായെങ്കേ.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
0: ആകാശവാണി 103.6 റിയൽ എഫ്എം. സമയം 6 മണി. എഫ്എം പ്രധാന വാർത്തകൾ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരി മാഫിയയ്ക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി പോരാടണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലഹരിമരുന്ന് വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സമൂഹത്തിന് അവബോധം നൽകാനായി മലപ്പുറം ജില്ലയിൽ നാളെ അന്താരാഷ്ട്ര ലഹരി വർജന ദിനാചരണം സംഘടിപ്പിക്കും. വിമുക്തി മിഷന്റെ നേതൃത്വത്തിലുള്ള ജില്ലാതല ബോധവൽക്കരണ പരിപാടികളുടെ ഉദ്ഘാടനം മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നിർവഹിക്കും.

0: ഇടുക്കി ജില്ലയിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസ് നടത്തിയ വ്യാപക പരിശോധനയിൽ ക്യാൻസർ രോഗികൾക്ക് നൽകുന്ന തീവ്രതയേറിയ വേദന സംഹാരി ഗുളികകൾ ലഹരിക്കായി ഉപയോഗിച്ച മൂന്ന് യുവാക്കൾ പിടിയിലായി. വിഴിഞ്ഞം സോണൽ ഹാർബർ വാർഡിലെ വീടുകളിലെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് പരിശോധന നടത്തുന്നതിനായി തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിനെ സമീപിച്ചതായി മേയർ വി വി രാജേഷ്. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. എറണാകുളം പാലാ ബൈപ്പാസ് സാധ്യതാ പഠനത്തിനായി തുക അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് സ്വാഗതാർഹമാണെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. FIH പ്രോ ലീഗ് പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ലണ്ടനിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 7
1: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.
2: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
3: 24 കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
2: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: The Real FM 103.6.
5: Gaana Keli.
6: Real FM.
0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഗാനകേളിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. രാപ്പകൽ എന്ന ചിത്രത്തിനു വേണ്ടി PJയചന്ദ്രൻ പാടിയ ഗാനത്തോടെ ആരംഭിക്കാം. ഗാനരചന കൈതപ്രം, സംഗീതം മോഹൻ സിതാര.

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: ഇനി ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും സുജാതയും പാടിയ ഗാനം കേൾക്കാം. രചന രാജീവ് ആലുങ്കൽ, സംഗീതം സ്റ്റീഫൻ ദേവസി.

0: ഷോപ്പിംഗ് ലിസ്റ്റ് റെഡിയാണോ? എങ്കിൽ നേരെ മൈ ജിയിലേക്ക് പോകാം.
1: മൊബൈലുകൾ മുതൽ സ്മാർട്ട് ടിവികൾ വരെ, ഫ്രിഡ്ജുകൾ മുതൽ കിച്ചൺ അപ്ലയൻസുകൾ വരെ, ലാപ്ടോപ്പുകൾ, ഹോം തിയേറ്ററുകൾ, മറ്റ് ഡിജിറ്റൽ ആക്സസറീസുകൾ എല്ലാം വമ്പൻ ലാഭത്തിൽ. വേഗമാകട്ടെ, ഈ ഓഫർ ജൂൺ 28 വരെ.
2: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ജിദേവരാജൻ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഇതാ ഇവിടെ വരെ.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: ഗാനകേളിയിൽ ഇനി ചിത്ര പാടിയ ഗാനം കേൾക്കാം. ചിത്രം ആറാം തമ്പുരാൻ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

0: തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്.
3: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
4: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
5: ബെനീസിയ ബാത്ത്വെയർസ്.
6: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
5: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
7: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
8: കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ ഈണമിട്ട് യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം സല്ലാപം.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നു മുതൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പ്രോ ലീഗ് പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസ് നോർവേ പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷൽസ് പ്രസിഡന്റ് ഡോ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും.

0: സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ലഹരി മരുന്നിനെതിരെ ഒന്നിച്ച് അണിനിരക്കാൻ ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10-ാമത് ഉന്നതതല യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരി മരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യസമയത്ത് കൈമാറാൻ എല്ലാ സംസ്ഥാനങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാരും DGP മാരും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി കവടിയാറിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരി മാഫിയയെ ഇല്ലാതാക്കാൻ സർക്കാർ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി M ലിജു. തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി മയങ്ങില്ല കേരളം ക്യാമ്പയിൻ നടപ്പിലാക്കും. ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുമെന്നും പുനരധിവാസത്തിനായി സമഗ്ര പദ്ധതി നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരി മാഫിയയ്ക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം സിറ്റി പോലീസ് മാനവീയ വീഥിയിൽ സംഘടിപ്പിച്ച സൈക്കിൾ റാലിയുടെയും വാക്കത്തോണിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ നൽകണമെന്ന് മന്ത്രി പറഞ്ഞു. എക്സൈസിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി തൃശൂർ അന്തിക്കാട് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ Ranjit PR. വളർന്നുവരുന്ന തലമുറയെ ചേർത്തു നിർത്തലാണ് ഏറ്റവും വലിയ പ്രതിരോധമെന്നും അദ്ദേഹം ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: നമുക്ക് കേട്ടുപരിചയമില്ലാത്ത ഒരുപാട് രാസലഹരികൾ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ലഭ്യമാകുന്ന സാഹചര്യമാണിന്നുള്ളത്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇത്തരം മാരകമായ രാസലഹരികൾക്കെതിരെ ശക്തവും ജാഗ്രതയുള്ളതുമായ നടപടികൾ സ്വീകരിച്ചു വരുന്നു. വേണ്ടാത്ത ലഹരികൾക്കെതിരെയുള്ള പ്രധാന ആയുധം പ്രതിരോധിക്കുക എന്നുള്ളതാണ്. ഇത്തരം ദുശീലങ്ങൾ വ്യാപകമാകുന്നതിന്റെ അടിസ്ഥാന കാരണം കുടുംബങ്ങളിലെ കെട്ടുറപ്പില്ലായ്മയും ഛിദ്രാവസ്ഥയുമാണ്. ഓരോ രക്ഷിതാവും തങ്ങളുടെ മക്കളോടൊപ്പം മെച്ചപ്പെട്ട സമയം കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നതിനായി ശ്രദ്ധിക്കണം.
0: കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം നാളെ പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി Roji M John ഫലപ്രഖ്യാപനം നടത്തും. വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ സമഗ്രമായ സമീപനം സ്വീകരിക്കുമെന്ന് വനമന്ത്രി Shibu Baby John. വനവകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ കേന്ദ്ര സർക്കാരുമായി ചർച്ചകൾ നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിന് ഇരയായ കുടുംബങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്ത മന്ത്രി നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി.
2: ചിന്നക്കനാലിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ വളരെ സങ്കീർണമായ ഒരു വിഷയം തന്നെയാണ്. വലിയ ജനവാസമുള്ള മേഖലയിൽ ഏറെക്കാലമായി 18 ആനകൾ ആണ് ഇവിടെ. ഫെൻസിംഗ് ഒന്നും ഈ ഇത്രയും ഒരു ജനവാസ മേഖലയിൽ മൊത്തം ഫെൻസ് ചെയ്ത് എങ്ങനെ ചെയ്യാനൊക്കെ എന്നുള്ളതിനെ കുറിച്ചൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു. അത് നാട്ടുകാരെയും കേട്ട് ഉദ്യോഗസ്ഥരെയും കേട്ടിട്ട് നമുക്കൊരു പരിഹാരത്തിലേക്ക് പോകാം. ഇപ്പൊ അടിയന്തരമായി ചെയ്യാനൊക്കുന്നത് ഇവിടെ സ്ഥിരമായി ഫുള്ളി എക്വിപ്ഡ് ആയിട്ടുള്ളവരെ അഡീഷണൽ RRT അതിപ്പോ തന്നെ
0: ഉത്തരവിറക്കുന്നതായിരിക്കും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വൈദ്യുതി സംഭരണം പരിമിതമാണ്. ഇതിനായി പുതിയ സംരംഭങ്ങൾ ആവശ്യമാണ്. വൈദ്യുതി ഉപയോഗത്തിൽ ജനങ്ങളുടെ സ്വയം നിയന്ത്രണം അനിവാര്യമാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നു മുതൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുണ്ടാകുന്ന ഉയർന്ന തിരമാലകൾ കാരണം തിരുവനന്തപുരം ജില്ലയിൽ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. വയനാട് ജില്ലയിൽ പട്ടികവർഗ വിഭാഗ കുട്ടികൾക്ക് ജനന സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിന് പ്രത്യേക യജ്ഞം സംഘടിപ്പിച്ചു.

0: പഠിപ്പിച്ച് മാനന്തവാടി നഗരസഭ. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ എണ്ണം തേക്കുന്നതിനായി സ്കൂളുകളിൽ ചേർത്തിട്ടുണ്ടെങ്കിലും ഇവരിൽ ഭൂരിഭാഗം പേർക്കും ശരിയായ രീതിയിലുള്ള ജനന സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന പരാതികൾ വ്യാപകമായി ഉയർന്നിരുന്നു. ഈ കുട്ടികളുടെ ഉപരിപഠനം അടക്കമുള്ള കാര്യങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിച്ചിരുന്നത്. ഈ സാഹചര്യത്തിലാണ് വളരെ ലഘുവായ നടപടിക്രമങ്ങളിലൂടെ രേഖകൾ പരിശോധിച്ച് തത്സമയ ജനന സർട്ടിഫിക്കറ്റുകൾ കൈമാറിയത്. അടിയന്തര അദാലത്തിൽ 100 സർട്ടിഫിക്കറ്റുകൾ കൈമാറി. ആവശ്യമായവർക്ക് വരും ദിവസങ്ങളിലും രേഖകൾ കൈമാറുമെന്ന് അധികൃതർ അറിയിച്ചു.
0: തിരുനെൽവേലി ജംഗ്ഷനിൽ യാർഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനെ തുടർന്ന് ചില ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. മധുര ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടേണ്ട മധുര പുനലൂർ എക്സ്പ്രസ് ഈ മാസം 29 വരെ പൂർണ്ണമായും റദ്ദാക്കും. നാളെ മുതൽ ഈ മാസം 30 വരെ പുനലൂർ മധുര എക്സ്പ്രസും നാഗർകോവിൽ കൊല്ലം പാസഞ്ചറും കൊല്ലം നാഗർകോവിൽ പാസഞ്ചറും സർവീസ് നടത്തില്ല. FIH പ്രോ ലീഗ് പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ലണ്ടനിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം. ലീഗിലെ ആദ്യ പാദ മത്സരത്തിൽ 4-3 ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയിരുന്നു. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനോട് പരാജയപ്പെട്ടു. ഫിഫ ഫുട്ബോൾ ലോകകപ്പിലെ ഗ്രൂപ്പ് ഐ മത്സരങ്ങളിൽ ഇന്ന് ആവേശ പോരാട്ടങ്ങൾ. ഇന്ന് അർദ്ധരാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ നോർവേ ഫ്രാൻസിനെ നേരിടും. ഇതേസമയം നടക്കുന്ന മറ്റൊരു പോരാട്ടത്തിൽ ഇറാഖ് സെനഗലുമായി ഏറ്റുമുട്ടും. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11:00. പരിപാടിയുടെ 135 പതിപ്പാണിത്. ഭൂകമ്പം വിതച്ച വെനീസ്വലയ്ക്ക് അടിയന്തര സഹായവുമായി ഇന്ത്യ. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഓപ്പറേഷൻ അമിസ്താദ് പ്രഖ്യാപിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യൻ വ്യോമസേനയുടെ 2 ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ന് വെനീസ്വലയിലേക്ക് പുറപ്പെട്ടു. സ്പാനിഷ് ഭാഷയിൽ സൌഹൃദം എന്നാണ് അമിസ്താദ് എന്ന വാക്കിന്റെ അർത്ഥം. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വെനീസ്വലയിലെ ജനങ്ങൾക്കും സർക്കാരിനുമൊപ്പം നിൽക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും കേന്ദ്ര വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. മുഹറത്തോടനുബന്ധിച്ച് മലപ്പുറത്ത് സ്വലാത്ത് നഗറിൽ സംഘടിപ്പിച്ച ഹിജ്റ കോൺഫറൻസിന് പ്രൌഢ സമാപനം. പകൽ മുഴുവൻ നീണ്ടുനിന്ന ആരാധന കർമ്മങ്ങളിൽ പങ്കുകൊള്ളാൻ സംസ്ഥാനത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നു മുതൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ന് 5 മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പ്രോ ലീഗ് പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസ് നോർവേ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
3: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
2: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
3: മൈജി ലാഭമഴ,
2: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.

0: ഗാനകേളി.
1: ഗാനകേളി തുടർന്ന് കേൾക്കാം. ഇനി മാളൂട്ടി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. സംഗീതം ജോൺസൺ.

0: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ടാക്കാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
0: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈ ജിയിൽ എത്താം. മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.
2: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
3: മലബാർ മെഡിക്കൽ

0: മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: സമർപ്പിക്കുന്നത്
3: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
4: രവീന്ദ്രന്റെ ഈണത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം അഹം. ഗാനരചന കൊന്നിയൂർ ഭാസ്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഇളയനില.
5: ഇളയനില
4: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ.
6: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
7: കൈതപ്രത്തിന്റെ വരികൾക്ക് ജാസി ഗിഫ്റ്റ് ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഡിസംബർ

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
4: KPG Roofing's Good Morning Honey Drops സമർപ്പിക്കുന്നത്
5: നിറമങ്ങാത്ത, പൂപ്പൽ പിടിക്കാത്ത KPG മേച്ചിൽ ഓടുകൾ നിങ്ങളുടെ വീടിനെ എന്നും പുതുമയോടെ നിലനിർത്തുന്നു.
6: KPG Roofing's.
7: ഇന്നത്തെ ഗാനകേളിയിൽ അവസാനമായി സർപ്പം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന ബിച്ചു തിരുമല, സംഗീതം KJ Joy.

0: ഗാനകേളി
1: .6 റിയൽ FM.
2: FM പ്രധാന വാർത്തകൾ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരി മാഫിയയ്ക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി പോരാടണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലഹരിമരുന്ന് വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. സംസ്ഥാനത്തെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ 152 തസ്തികകൾ അനുവദിച്ച് ആരോഗ്യവകുപ്പ് ഉത്തരവായതായി ആരോഗ്യം ദേവസ്വം മന്ത്രി K.മുരളീധരൻ. ഭരണഘടനയെ സംരക്ഷിക്കേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ നേതാവിൻ്റെയോ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും രാജ്യത്തെ ഓരോ പൌരന്റെയും കൂട്ടായ കടമയാണെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എളംകുളം മെട്രോ സ്റ്റേഷനിൽ June 29 മുതൽ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുന്നതിനാൽ ദിവസവും രാത്രി 11 മുതൽ രാവിലെ 6 വരെ സഹോദരൻ അയ്യപ്പൻ റോഡിൽ ഫാത്തിമ ചർച്ച് മുതൽ ടോക്കച്ച് റോഡ് വരെയുള്ള ഭാഗത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KMRL. മുൻഗണന റേഷൻ കാർഡുകൾക്ക് നാളെ മുതൽ അപേക്ഷിക്കാമെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. ഇന്ത്യ അയർലൻഡ് T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു.

0: FIH പ്രോ ലീഗ് പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ലണ്ടനിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 8:00.
1: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
2: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
1: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
2: മൈജി ലാഭമഴ,
1: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
4: ബെനീസിയ ബാത്ത്വെയർസ്.
5: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
4: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
6: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
7: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM-ൽ സമർപ്പിക്കുന്നത്
8: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
4: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11 ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8:00.

0: എവർഗ്രീൻ ഡ്യുവറ്റ്സ് സമാപിച്ചു. ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കം. ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഭൂകമ്പത്തിൽ ദുരന്തഭൂമിയായി വെനസ്വേല. സഹായഹസ്തവുമായി ഓപ്പറേഷൻ അമിസ്റ്റാഡ് പ്രഖ്യാപിച്ച് ഇന്ത്യ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. രാജ്യത്തിന്റെ ഭാവിക്ക് ഭീഷണിയായ ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായ പോരാട്ടം അനിവാര്യമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. ഇന്ത്യ അയർലൻഡ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷൽസിന്റെ ദേശീയദിന സുവർണ

ബലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ രണ്ട് കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ഭൂകമ്പത്തിൽ ദുരന്തഭൂമിയായി മാറിയ വെനസ്വേലയ്ക്ക് സഹായഹസ്തവുമായി ഇന്ത്യ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാനും അടിയന്തര സഹായം എത്തിക്കാനുമായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഓപ്പറേഷൻ അമിസ്റ്റാഡ് പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി വ്യോമസേനയുടെ രണ്ട് MCC C-17 വിമാനങ്ങൾ വെനസ്വേലയ്ക്ക് തിരിച്ചു. ഒരു ഇന്ത്യൻ ആർമി ഫീൽഡ് ഹോസ്പിറ്റൽ യൂണിറ്റും 35 ടണ്ണിലധികം ദുരിതാശ്വാസ സാമഗ്രികളും മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും അടക്കമുള്ളവ ഓപ്പറേഷൻ അമിസ്റ്റാഡിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ ദിവസം വെനസ്വേലയിൽ ഉണ്ടായ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 589 ആയി. 3000 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്.

0: 35 ടണ്ണിലധികം ദുരിതാശ്വാസ സാമഗ്രികളും മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും അടക്കമുള്ളവ ഓപ്പറേഷൻ അമിസ്റ്റാഡിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ ദിവസം വെനസ്വേലയിൽ ഉണ്ടായ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 589 ആയി. 3000 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരായി പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ലോകവ്യാപകമായി ശക്തിപ്പെടുത്താനുമാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോക ലഹരി വിപത്ത്, നിലനിൽക്കുന്ന പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും നൂതന പ്രതികരണങ്ങളും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ലഹരി മരുന്നിനെതിരെ ഒറ്റക്കെട്ടായി പോരാട്ടത്തിന് ആഹ്വാനം ചെയ്ത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലഹരി, ദേശീയ സുരക്ഷ, സാമൂഹിക സ്ഥിരത, സാമ്പത്തിക താൽപര്യങ്ങൾ, യുവതയുടെയും രാജ്യത്തിന്റെയും ഭാവി എന്നിവയ്ക്ക് ഭീഷണിയാണെന്നും ന്യൂഡൽഹിയിൽ നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗത്തെ അഭിസംബോധന ചെയ്യവേ ശ്രീ ഷാ പറഞ്ഞു. 2014 മുതൽ 2026 വരെയുള്ള കാലയളവിൽ 118 ലക്ഷം കിലോഗ്രാം സിന്തറ്റിക് ലഹരി മരുന്നുകൾ സർക്കാർ പിടിച്ചെടുത്തു. ലഹരിമരുന്നിനും ലഹരിക്കടത്ത് ശൃംഖലകൾക്കുമെതിരായ രാജ്യത്തിന്റെ പ്രചാരണം ശക്തിപ്പെടുത്തുന്നതിന് മികച്ച ഏകോപനം, സാങ്കേതികവിദ്യയുടെ ഉപയോഗവും അനിവാര്യമാണെന്നും ആഭ്യന്തരമന്ത്രി ഊന്നിപ്പറഞ്ഞു.
1: നാർക്കോ ഒഫെൻഡേഴ്സ് ആജ് ടെക്നോളജി സക്ഷം ബനെ ഹുവേ ഹൈ, വോ നെറ്റ്വർക്ക് ആധാരിത് ബൻ ചുക്കേ ഹൈ, ഓർ മൾട്ടി ഡൊമൈൻ അപരാധ് കേ രൂപ് മേ ഭി ആജ് ഹമാരേ സാമനെ ഖഡേ ഹൈ. ഈ സഭി ചീജേ ഈ ലഡായി കോ ഓർ കഠിൻ ബനാതി ഹൈ. ഇസ്ലിയേ ഹമാരി പ്രതിക്രിയ ഏക റോഡ് മാപ് ആധാരിത് ഹോനി ചാഹിയേ, ഓർ ഉസ്മേ आधुनिक इंटेलिजेंस लीड बेस्ड प्रतिक्रिया होनी चाहिए, टेक्नोलॉजी ड्रिवन अप्रोच होना चाहिए और नेटवर्क सेंट्रिक लड़ाई हमने करनी पड़ेगी.
0: ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി കവടിയാറിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി മയങ്ങില്ല കേരളം ക്യാമ്പയിൻ നടപ്പിലാക്കുമെന്നും ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 16th ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിക്കായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി അടുത്ത മാസം 1 മുതൽ 3 വരെ ന്യൂഡൽഹിയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്താനും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറാനും ഉച്ചകോടി ഇരുകൂട്ടർക്കും അവസരം നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി തകായിച്ചിയുടെ ഇന്ത്യയിലേക്കുള്ള ആദ്യ ഔദ്യോഗിക സന്ദർശനമാണിത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുകൂടി മൈ ഗോഫ്, നമോ ആപ്പ് അല്ലെങ്കിൽ 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. നിർമ്മിത ബുദ്ധിക്കൊപ്പം ന്യൂക്ലിയർ, സ്പേസ്, ക്വാണ്ടം സാങ്കേതിക വിദ്യകൾ തുടങ്ങിയവയായിരിക്കും ഭാവിയിലെ വളർച്ചയുടെയും ആഗോള മത്സരക്ഷമതയുടെയും രൂപരേഖകൾ നിർണ്ണയിക്കുകയെന്ന് ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന മീഡിയ കോൺക്ലേവിൽ സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. അതിർത്തി സാങ്കേതിക വിദ്യകളിൽ ഇന്ത്യ അതിവേഗം ഒരു പ്രധാന ശക്തിയായി ഉയർന്നു വരികയാണെന്ന് ഡോക്ടർ സിംഗ് അടിവരയിട്ടു.
3: സാരേ വിശ്വ കാ ഗ്രോത് കാ സ്തര ക്യാ ഹൈ, സ്പ്രധാ മേ കോമ്പറ്റിറ്റീവ്നെസ് മേ കഹാ ഖഡാ ഹൈ, ദീസ് ആർ ദി 3 ഇമ്പോർട്ടന്റ് സെക്ടേഴ്സ് വിച്ച് ആർ ഗോയിങ് ടു ഡിസൈഡ്. ഓൾസോ ദി ജിയോ പൊളിറ്റിക്കൽ പ്രൊഫൈൽ ഓഫ് ദി വേൾഡ്. अभी आपने देखा ऑपरेशन सिंधु हुआ तो जितना भी वॉरफेयर है वो स्पेस टेक्नोलॉजी और न्यूक्लियर सेक्टर पर ही निर्भर है. और मुझे ये कहते हुए खुशी है कि अनलाइक मे बी व्हाट वाज हैपनिंग अबाउट 2 decades back, आज हम उसी स्तर पर खड़े हैं जहां दूसरे देश हैं.
0: സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. രാത്രി 12:30 മത്സരങ്ങൾ. നാളെ നടക്കുന്ന മത്സരങ്ങളിൽ സ്പെയിൻ ഉറുഗ്വയെയും സൗദി അറേബ്യ.

കാബോ വെർദെയെയും നേരിടും. രാവിലെ 5:30 മത്സരങ്ങൾ. ഇന്ത്യ അയർലൻഡ് T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ശ്രേയസ് അയ്യർ ഇന്ത്യയുടെ പുതിയ T20 ക്യാപ്റ്റനായി അരങ്ങേറ്റം കുറിക്കുന്ന മത്സരം ബെൽഫാസ്റ്റിൽ പുരോഗമിക്കുകയാണ്. കൗമാരതാരം വൈഭവ് സൂര്യവംശി ആദ്യ 11 ഇല്ല. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. നേരിട്ടുള്ള US-ഇറാൻ സംഘർഷ സാധ്യതകൾ കുറയ്ക്കുന്നതിനായി ഇരു രാജ്യങ്ങളിലെയും സൈനിക പ്രതിനിധികൾ ഉൾപ്പെടുന്ന പ്രത്യേക സംവിധാനം രൂപീകരിക്കാൻ US-ഉം ഇറാനും സമ്മതിച്ചതായി US വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ്. ഈ ക്രമീകരണമനുസരിച്ച് ഇരു രാജ്യങ്ങളുടെയും സൈനിക പ്രതിനിധികളെ ഖത്തറിലെ ദോഹയിൽ വിന്യസിക്കുമെന്ന് ഒരു അഭിമുഖത്തിൽ വാൻസ് വ്യക്തമാക്കി. തിരുനെൽവേലി ജംഗ്ഷനിൽ യാർഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനെ തുടർന്ന് കേരളത്തിലേക്കുള്ള ചില ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. മധുര ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടേണ്ട മധുര പുനലൂർ ഡെയിലി എക്സ്പ്രസ് ഈ മാസം 29 വരെ പൂർണ്ണമായും റദ്ദാക്കും. June 27, 28, 29, 30 തീയതികളിൽ പുനലൂർ മധുര ഡെയിലി എക്സ്പ്രസും നാഗർകോവിൽ കൊല്ലം ഡെയിലി പാസഞ്ചറും കൊല്ലം നാഗർകോവിൽ ഡെയിലി പാസഞ്ചറും സർവീസ് നടത്തില്ല. ഇന്ത്യ UK സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. UKയുടെ ബിസിനസ് ആൻഡ് ട്രേഡ് സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി ലണ്ടനിൽ ഫലപ്രദമായ ചർച്ചകൾ നടത്തിയതായും ശ്രീ ഗോയൽ പറഞ്ഞു. അടുത്ത മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നവീകരണം, നിക്ഷേപം, സമഗ്ര വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കം. ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഭൂകമ്പത്തിൽ ദുരന്തഭൂമിയായി വെനസ്വേല. സഹായഹസ്തവുമായി ഓപ്പറേഷൻ അമിസ്റ്റാഡ് പ്രഖ്യാപിച്ച് ഇന്ത്യ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. രാജ്യത്തിന്റെ ഭാവിക്ക് ഭീഷണിയായ ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായ പോരാട്ടം അനിവാര്യമാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി M. Liju. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. ഇന്ത്യ അയർലൻഡ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: The Real FM 103.6.
1: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴയിൽ വരണം.
2: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
1: മൈ ജി ലാഭമഴ ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.

0: ആകാശവാണി കോഴിക്കോട്. യുവവാണി
1: നമസ്കാരം. യുവവാണിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ യുവവാണിയിൽ കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന് കീഴിലുള്ള ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രെയിനിങ്ങിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കോഴിക്കോട്ടെ നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡ്രോൺ ടെക്നോളജി, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, പുനരുപയോഗ ഊർജ്ജ സാങ്കേതിക വിദ്യകൾ എന്ന കോഴ്സുകളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് NSDI ട്രെയിനിംഗ് ഓഫീസർ ഷൗക്കത്ത് ഹുസൈൻ.
2: ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ സമ്പത്ത് അതിന്റെ മനുഷ്യ വിഭവശേഷിയാണ്. പ്രത്യേകിച്ച്

നൈപുണ്യമുള്ള യുവജനങ്ങളാണ് ഒരു രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ നട്ടെല്ല്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ലോകത്ത് നൈപുണ്യ വികസനത്തിന് വലിയ പ്രാധാന്യം ലഭിച്ചു വരികയാണ്. ഇന്ന് തൊഴിൽ ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മത്സരാധിഷ്ഠിത കാലഘട്ടത്തിൽ ഒരു ഡിഗ്രി മാത്രം നേടിയാൽ വിജയിക്കാനാകില്ല. തൊഴിൽദാതാക്കൾക്ക് ഇന്ന് അന്വേഷിക്കുന്നത് അറിവിനൊപ്പം പ്രായോഗിക പരിചയവും സാങ്കേതിക നൈപുണ്യവും പ്രശ്നപരിഹാര ശേഷിയും ഉള്ള യുവജനങ്ങളെയാണ്. അതിനാൽ വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിൽ നൈപുണ്യം ആർജിക്കുക എന്നത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയായി മാറിയിരിക്കുകയാണ്. 21-ാം നൂറ്റാണ്ട് അറിവിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും കാലഘട്ടമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡ്രോൺ ടെക്നോളജി, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, പുനരുപയോഗ ഊർജ സാങ്കേതിക വിദ്യകൾ തുടങ്ങിയവ ലോകത്തെ അതിവേഗം മാറ്റിമറിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരം മാറ്റങ്ങൾക്കനുസരിച്ച് യുവജനങ്ങളെ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭാരത സർക്കാർ നൈപുണ്യ വികസനത്തിന് പ്രത്യേക പ്രാധാന്യം നൽകുന്നത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ ദീർഘവീക്ഷണമാർന്ന നേതൃത്വത്തിൽ സ്കിൽ ഇന്ത്യ മിഷൻ, പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന, PM വിശ്വകർമ്മ, ഡിജിറ്റൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, PM സേതു തുടങ്ങിയ പദ്ധതികൾ രാജ്യത്തിൻ്റെ നൈപുണ്യ വികസനത്തിന് വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുകയാണ്. യുവജനങ്ങളെ തൊഴിൽ അന്വേഷകരിൽ നിന്ന് തൊഴിൽ സൃഷ്ടിക്കുന്നവരാക്കി മാറ്റുക എന്നതാണ് ഈ പദ്ധതികളുടെ പ്രധാന ലക്ഷ്യം. ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ സ്കിൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കാലിക്കറ്റ് കേരളത്തിലെ യുവജനങ്ങൾക്ക് ലോകോത്തര നിലവാരത്തിലുള്ള തൊഴിൽ പരിശീലനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വ്യവസായ രംഗത്ത് ഏറ്റവും കൂടുതൽ ആവശ്യകതയുള്ള 6 പ്രധാന ട്രേഡുകളിലാണ് NSTI കാലിക്കറ്റ് പരിശീലനം നൽകുന്നത്. സോളാർ ടെക്നീഷ്യൻ, ഇലക്ട്രിക്കൽ. ഇന്ന് ലോകം പുനരുപയോഗ ഊർജ സ്രോതസ്സുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പരിസ്ഥിതി സംരക്ഷണവും ഊർജ സ്വയം പര്യാപ്തതയും ലക്ഷ്യമാക്കി രാജ്യങ്ങൾ സോളാർ ഊർജത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. ഇന്ത്യയും അതിവേഗം സോളാർ എനർജി മേഖലയിൽ മുന്നേറുകയാണ്. വീടുകൾ, വ്യവസായ സ്ഥാപനങ്ങൾ, സർക്കാർ ഓഫീസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി എല്ലായിടത്തും സോളാർ സംവിധാനങ്ങൾ സ്ഥാപിക്കപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ സോളാർ ടെക്നീഷ്യന്മാർക്ക് വലിയ തൊഴിൽ സാധ്യതകളാണ് ഉള്ളത്. NSTI കാലിക്കറ്റിലെ സോളാർ ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ ട്രേഡിൽ സോളാർ പാനൽ സ്ഥാപിക്കൽ, ഇൻവെർട്ടർ സംവിധാനങ്ങൾ, ബാറ്ററി ബാങ്കുകൾ, അവയുടെ പരിപാലനം, തകരാർ കണ്ടെത്തൽ തുടങ്ങി വിഷയങ്ങളിൽ സമഗ്രമായ പരിശീലനം നൽകുന്നു. ഡ്രോൺ ടെക്നീഷ്യൻ. ഒരു കാലത്ത് സൈനിക ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിച്ചിരുന്ന ഡ്രോണുകൾ ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. കൃഷിയിൽ കീടനാശിനി തളിക്കൽ, ഭൂമിശാസ്ത്ര സർവേ, ഫോട്ടോഗ്രാഫി, ദുരന്ത നിവാരണം, വനസംരക്ഷണം, സുരക്ഷാ മേഖല തുടങ്ങി അനേകം രംഗങ്ങളിൽ ഡ്രോണുകൾ ഉപയോഗിക്കപ്പെടുന്നു. ഭാവിയിൽ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന മേഖലയാണ് ഡ്രോൺ വ്യവസായം. NSTI കാലിക്കറ്റിലെ ഡ്രോൺ ടെക്നീഷ്യൻ ട്രേഡിൽ ഡ്രോൺ അസംബ്ലിംഗ്, ഫ്ലൈറ്റ് കൺട്രോളറുകൾ, GPS സംവിധാനം, ഡ്രോൺ റിപ്പയർ, മിഷൻ പ്ലാനിംഗ്, സുരക്ഷാ മാനദണ്ഡങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നു. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, IoT, സ്മാർട്ട് ഹെൽത്ത് കെയർ. ആരോഗ്യരംഗം ഇന്ന് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പുതിയൊരു യുഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. രോഗിയുടെ ഹൃദയമിടിപ്പ്, ശരീര താപനില, രക്തസമ്മർദ്ദം തുടങ്ങിയ വിവരങ്ങൾ ദൂരെ ഇരുന്ന് നിരീക്ഷിക്കാൻ കഴിയുന്ന സ്മാർട്ട് സംവിധാനങ്ങൾ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ഇതിൻ്റെ അടിസ്ഥാന സാങ്കേതിക വിദ്യയാണ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് അഥവാ IoT. NSTI കാലിക്കറ്റിലെ IoT സ്മാർട്ട് ഹെൽത്ത് കെയർ ട്രേഡിൽ സെൻസറുകൾ, മൈക്രോ കൺട്രോളറുകൾ, വയർലെസ് കമ്മ്യൂണിക്കേഷൻ, ക്ലൗഡ് ടെക്നോളജി, ഹെൽത്ത് മോണിറ്ററിംഗ് സംവിധാനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻ്റ്. ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന സാങ്കേതിക വിദ്യയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. വിദ്യാഭ്യാസം, ആരോഗ്യം, ബാങ്കിംഗ്, കൃഷി, വ്യവസായം തുടങ്ങി എല്ലാ മേഖലകളിലും AI നിർണായക പങ്ക് വഹിക്കുന്നു. ഭാവിയിലെ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കുന്ന മേഖലകളിലൊന്നാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. NSTI കാലിക്കറ്റിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്

0: ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് ട്രേഡിൽ പൈത്തോൺ പ്രോഗ്രാമിംഗ്, ഡാറ്റ അനാലിസിസ്, മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോൺസെപ്റ്റ്സ്, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ്, വെബ് അപ്ലിക്കേഷൻ തുടങ്ങിയ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നു. ഡിജിറ്റൽ യുഗത്തിലെ തൊഴിൽ അവസരങ്ങൾ ലക്ഷ്യമിടുന്ന യുവജനങ്ങൾക്ക് ഈ ട്രേഡ് വലിയ സാധ്യതയാണ് തുറന്നുകൊടുക്കുന്നത്. വെൽഡിംഗ്. ഏത് വ്യവസായത്തിൻ്റെയും അടിസ്ഥാന ഘടകമാണ് വെൽഡിംഗ്. കപ്പൽ നിർമ്മാണം, നിർമ്മാണ മേഖല, എണ്ണവാതക മേഖല, വ്യവസായ പ്ലാന്റുകൾ, റെയിൽവേ തുടങ്ങിയ മേഖലകളിൽ പ്രാവീണ്യമുള്ള വെൽഡർമാർക്ക് എന്നും ആവശ്യകതയുണ്ട്. വെൽഡർ ട്രേഡിൽ ആധുനിക വെൽഡിംഗ് രീതികളായ മിഗ്, ടിഗ്, ആർക്ക് വെൽഡിംഗ്, ഗ്യാസ് വെൽഡിംഗ് തുടങ്ങിയവയിൽ പരിശീലനം നൽകുന്നു. രാജ്യത്തിനകത്തും വിദേശങ്ങളിലും വെൽഡർമാർക്ക് മികച്ച തൊഴിൽ സാധ്യതകളാണുള്ളത്. ഇലക്ട്രീഷ്യൻ പവർ ഡിസ്ട്രിബ്യൂഷൻ. ആധുനിക ജീവിതത്തിൻ്റെ നട്ടെല്ലാണ് വൈദ്യുതി. വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും വ്യവസായങ്ങളിലേക്കും സുരക്ഷിതമായി വൈദ്യുതി എത്തിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന സംവിധാനമാണ് പവർ ഡിസ്ട്രിബ്യൂഷൻ. NSTI കാലിക്കറ്റിലെ ഇലക്ട്രീഷ്യൻ പവർ ഡിസ്ട്രിബ്യൂഷൻ ട്രേഡിൽ ട്രാൻസ്ഫോർമറുകൾ, സബ്സ്റ്റേഷനുകൾ, വൈദ്യുതി വിതരണ ശൃംഖല, പ്രൊട്ടക്ഷൻ സംവിധാനങ്ങൾ, എനർജി മാനേജ്മെൻറ്റ് തുടങ്ങിയ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നു. വൈദ്യുതി വിതരണ സ്ഥാപനങ്ങളിലും സ്വകാര്യ കമ്പനികളിലും ഈ മേഖലയിൽ മികച്ച തൊഴിൽ സാധ്യതകളുണ്ട്. NSTI കാലിക്കറ്റ് ഒരു സാധാരണ പരിശീലന കേന്ദ്രമല്ല, രാജ്യത്തിൻ്റെ വ്യവസായ ആവശ്യങ്ങൾക്കനുസരിച്ച് യുവജനങ്ങളെ വാർത്തെടുക്കുന്ന ഒരു ദേശീയ സ്ഥാപനമാണ്. ഇവിടെ പരിശീലനം നൽകുന്നത് NCVET അംഗീകരിച്ച ദേശീയ നിലവാരത്തിലുള്ള സിലബസുകൾ അടിസ്ഥാനമാക്കിയാണ്. ആധുനിക ലാബുകൾ, പരിചയസമ്പന്നരായ പരിശീലകർ, പ്രായോഗിക പരിശീലനം, വ്യവസായ സന്ദർശനങ്ങൾ, തൊഴിൽ മാർഗ നിർദ്ദേശങ്ങൾ എന്നിവ വിദ്യാർത്ഥികളുടെ സമഗ്ര വളർച്ചയ്ക്ക് സഹായകമാകുന്നു. ഇവിടെ ലഭിക്കുന്ന പരിശീലനം ഒരു സർട്ടിഫിക്കറ്റ് നേടുന്നതിന് മാത്രമല്ല, ആത്മവിശ്വാസമുള്ള, നൈപുണ്യമുള്ള, ഉത്തരവാദിത്തമുള്ള ഒരു തൊഴിൽ വിദഗ്ധനായി വളരുന്നതിനുള്ള അവസരമാണ്. എല്ലാ കോഴ്സുകൾക്കും പ്രവേശനം നേടാനുള്ള അടിസ്ഥാന യോഗ്യത 10-ാം ക്ലാസ് വിജയമാണ്. അഡ്മിഷൻ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് NSTI വെബ്സൈറ്റ് ആയ www.nstikalicut.dgt.gov.in സന്ദർശിക്കുകയോ ഇനി പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുകയോ ചെയ്യേണ്ടതാണ്. 9446979913, 9497644591. പ്രിയ ശ്രോതാക്കളെ, സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസം മനുഷ്യനിലുള്ള പൂർണ്ണതയെ പുറത്തു കൊണ്ടുവരുന്ന പ്രക്രിയയാണ്. ഇന്നത്തെ ലോകത്ത് ആ പൂർണ്ണത കൈവരിക്കാൻ അറിവിനൊപ്പം നൈപുണ്യവും അനിവാര്യമാണ്. യുവജനങ്ങളുടെ കൈകളിൽ നൈപുണ്യത്തിൻ്റെ ശക്തി നൽകുമ്പോൾ രാജ്യത്തിൻ്റെ ഭാവി കൂടുതൽ സുരക്ഷിതവും ശക്തവുമാകും. അതുകൊണ്ട് നമ്മുടെ യുവജനങ്ങൾ ഇത്തരം തൊഴിൽ പരിശീലന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി സ്വന്തം ഭാവിയും രാജ്യത്തിൻ്റെ പുരോഗതിയും ഉറപ്പാക്കണമെന്ന് താൽപ്പര്യപ്പെടുന്നു.
1: ഇതുവരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് NSDI ട്രെയിനിംഗ് ഓഫീസർ ഷൗക്കത്ത് ഹുസൈൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡ്രോൺ ടെക്നോളജി, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, പുനരുപയോഗ ഊർജ്ജ സാങ്കേതിക വിദ്യകൾ എന്ന കോഴ്സുകളെക്കുറിച്ച് സംസാരിച്ചതായിരുന്നു. അടുത്തത് സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഗാനങ്ങൾ.

0: ഇതുവരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജിലെ റെസിസ്റ്റോ മ്യൂസിക്ക എന്ന ബാൻഡ് ഗ്രൂപ്പിലെ പ്രതിഭകൾ അവതരിപ്പിച്ച ഗാനങ്ങളാണ്. പാടിയവർ ആലേഖ്, ജിതൻ, ഭരത്, അനുശ്രീ, അവനിജ, ഗീതിക, ആൻ മേരിലിയ, ശ്രീഹരി. കീബോർഡ് ആദിത്യൻ. ഗിറ്റാർ അനിരുദ്ധ്. ഡിനു. ക്ലാബ് ബോക്സ് വിവേക്. ഇന്നത്തെ യുവവാണി ഏവരും ആസ്വദിച്ചെന്നു കരുതുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വിട.
1: യുവവാണി സമാപിക്കുന്നു.
2: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
3: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
4: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം. ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
3: വാട്സ്ആപ്പ് നമ്പർ 9400024440.
4: 9400024440.
3: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

0: ആകാശവാണി 103.6 റിയൽ എഫ് എം. സമയം 8 മണി. എഫ് എം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കം. സീഷെൽസ് ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഭൂകമ്പത്തിൽ ദുരന്തഭൂമിയായി വെനിസ്വേല. സഹായഹസ്തമായി ഓപ്പറേഷൻ അമിസ്റ്റാഡ് പ്രഖ്യാപിച്ച് ഇന്ത്യ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. രാജ്യത്തിൻ്റെ ഭാവിക്ക് ഭീഷണിയായ ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായ പോരാട്ടം അനിവാര്യമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ സ്റ്റേറ്റ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. US ഇറാൻ സംഘർഷ സാധ്യതകൾ കുറയ്ക്കുന്നതിന് ഇരു രാജ്യങ്ങളിലെയും സൈനിക പ്രതിനിധികൾ ഉൾപ്പെടുന്ന പ്രത്യേക സംവിധാനം രൂപീകരിക്കാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചതായി US വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. ഇന്ത്യ അയർലൻഡ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. സംസ്ഥാനത്തെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ 152 തസ്തികകൾ അനുവദിച്ച് ആരോഗ്യവകുപ്പ് ഉത്തരവായതായി ആരോഗ്യം ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ഇന്ത്യ അയർലൻഡ് T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.
1: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
2: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
1: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ട് ബൈ മൈ ജി ലാഭമഴ.
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.

2010 June 26 കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ അഭിനേത്രി അടൂർ പങ്കജത്തെക്കുറിച്ച് ഒരു ചിത്രീകരണം.

0: മലയാള സിനിമയുടെ വെള്ളിത്തിരയിൽ ആദ്യകാലം മുതൽ നിറഞ്ഞു നിന്ന ഒരു സാന്നിധ്യമായിരുന്നു അടൂർ പങ്കജം. വിവിധ കഥാപാത്രങ്ങളെ അരങ്ങിലും അഭരപാളികളിലും ഒരുപോലെ അഭിനയിപ്പിച്ച് പൊലിപ്പിച്ച ആ അഭിനേത്രി കാലയവനികയ്ക്കുള്ളിലേക്ക് മറയുമ്പോൾ ബാക്കിയാവുന്നത് കൃതാർത്ഥമായ ഒരു അഭിനയ ജീവിതം. എന്നാൽ ജീവിതം അടൂർ പങ്കജത്തിന് എന്തൊക്കെയായിരുന്നു?
1: എല്ലാം ദൈവവിധിയാണ്. വലിയ നടനാകുന്നതും ചെറിയ നടനാകുന്നതും ഒന്നും അല്ലാത്തവനായി പോകുന്നതും ഇന്നത്തെ കാലത്തിൻ്റെ വിശേഷമാണ്. എനിക്കൊന്നും സമ്പാദിക്കാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ സഹോദരങ്ങളെയൊക്കെ വിദ്യാഭ്യാസം ചെയ്യിച്ചു, പിന്നെ ഒരു വീടുണ്ടാക്കി. അതൊക്കെയാണ് എൻ്റെ നേട്ടം.
0: അടൂർ പങ്കജത്തിന്റെ ജീവിതരേഖ ഇനി പറയും വിധം. 1939 അടൂരിൽ ജനനം. അടൂർ പാറപ്പുറത്ത് കുഞ്ഞിരാമൻ പിള്ളയുടെയും കുഞ്ഞുഞ്ഞാമ്മയുടെയും രണ്ടാമത്തെ മകളായി ജനനം. ചെറുപ്രായം മുതലേ പന്തളം കൃഷ്ണപിള്ള ഭാഗവതരുടെ കീഴിൽ സംഗീതം അഭ്യസിച്ചു. 12 വയസ്സിലാണ് അവർ കണ്ണൂർ കേരള നിലയം നാടക ട്രൂപ്പിൽ ചേരുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം നാടകവേദിയിലേക്ക് പ്രവേശിച്ചു. ആദ്യത്തെ നാടകാഭിനയം സ്വാമി ബ്രഹ്മവ്രതന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ 1950 ആരംഭിച്ച ഉത്തര കേരള ലളിതകലാനിലയം അവതരിപ്പിച്ച മധുമാധുര്യം എന്ന നാടകം. നാടകകൃത്ത് സ്വാമി ബ്രഹ്മവ്രതൻ.
1: 2-3 വർഷം നാടകത്തിൽ അഭിനയിച്ചു. അന്ന് എൻ്റെ കൂടെ അഭിനയിച്ചിരുന്നത് ഓമല്ലൂർ ശല്ലമ്മ, അക്ബർ ശങ്കരപ്പിള്ള, തുമ്പമൺ പത്മനാഭൻകുട്ടി, ശ്രീ സുബയ്യ, അവരൊക്കെ ആയിരുന്നു.
0: അടൂർ പങ്കജം അഭിനയിച്ച ചില പ്രശസ്ത നാടകങ്ങൾ രക്തബന്ധം, ഗ്രാമീണ ഗായകൻ.
1: അങ്ങനെയാണ് 2-3 വർഷം നാടകത്തിൽ അഭിനയിക്കാനിടയായത്. പാലാ മണർകാട് പാപ്പൻ എന്ന അദ്ദേഹമായിരുന്നു ഒരു നാടകത്തിൻ്റെ പ്രൊപ്രൈറ്റർ. അന്ന് പ്രൊപ്രൈറ്റർ എന്നാണ് പറയുന്നത്. ഗ്രാമീണ ഗായകൻ എന്നായിരുന്നു ആ നാടകത്തിൻ്റെ പേര്. തുമ്പമൺ പത്മനാഭൻകുട്ടി എഴുതിയ പാട്ടുകൾക്ക് എസ് ടി സുബയ്യ ആണ് അഭിനയിച്ചിരുന്നത്. അങ്ങനെ വലിയ വിജയമായി ആ നാടകം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടുകയുണ്ടായി. ആ പേര് കേട്ടിട്ടാണ് എന്നെ തിരക്കി അടൂർ വരികയും ഈ ബിശപ്പിൻ്റെ വിളി എന്ന ചിത്രത്തിൽ അഭിനയിക്കാനായി ക്ഷണിക്കുകയും ചെയ്തത്. അന്ന് തന്നിരുന്ന പ്രതിഫലം ഓർക്കുമ്പോൾ ഇപ്പോഴും ചിരി വരുന്നു. അന്ന് 500 രൂപയാണ് സിനിമയിൽ അഭിനയിച്ചിരുന്നത് കിട്ടിയിരുന്നത്. അതിൽ പിന്നീട് ഉദയായുടെ എല്ലാ ചിത്രങ്ങളിലും ഞാനുണ്ടായിരുന്നു. തുകയൊക്കെ അതുതന്നെ, എങ്കിലും പിന്നീട് നല്ല വേഷങ്ങൾ കിട്ടുകയും, കോമഡിയാണ് കൂടുതലും എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്, നല്ല വേഷങ്ങൾ കിട്ടുകയും അഭിനയിക്കുകയും ഉദയ എൻ്റെ തറവാടാണെന്ന് കരുതി ഞാനും എസ് പി പിള്ളയും കൊട്ടാരക്കര ശ്രീധരൻ നായരും സത്യൻ സാറും പ്രേംനസീറും ഞങ്ങളെല്ലാം അവിടുത്തെ സ്ഥിര താമസക്കാരായിരുന്നു. ഇടയ്ക്ക് മദ്രാസിൽ കിട്ടുന്ന പടങ്ങൾക്ക് പോകുമായിരുന്നു, എങ്കിലും ഉദയയാണ് എൻ്റെ തറവാട്. അതിനുശേഷം നീലായുടെ പല പടങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. ഉണ്ടെങ്കിലും ഇതുപോലൊരു തറവാട് സ്ഥാനം കൊടുത്തത് ഉദയായിക്കാണ്. കുഞ്ചാക്കോ മുതലാളി, അദ്ദേഹം ഒരു

0: നല്ല മനുഷ്യനായിരുന്നു, പാവങ്ങളെ വളരെ കാത്തു സൂക്ഷിക്കുന്നൊരു മനുഷ്യനായിരുന്നു. എന്നെ വലിയ കാര്യമായിരുന്നു. ആദ്യം പടം സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എൻ്റെ ഷോട്ടാണ് ആദ്യം എടുക്കുക. അങ്ങനെ അദ്ദേഹത്തിൻ്റെ എല്ലാ ചിത്രങ്ങളിലും ഞാൻ ഒരു ഭാഗ്യതാരമായിട്ടാണ് അദ്ദേഹം കണ്ടിരുന്നത്. ഉദയായുടെ അവസാനത്തെ ചിത്രത്തിലും ഞാനുണ്ടായിരുന്നു.
1: അഭിനേത്രിയായ അടൂർ ഭവാനിയുടെ അനുജത്തി.
0: ഞാൻ ചേച്ചിയും കൊണ്ട് പോകുമായിരുന്നു കൂട്ടിന്. അങ്ങനെ ഷൂട്ടിങ്ങിന് പോകുന്നിടത്തൊക്കെ എൻ്റെ ചേച്ചിയാണ് എന്നെ സഹായിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഉദയ സ്റ്റുഡിയോയിൽ ഒരു പടം തുടങ്ങിയത്. തുടങ്ങിയപ്പോൾ ഞാൻ ചേച്ചിക്ക് കൂട്ടായി പോയി. അതിൽ തിക്കുറിശ സുകുമാരൻ നായർ സാർ ചേച്ചിയെ വിളിച്ച് ഇവൾ കൂടി ഒരു വേഷം അഭിനയിച്ചുകൂടായോ എന്ന് ചോദിക്കുകയും അവർ എനിക്ക് വയ്യാന്ന് പറഞ്ഞ് ഓടിക്കളഞ്ഞു. സാറ് ചെന്ന് പിടിച്ചു കൊണ്ടുവന്ന് അവരുടെ നെറ്റിയിൽ ഒരു തിലകം ചാർത്തി ഞങ്ങളുടെ പേസ്റ്റ് കൊണ്ട് നീ വലിയ നടിയാകും എന്ന് പറഞ്ഞു. പറഞ്ഞാണ് ആ പേസ്റ്റ് ഇട്ടത്. അങ്ങനെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തെ പോലും അവർക്ക് കാണാനിടയായി. നേരെ ഡൽഹിയിൽ കൊടുത്തു ഒരു നാടകം. അടൂർ ഫാസി, ചേച്ചി, വീരരാഘവൻ നായർ തുടങ്ങിയവരായിരുന്നു ആ നാടകത്തിൽ അഭിനയിച്ചിരുന്നത്. ഡൽഹിയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ദിരത്തിൽ ചെന്ന് അദ്ദേഹത്തെ കാത്തിരുന്നു. മാമാ വരേക്കർ എല്ലാവരെയും എൻ്റെ ചേച്ചി കാണുകയുണ്ടായി. അങ്ങനെ എന്നേക്കാൾ ഒരു ഭാഗ്യം അവർക്കുണ്ടായിരുന്നു.
1: ആയിരത്തി തൊള്ളായിരത്തി 1953 കൊല്ലം കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന ഭാരത കലാചന്ദ്രിക നാടക സമിതിയുടെ വിവാഹവേദി എന്ന നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കെ നാടകസമിതി ഉടമ ദേവരാജൻ പോറ്റിയെ വിവാഹം കഴിച്ചു. 1975 ജയ തിയേറ്റേഴ്സ് എന്ന നാടകസമിതി രൂപീകരിച്ചു.
0: ഞാൻ സ്വന്തമായി ഒരു നാടക സമിതി ആരംഭിച്ചിരുന്നു. 18 വർഷം അതും കൊണ്ട് നടന്നു. കുറച്ച് ബെനിഫിറ്റൊക്കെ അതിൽ നിന്നുണ്ടായിട്ടുണ്ട്. അന്ന് പടങ്ങളും വളരെ കുറവായിരുന്നു. ജയ തിയേറ്റേഴ്സ്, അതായത് എൻ്റെ മകൻ്റെ പേരാണ് ആ തിയേറ്റേഴ്സിനിട്ടിരുന്നത്.
1: ആദ്യമായി ക്യാമറയെ അഭിമുഖീകരിച്ചത് പ്രേമലേഖ എന്ന ചിത്രത്തിന് വേണ്ടി. ആദ്യം റിലീസായ ചിത്രം ഉദയായിയുടെ വിശപ്പിൻ്റെ വിളി.
0: ഞാൻ ഒരു നാടക നടിയായിരുന്നു ആ കാലത്ത്. ഉദയ സ്റ്റുഡിയോയിൽ വിശപ്പിൻ്റെ വിളി എന്ന ഒരു ചിത്രം നിർമ്മിക്കുകയുണ്ടായി. നാടകം കണ്ടിട്ട് എന്നെ അതിലൊരു വേഷത്തിന് ക്ഷണിക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ അഭിനയിച്ച ആദ്യത്തെ ചിത്രം വിശപ്പിൻ്റെ വിളിയായിരുന്നു. എന്നാലും പ്രേമലേഖ എന്നൊരു ചിത്രമാണ് ആദ്യമായി ഞാൻ മേക്കപ്പ് ഇട്ടത്. അത് മോമല്ലൂർ ചെല്ലമ്മ, അക്ബർ ശങ്കരപ്പിള്ള, തുമ്പമൺ പത്മനാഭൻകുട്ടി, ഓമന, അങ്ങനെ പലരും ചേർന്നാണ് അന്ന് അഭിനയിച്ചത്. ഉദയ സ്റ്റുഡിയോ ആയിരുന്നു ആ ചിത്രത്തിൻ്റെയും ആദ്യത്തെ എൻ്റെ കാലുവയ്പ്. പിന്നീടാണ് ന്യൂസ് പേപ്പറിൽ ബോയിൽ അഭിനയിച്ചത്. ആയിരത്തി 1955 ന്യൂസ് പേപ്പർ ബോയ് എന്ന് പറഞ്ഞ ഒരു ചലച്ചിത്രം എടുക്കുന്നുണ്ട്. അതിൽ പങ്കജത്തിനൊരു പാർട്ടുണ്ട്. പങ്കജം കൂടി അഭിനയിക്കണം എന്ന് നമ്മുടെ മരിച്ചുപോയ കുറുപ്പ് സാർ, RS കുറുപ്പ്, അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ ഞാൻ എളമക്കര പോയി ആ ചിത്രത്തിൽ അഭിനയിക്കുകയുണ്ടായി. അതിൽ നല്ലൊരു വേഷമായിരുന്നു എനിക്ക്. അങ്ങനെയാണ് ന്യൂസ് പേപ്പർ ബോയിൽ അഭിനയിക്കാനിട കിട്ടിയത്. എൻ്റെ കഴിവിനനുസരിച്ച് എനിക്ക് തന്ന കഥാപാത്രം ഞാൻ അഭിനയിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം.
2: അപ്പോൾ ഇന്ന് തന്നെ പോകാൻ നിശ്ചയിച്ചു? അയ്യോ, ഒന്നും ഒരുക്കിയിട്ടില്ലല്ലോ. മണി 4:30 ആയി, ഇനി എങ്ങനെ ഒരുങ്ങാനാ?
3: ഒരാഴ്ചത്തെ താമസം അല്ലേ ഉള്ളൂ, വേഗം പോയി എല്ലാം ശരിപ്പെടുത്തും.
0: ശ്രീമതി നെയ്യാറ്റിൻകര കോമളം, RS കുറുപ്പ്, അങ്ങനെ പല വ്യക്തികളും അന്നതിൽ അഭിനയിച്ചിരുന്നു. അങ്ങനെ ഇതുവരെ എത്തി. ഇന്നും പേപ്പർ ബോയ് എന്ന പടം കാണാൻ എനിക്ക് വളരെ സന്തോഷമാണ്.
1: മുഖ്യമായും കോമഡി റോളുകളാണ് കൈകാര്യം ചെയ്തത്. എസ് പി പിള്ളയായിരുന്നു ആദ്യകാല ചിത്രങ്ങളിൽ ജോളി.
2: എന്നാ കളിയാണോ?
4: മിണ്ടാതെ വാ.

0: തുറന്ന പ്രകൃതക്കാരിയായ കഥാപാത്രങ്ങളെയും ദുഷ്ടകഥാപാത്രങ്ങളെയും സിനിമയിൽ അവതരിപ്പിച്ച് പ്രശംസ നേടി. ഉദയായിയുടെ ഭാര്യയിലെ ദുഷ്ടകഥാപാത്രം വളരെ പ്രശംസ നേടി. നായകന്റെ ജീവിതത്തിൽ ദുരന്തം വിതയ്ക്കുന്ന കാമുകിയുടെ മാതാവായി അടൂർ പങ്കജും ഹാസ്യരംഗങ്ങളിൽ തിളങ്ങി. അതോടൊപ്പം വില്ലത്തിയുടെ ഭാഗം അഭിനയിച്ച് ഫലിപ്പിക്കുകയും ചെയ്തു.
1: ഭാര്യ എന്ന ചിത്രം എടുക്കുമ്പോൾ ഞാൻ അടൂരിൽ നിന്ന് വന്ന് ഉദയായിൽ വന്ന് അഭിനയിച്ചു. അപ്പോൾ പശുവിനെ കറക്കുന്ന ഒരു ഷോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പശുവിനെ കറന്നപ്പോൾ പശു ഇങ്ങനെ ചരത്തിയപ്പം ഞങ്ങളുടെ മുതലാളി പറയുകയുണ്ടായി, എടി പെണ്ണേ പടം 100 ദിവസം ഓടണം. ഞാൻ പറഞ്ഞു, ഓടും മുതലാളി, ഓടാതിരിക്കത്തില്ല. അങ്ങനെ എല്ലാ ചിത്രങ്ങളും 100 ദിവസത്തിൽ കുറച്ച് ഞാൻ റിലീസ് ചെയ്തിട്ടില്ല. ആ ചിത്രത്തിൽ അഭിനയിച്ച് എനിക്ക് മുതലാളി എൻ്റെ കിണറ്റിന് ഒരു പമ്പ് സെറ്റ് വാങ്ങിത്തന്നു. അതിപ്പോഴും എൻ്റെ വീട്ടിലുണ്ട്. അദ്ദേഹത്തെ ഒരിക്കലും മറക്കാനൊക്കെയില്ല.
0: കൊടുങ്ങല്ലൂർ അമ്മയിലെ കോവലന്റെ ജീവിതം മുടിക്കുന്ന മാധവിയുടെ അമ്മയായി അടൂർ പങ്കജം ശ്രദ്ധ പിടിച്ചുപറ്റി. മറ്റൊരു ദുഷ്ടകഥാപാത്രമാണ് പണിതീരാത്ത വീട്ടിലെ വളർത്തമ്മ.
2: ഞാൻ എത്ര വിഷമിച്ചാണെന്നോ അങ്ങനെ ഒന്ന് സമാധാനിപ്പിച്ചത്. അടുത്ത തവണ നീ വേഷം കെട്ടെടുത്താലുണ്ടല്ലോ.
0: വളർത്തുപുത്രിയെ അബദ്ധ സഞ്ചാരത്തിന് പ്രേരിപ്പിക്കുന്ന കുലടയും ദുഷ്ടയുമായി പങ്കജം ശ്രദ്ധേയായി.
2: ഞാൻ പോവില്ല, ചെത്താലും പോവില്ല, അത്രക്കായോ കുരുത്തം
3: കെട്ടോളെ.
2: മടി വെച്ചു ഇതൊന്നും ഉണ്ണാനുള്ള എല്ലാം താൻ സമ്പാദിച്ചിട്ടുണ്ടല്ലോ. എനിക്ക് വിറയ്ക്കുന്നു.
1: കരകാണാക്കടൽ ആ ചിത്രത്തിൽ ഞാനൊരു നല്ല വേഷമാണ് എടുത്തത്.
2: ഞാനൊരു നകലിപ്പ് പറയുകയാണെന്ന് കരുതരുത്. ഞാൻ ഒറ്റയ്ക്ക് ഒരു ചായക്കട നടത്തുകയാണ്. എവന്റെ ഒക്കെ റൗഡിത്തരവും കൊണ്ട് എന്റെ അടുത്ത് വരികയല്ല. വന്ന അന്ന് ഞാൻ അവനെ കഴുത്ത് വെട്ടു.
4: നിന്റെ കൈ കറുപ്പുണ്ടോടി പെണ്ണേ?
2: എന്നത്
4: ചേടി കേൾക്കാൻ മേലെ നിനക്ക് കറുപ്പുണ്ടോന്ന്?
2: അയ്യോ, എന്റെയിലെങ്ങും ഇല്ല.
1: കടുക്കാമറിയ എന്നാണ് എന്റെ പേര്. സത്യൻ സാറായിരുന്നു കഥാനായകൻ. അദ്ദേഹം എൻ്റെ വീട്ടിൽ കള്ളു കുടിക്കാൻ വരും. അങ്ങനെ സത്യൻ സാറ് സാധാരണ വിളിക്കാറുള്ള കടുക്കൈ കടുക്കൈ എന്നാണ്. അങ്ങനെ ആ കഥാപാത്രം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നതാണ്. ആ ചിത്രത്തിൻ്റെ പേരാണ് കരകാണാക്കടൽ.
2: അതിൻ്റെ അടുത്താണ് പണ്ടാരത്തിപ്പാറു താമസിക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് താമസിക്കുന്നത് കല്യാണി കളവാണ്.
5: ഇവിടെ ഉള്ളവർക്ക് ഒരു സ്ഥാനപ്പേരുണ്ടല്ലോ, അതെന്താ?
2: അതിപ്പ എന്നാ പറയാനാണ്, എന്നെ വിളിക്കണത് കടുക്കാമറിയെന്നല്ലേ?
5: അതെന്താ കടുക്കാമറിയെന്ന് വിളിക്കുന്ന?
2: ഓരോരുത്തരുടെ തലതിരിവ് അല്ലാണ്ട് എന്നാ പറയാനാണ്.
1: പിന്നെ ഭാര്യ കടലമ്മ ആ ചിത്രങ്ങളിലൊക്കെ നല്ല നല്ല വേഷങ്ങൾ കിട്ടിയിരുന്നു.
6: അപ്പനും അമ്മച്ചിക്കും തീരെ ഇഷ്ടമില്ലായിരുന്നു കേട്ടോ കാത്തെ. നിങ്ങളോട് പറയുന്നോണ്ടൊന്നുമില്ലല്ലോ. എത്ര നാളെന്ന് വെച്ചാ മാനം വിചാരിച്ചോണ്ട് പട്ടിണി കിടക്കുന്നെ?
2: ഒന്നുകൂടെ പറയണ്ട കൊച്ചം പാട്ടിയെ, എന്നാ മാനം വിചാരിക്കാനാ? മേലെ എടുത്താലെ കൊണ്ട് കയ്യാ, അല്ലാണ്ട് വീട്ടിൽ കുത്തിയിരുന്നാലെ കൊണ്ട് അടുപ്പി തീയത്തുവല്ല. വേഗം നടക്കേ.
0: പാടാത്ത പൈങ്കിളിയിലെ സ്നേഹമയിയായ ദേവി, ചെമ്മേനിലെ തൻ്റെടിയും സ്നേഹമയിയുമായ നല്ല പെണ്ണ്, ഇവയാണ് പങ്കജം അവതരിപ്പിച്ച സത് കഥാപാത്രങ്ങളിൽ ചിലത്.
7: നീ അവിടെ എന്നാട് കയറുന്നു? അതാണ് ഞാൻ വിളിച്ചത്. പെമ്പിള്ളേരി ഈ പ്രായത്തിൽ വെറുതെ നിൽക്കാൻ പാടില്ല മകളെ, വേണ്ടാത്തതൊക്കെ തോന്നും. ആ അങ്ങോട്ട് തോന്നട്ടെ. അയ്യോ ചതിക്കല്ലേ മകളെ, മരക്കാത്തിമാർക്ക് അങ്ങനെ തോന്നിയാല് കടപ്പുറം മുടിഞ്ഞു പോകും.

രാമുകാരിയാട്ട് സാർ എന്നെ വിളിച്ചു. അതും ഒരു നാടക സ്ഥലത്ത് വന്ന് എൻ്റെ അഭിനയം കണ്ടിട്ടാണ് എന്നെ വിളിച്ചത്. പങ്കജം, ഞാൻ ചെമ്മീൻ എന്ന പേരിൽ ഒരു ചിത്രമെടുക്കുന്നു. ഷീല, അടൂർ ഭവാനി, പങ്കജം, രാജകുമാരി, അങ്ങനെ കുറേ താരങ്ങളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.

പങ്കജത്തിന് എസ് പിപ്പിളിയോടൊപ്പം ഉള്ള ഒരു നല്ല വേഷമാണ്. ഞാൻ വളരെ സന്തോഷം സാർ, നന്ദി. അതിനാണ് എനിക്ക് ഈ സിനിമ അഭിനയത്തിൽ കൂടുതൽ തുക കിട്ടിയത്. ചെമ്മീനിൽ 3000 രൂപയാണ് തന്നത്. ഇന്നത്തെ കാലത്താണെങ്കിൽ ആ പടത്തിൽ അഭിനയിച്ചതിന് ഒരു നല്ല തുക കിട്ടേണ്ടതാണ്. ചെമ്മീൻ എന്ന ചിത്രത്തിൽ നല്ല പെണ്ണ് എന്ന കഥാപാത്രത്തെയാണ് ഞാൻ അവതരിപ്പിച്ചത്. പെണ്ണാളെ പെണ്ണാളെ എന്ന പാട്ട് ഷീലയും ഞാനും കൂടി അഭിനയിച്ചു. ഷീലയ്ക്ക് പോലും ചെമ്മീനിൽ ഒരു അവാർഡ് കിട്ടിയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. മധു സാർ, സത്യൻ സാർ, എസ് പി പിള്ള, കൊട്ടാരക്കര, അടൂർ ഭവാനി, അങ്ങനെ ആർക്കും തന്നെ ചെമ്മീൻ എന്ന ചിത്രത്തിന് ഒരു അവാർഡ് കിട്ടിയിട്ടില്ല.

0: 400-ഓളം സിനിമകളിൽ അഭിനയിച്ച ഇവരുടെ അവസാന ചിത്രം കുഞ്ഞിക്കൂനനാണ്.
1: ദിലീപിന്റെ കൂടെയാണ് അവസാനം കുഞ്ഞിക്കൂനൻ, പിന്നെ വേറൊരു ചിത്രം. ഇത് രണ്ടും ഞാൻ ദിലീപിന്റെ കൂടെയാണ് അഭിനയിച്ചത്. ഞാൻ ഇന്നത്തെ വലിയ നടന്മാരുമായിട്ടൊന്നും അധികം അഭിനയിച്ചിട്ടില്ല. അതായത് മോഹൻലാൽ, മമ്മൂട്ടി ഇവരോടൊക്കെ കൂടെ, ഇവരുടെയൊക്കെ കൂടെ മൂന്നാല് പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ. അങ്ങനെ ഉദയായുടെ ഒരു താരമായ ഞാൻ ഇന്ന് എങ്ങും ഒരു താരമല്ലാതിരിക്കുകയാണ്. അത് ആരും ചാൻസ് തരാഞ്ഞിട്ടാണ്, തന്നെയുമല്ല എനിക്ക് കണ്ണിനല്പം പിശകുണ്ട്. ഇപ്പോൾ അങ്ങനെ അന്നു മുതൽ ഇന്ന് വരെയും തുച്ഛമായ കാശ് കിട്ടിയാണ് അഭിനയിച്ചത്. മിസ് കുമാരിയുമായി ഞാൻ ധാരാളം പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. നീല പ്രൊഡക്ഷന്റെ ആത്മസഖി തുടങ്ങി ഒരു 10-20 പടങ്ങളിൽ സുബ്രഹ്മണ്യം സാറിന്റെ ഡയറക്ഷനിൽ ഞാൻ അഭിനയിച്ചിരുന്നു. മിസ് കുമാരി മരിച്ചുപോയി. വളരെ സ്നേഹമുള്ള ഒരു നടിയായിരുന്നു മിസ് കുമാരി. അവരുടെ കല്യാണം കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിയൊക്കെ അവർക്ക് കുട്ടികൾ ഉണ്ടായിട്ടും എൻ്റെ വീട്ടിൽ കയറി കുട്ടികൾക്ക് പാല് കാച്ചി കൊടുത്തിട്ടേ പോകത്തുള്ളൂ. ഞാനെന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിരുന്നു. നീലായയുടെ പടങ്ങളുടെ പേരൊന്നും ഞാൻ അത്ര ഓർക്കുന്നില്ല. എന്നാലും ചില ചിത്രങ്ങളുടെ പേര് കൂടി ഞാൻ പറയാം. മറിയക്കുട്ടി, പാടാത്ത പൈങ്കിളി, ഇതെല്ലാം നീലായയുടെ പടങ്ങളാണ്. ആ പടങ്ങളിൽ ഞാനും കുമാരിയും ഒത്ത് അഭിനയിച്ചിരുന്നു. എന്തോ ദുർവിധി അവരെ കൊണ്ടുപോയി. കല്യാണം അവർക്ക് വേണ്ടാന്നും പറഞ്ഞിരുന്നതാണ്. അങ്ങനെ എല്ലാവരും കൂടെ നിർബന്ധിച്ചു, മരിലാൻഡ് സുബ്രഹ്മണ്യം നിർബന്ധിച്ചും ആണ് അവർ കല്യാണത്തിന് സന്തോഷപൂർവ്വം കല്യാണത്തിന് സമ്മതിച്ചത്. അതിലും 2 ആൺകുട്ടികളുണ്ട്. ആ പിള്ളേരൊക്കെ ഇപ്പം നല്ല നിലയിലെത്തി. അങ്ങനെ കുമാരി പോവുകയും ചെയ്തു. കുമാരിയുടെ ചിത്രങ്ങളെല്ലാം മലയാള സിനിമയ്ക്ക് മറക്കാനൊക്കുന്നതല്ല. അത്ര നല്ല അഭിനയവും രൂപവും ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് മിസ് കുമാരി. അതുപോലെ തന്നെ ഷീലയും ശാരദയും എല്ലാവരും. ശാരദ ആദ്യമായി ആലപ്പുഴ വന്ന് അഭിനയിക്കുമ്പോൾ ഇണപ്രാവുകൾ എന്ന ചിത്രത്തിലാണ് അഭിനയിച്ചത്. അതിൽ എൻ്റെ മകളായിട്ടാണ് ശാരദ ആദ്യമായി വേഷമിടുന്നത്. റാഹേൽ എന്നായിരുന്നു ആ ചിത്രത്തിൽ ആ കുട്ടിയുടെ പേര്. അങ്ങനെ ധാരാളം ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു. അവർക്ക് അവാർഡുകളും കിട്ടി. മലയാളികൾ അവരെ മറക്കാതെ ഇന്നും സൂക്ഷിക്കുന്നു. എന്തെന്നില്ലാത്ത സന്തോഷം അവർക്കും അവരോടൊപ്പം എനിക്കും ഉണ്ടായിരുന്നു. കാരണം അവരാദ്യമായി മലയാളത്തിൽ കാലൂന്നിയത് ഉദയായിലാണ്. എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റുകളെ കിട്ടിയാൽ വേഗം വേഗം ഷോട്ട് എടുത്ത് തീർക്കും. അങ്ങനെ നല്ല ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിന് പ്രൊഡ്യൂസർക്കോ ഡയറക്ടർക്കോ ഒരു നഷ്ടം വരുത്തത്തില്ല. സുകുമാരി, ഷീല, കവിയൂർ പൊന്നമ്മ ഇവരൊക്കെ നല്ല നടികളാണ്. അതുപോലെ തന്നെ നല്ല നടന്മാരും. പ്രേം നസീർ, സത്യൻ സാർ, അവരൊക്കെ നല്ല നടന്മാരാണ്. ഒരു പ്രാവശ്യം ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി കഥാപാത്രത്തെ, അവരുടനെ അവരുടെ ജോലി നോക്കിക്കൊള്ളും. അങ്ങനെയാണ്, ഇപ്പോഴെങ്ങനെയാണെന്ന് എനിക്ക് ശരിക്കും അറിഞ്ഞുകൂടാ. ഇപ്പോഴേ ഡയറക്ടറൊന്നും പറഞ്ഞു കൊടുക്കണ്ടല്ലോ, എല്ലാം അവർ തന്നെ സ്വന്തമായിട്ടങ്ങ് കാണിച്ചോളും. മോഹൻലാലും ഒക്കെ നല്ല കഴിവുള്ള നടനാണ്, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. മോഹൻലാൽ, മമ്മൂട്ടി അവരെയൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. നമ്മുടെ കൊട്ടാരക്കര

0: ശ്രീധരൻ നായർചേട്ടൻ അതീതനായ ഒരു നടനാണെന്നാണ് എൻ്റെ അഭിപ്രായം. നല്ല ഒരു നടനാണ്. അങ്ങനെ സ്മരണകളുള്ള പല നടികളും നടന്മാരും ഒന്നും ജീവിച്ചിരിപ്പുണ്ട്. അവരെയെല്ലാം എപ്പോഴും ഞാൻ ഓർക്കാറുമുണ്ട്. ഇന്നുള്ള നടീ നടന്മാരൊക്കെ നല്ല കാശ് വാങ്ങുന്നു. ഇന്ന് അവരൊക്കെ ആയിട്ട് ഉള്ള ബന്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവരൊന്നും നമ്മളോട് സഹകരിക്കില്ല. അവരൊക്കെ 5-സ്റ്റാർ ഹോട്ടലുകളിലും മറ്റുമൊക്കെയാണ് അവർ താമസിക്കുന്നതെങ്കിൽ നമ്മളെ കൊണ്ടുവന്ന് എവിടെയെങ്കിലുമൊക്കെ താമസിപ്പിക്കും. എല്ലാം ദൈവവിധിയാണ്.
1: അടൂർ പങ്കജത്തെക്കുറിച്ചുള്ള ചിത്രീകരണം സമാപിക്കുന്നു.

0: സുവർണ മലരുകൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ സുവർണ മലരുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 14 രാവ് എന്ന ചിത്രത്തിനു വേണ്ടി നിലമ്പൂർ ഷാജി പാടിയ ഗാനത്തോടെ ആരംഭിക്കാം. രചന പൂവച്ചൽ ഖാദർ, സംഗീതം കെ രാഘവൻ.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം കെ രാഘവൻ. വാണി ജയറാം പാടിയ ഈ ഗാനം തച്ചോളി അമ്പു എന്ന ചിത്രത്തിൽ നിന്നും.

0: സുവർണ മലരുകൾ.
1: ഇനി പി ഭാസ്കരന്റെ വരികൾക്ക് എം എസ് ബാബുരാജ് ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം യത്തീം

0: അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം.
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത്. 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
3: സുവർണ മലരുകളിൽ ഇനി എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. ചിത്രം വ്യാമോഹം, രചന ഡോക്ടർ പവിത്രൻ, സംഗീതം ഇളയരാജ.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.

0: സുവർണ മലരുകൾ.
1: അനുപല്ലവി ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസും ഒപ്പം ജാനകിയും പാടിയ ഗാനം കേൾക്കാം. ഗാനശില്പികൾ ബിച്ചു തിരുമല, കെ ജെ ജോയ്.

0: മഴയും ചായയും പിന്നെ ഒറ്റയിട്ടിലൊരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ?
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ.
2: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
3: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
4: ഇനി ലജ്ജാവതി എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും പി സുശീലയും പാടിയ ഗാനം കേൾക്കാം. രചന അൻവർ സുബൈർ, സംഗീതം KJ ജോയ്.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400024440.
1: 9400024440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

0: സുവർണ മലരുകൾ.
1: ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ദേവരാജൻ. യേശുദാസ് പാടിയ ഈ ഗാനം നാലുമണിപ്പൂക്കൾ എന്ന ചിത്രത്തിൽ നിന്നും.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: ഇന്നത്തെ സുവർണമലരുകളിൽ അവസാനമായി സലീൽ ചൗധരിയുടെ ഈണത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം പ്രതീക്ഷ. ഗാനരചന ONV കുറുപ്പ്.

0: സുവർണ മലരുകൾ.
1: സുവർണ മലരുകൾ സമാപിച്ചു. അല്പസമയത്തിനുള്ളിൽ ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

0: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ടാക്കാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
0: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈ ജിയിൽ എത്താം. മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.
2: നഗരമേ നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തു പിടിച്ച കോഴിക്കോടിനെ കുറിച്ച് സ്നേഹപൂർവം.
3: ഈ നഗരത്തിൽ കഴിയുന്നവർക്ക് ചിരപരിചിതമാണ് ഇവിടം. ഒരിക്കലെങ്കിലും മാറി നിന്ന് നോക്കുമ്പോൾ പ്രിയ നഗരം എങ്ങനെയിരിക്കും? മാടി വിളിക്കുന്ന ഒരിടം, എത്രയും വേഗം തിരിച്ചെത്താൻ കൊതിക്കുന്ന ഇടം, ചേർത്തു പിടിക്കുന്ന ഇടം, വാക്കുകളെ കവിയുന്ന അനുഭവമായി ഉള്ളിൽ നിറയുന്ന നഗരം, പ്രിയ നഗരം. ആഡ്വെഞ്ചേഴ്സ് പരിസരരംഗത്തും ഇവന്റ് മാനേജ്മെന്റ് രംഗത്തും കോഴിക്കോട്ടുള്ള ശ്രദ്ധേയമായ സ്ഥാപനമാണ്. ഇതിന്റെ സഹസ്ഥാപകയാണ് സോഫി ലൂക്കോസ്. ഇന്നവർ സംസാരിക്കുന്നത് കോഴിക്കോട് എന്ന വിവരിച്ചാലും മതിയാവാത്ത അനുഭവത്തെ കുറിച്ചാണ്.
4: 1991 എൻ്റെ കല്യാണം ഉണ്ടായി. ബെന്നി എന്ന് പറഞ്ഞ, ഐ മീൻ ബെന്നി ഈസ് ഇസ് പെറ്റ് നെയിം, ലൂക്കോസ് ലൂക്കോസ് എന്നാണ് പുള്ളിയുടെ പേര്. കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ കാലിക്കറ്റ് എന്നുള്ളൊരു സിറ്റി കണ്ടത് തന്നെ. ബിക്കോസ് അതിന് മുന്നേ വി വെയർ ഇൻ കോട്ടയം. ബെന്നി വാസ് രണ്ടു വർഷം മുന്നേ, ഹി ഈസ് ഓൾറെഡി ഇയർ. പുള്ളിയുടെ ക്രിയേറ്റീവ് അഡ്വർടൈസിങ് ബിസിനസ്സുമായിട്ട് പുള്ളി ഓൾറെഡി കാലിക്കറ്റിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പം സത്യം പറഞ്ഞാൽ എനിക്കൊരു നല്ല കൾച്ചറൽ ഷോക്ക് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇവിടെ വന്നപ്പോൾ കാണുന്നത് വേറെ തന്നെ ഒരു സിറ്റി, വിച്ച് ഐ ഹാവ് നെവർ എക്സ്പീരിയൻസ്ഡ് ഇൻ കേരളത്തിൽ കാണാത്ത പോലെ. അതായത് രാത്രികളിലൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ ഭയങ്കര ലൈവായിട്ടുള്ളൊരു സിറ്റി. ഐ തിങ്ക് ഒരു നോമ്പ് സമയത്തായിരുന്നു ഇവിടെ ഫസ്റ്റ് വന്നത്. അപ്പം ബീച്ചിൽ ലൈറ്റ്സ് കിടക്കുന്നു, ഫുട്ബോൾ മാച്ചസ് നടക്കുന്നു, ആൾക്കാർ വന്നിരിക്കുന്നു, നടക്കുന്നു. അപ്പം പിന്നെ ഹോട്ടൽസിൽ ചെല്ലുമ്പോൾ ഈവൻ ലേറ്റ് ഇൻ ദ നൈറ്റ് 11-12 മണിക്കൊക്കെ വി കുഡ് ജസ്റ്റ് വാക്ക് ഇൻ ടു ഹോട്ടൽസ് ആൻഡ് യുനോ, അതൊക്കെ എനിക്കൊരു ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. ബിക്കോസ് 1980 ഞാൻ കേരളത്തിലോട്ട് തന്നെ വന്നത്, ബട്ട് ബിഫോർ

ദാറ്റ് എൻ്റെ യങ് ഏജിൽ ഐ വാസ് ഇൻ ഗുവാഹട്ടി. പക്ഷെ അവിടെ നിന്ന് നമ്മൾക്ക് അങ്ങനെ ഒരു നൈറ്റ് ലൈഫ് ഇതേപോലെ ഞാൻ കണ്ടിട്ടില്ല, എവിടെയും കണ്ടിട്ടില്ല. ഐ യൂസ് ടു ഫീൽ എ ലോട്ട് ഓഫ് എനർജി ഇൻ കാലിക്കറ്റ്. ആക്ച്വലി മധ്യ തിരുവനന്തപുരത്തു നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ കോട്ടയത്തെ ആ ഒരു ഭാഷാ രീതിയാണ് ഞാൻ അഡാപ്റ്റ് ചെയ്തത്. സ്റ്റേണായിട്ട് സംസാരിക്കുക, കാര്യങ്ങൾ പറയുക, അങ്ങനെ വന്ന് ഇവിടെ വന്ന്. ആൻഡ് വെൻ ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ്, ഞാൻ സത്യം പറഞ്ഞാൽ ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് വിത്ത് മൈ ഹസ്ബൻഡ് ഡയറക്ട്ലി. അപ്പോൾ അതൊരു ബിസിനസ്സും അങ്ങൂടെയാണ്. അപ്പോൾ അന്ന് കുറേ വെൻഡേഴ്സ് ഇൻവോൾവ് ആയിരുന്നു. അവരോടൊക്കെ സംസാരിക്കുമ്പം അവർക്ക് ഒന്നും അത്ര ഹാപ്പി അല്ലായിരുന്നു എൻ്റെ ടോണ് കാരണം. ഇവരോട് അത് പറ്റത്തില്ല, അത് മാറ്റണം, അതങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അന്ന് ദേ വർ സ്കേർഡ്, എന്താണ് ഈ സ്ത്രീ ഇങ്ങനെ നമ്മളോട് സംസാരിക്കുന്നത് എന്നുള്ളത്. പക്ഷെ എനിക്കത് മനസ്സിലാവത്തേ ഇല്ലായിരുന്നു, വൈ ദീസ് പീപ്പിൾ ആർ സേയിങ് ഞാൻ ചീത്ത വിളിക്കുന്നു എന്നുള്ളത്. ബിക്കോസ് ആ ടോണേ അങ്ങനെ. ഇന്നും സംടൈംസ് ഐ ഫീൽ ദറ്റ് പീപ്പിൾ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മൈ ടോൺ. ആ ഒരു സ്റ്റഡിനെസ് ആൻഡ് ദാറ്റ് ഇസ് ഹൗ കോട്ടയം ടോട്ട് മീ ടു സ്പീക്ക്. കോഴിക്കോട്ടെ ആ വിനയം ഇന്നും എനിക്ക് കിട്ടിയിട്ടില്ല, ചില ഭാഗത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഞാൻ കോട്ടയത്തോട്ട് തിരിച്ചു പോകുമ്പോൾ ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് കോഴിക്കോട് നിന്നാണോ വരുന്നതെന്നുള്ളത്. എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു, ഐ മീൻ എൻ്റെ ഒരു പേഴ്സണാലിറ്റിയെ തന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാലിക്കറ്റിലെ ആൾക്കാരുടെ ആ ഒരു ഹോസ്പിറ്റാലിറ്റി, അവരുടെ ആ ഗിവിംഗ് മെൻറ്റാലിറ്റി. ആൻഡ് ഐ അണ്ടർസ്റ്റാൻഡ് ദറ്റ് ഇറ്റ് ഹാസ് മോൾഡഡ് മീ ഇൻ ടു എ വെരി ഡിഫറെൻറ്റ് പേഴ്സൺ ഫ്രം വാട്ട് ഐ വാസ്. വെൻ എൻ്റെ ഒരു ചെറുപ്പകാലത്തിനെക്കാട്ടിലും ഒത്തിരി വ്യത്യാസമായിട്ട് എന്നെ മോൾഡ് ചെയ്തിട്ടുണ്ട്. ഐ ഓൾവേസ് ഫീൽ ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര ലവിങ് ആണ്, ഭയങ്കര ഗിവിങ് ആണ്. അതായത് നമ്മൾ ഒരാളുടെ വീട്ടിൽ ചെന്നാൽ, ഇപ്പം ഞാനൊക്കെ ഒരു ഇവൻറ്റ് ചെയ്യാൻ ചിലപ്പോൾ പന്തലുകാർ ആയിരിക്കും അവിടെ നിൽക്കുന്നത്. ആദ്യ ഇനീഷ്യൽ സ്റ്റേജിൽ പന്തലായിരിക്കുമല്ലോ ഇടുന്നത്. അപ്പോൾ ഒരു 10-11 മണി ആകുമ്പോഴത്തേക്കിന് എന്താണേലും ഒരു ജ്യൂസ് ആണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കടി, ഇറ്റ് വിൽ കം ടു ദി എൻറ്റയർ ക്രൂ ദെയർ. അത് പന്തലുകാരാണോ ഇന്നയാളാണോ അന്നയാളാണോ എന്നൊന്നും നോക്കൂല. ഫുഡോ എന്താന്ന് വെച്ചാൽ അത് കൊടുത്തിരിക്കും. ഞാൻ കാലിക്കറ്റിലേ അത് കണ്ടിട്ടുള്ളൂ, ബിക്കോസ് ഐ ഹാവ് വർക്ക്ഡ് അതർ പ്ലേസസ് ഓൾസോ. പലതവണ ഐ റിമെമ്പർ പെട്ടെന്ന് തിരക്കിട്ടിട്ട് എന്തെങ്കിലും ഒരു സാധനം മേടിക്കാം, ചിലപ്പോൾ ഞാൻ പേഴ്സ് വരെ എടുക്കാൻ മറന്ന സമയമുണ്ട്. അപ്പോൾ ഞാൻ സാധനം മേടിച്ച് കഴിഞ്ഞ് ബാഗിൽ നോക്കുമ്പോൾ പേഴ്സ് കാണത്തില്ല. അപ്പോൾ അയ്യോ ചേട്ടാ ഞാൻ മറന്നുപോയി, ഞാനെന്നാൽ ഇതിവിടെ വെച്ചരഞ്ഞ. ഇല്ല മാഡം അത് കൊണ്ടുവയ്ക്കുക, അല്ല സർ ഞാൻ പൈസ തന്നിട്ടില്ല. അല്ല കൊണ്ടുവയ്ക്കുക മാഡം, തിരിച്ച് തന്നാൽ മതി. അത് പറയുമ്പോൾ ഞാൻ ആലോചിക്കും ഇയാൾക്ക് എന്താ ഗ്യാരണ്ടി ഞാൻ തിരിച്ച്, ഞാൻ ആരാന്ന് പോലും ഇയാൾക്ക് അറിയില്ല. പക്ഷേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കാലിക്കറ്റിലാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്, വേറെ ഒരു രാജ്യത്ത് പോലും ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ഇപ്പോൾ ഒരു ഈറ്റ് ഹബ് ആണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ കോട്ടയത്ത് നിന്ന് ദേ ജസ്റ്റ് ടേക്ക് ദ വന്ദേ ഭാരത് കം ഹിയർ ഓൺലി ടു ഗോ ജമ്പിങ് ഫ്രം വൺ റെസ്റ്റോറൻറ്റ് ടു ദി അതർ. കാരണം അത്രയ്ക്ക് നല്ല ഒരു റെസ്റ്റോറൻറ്റുള്ള ഫുഡല്ല മറ്റടുത്ത്, ടേസ്റ്റ് വ്യത്യാസം, പല പല ഇത്. അപ്പോൾ പലതരത്തിലുള്ള ക്വിസീൻസ് ഇപ്പോൾ ഇവിടെ ഉണ്ട്. മലബാറിയൻ ഫുഡ് ഇത്രയും ടേസ്റ്റി ആയിട്ടും അതുവരെയും സ്വീകരിക്കുന്ന ഒരു ജനമാണ് നമുക്കിവിടെ ഉള്ളത്. ദേ ആർ റെഡി ടു ഗോ വിത്ത് ദി അതർ കൾച്ചേഴ്സ്, അതും അവർ ഇതേ എംബൈബ് ഇൻ ദം ഓൾ ദാറ്റ്, അതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാലിക്കറ്റ് വന്നിട്ട് പിന്നെ ഷോപ്പിംഗ് ചെയ്യുക. എൻ്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ടാണ് ഇവിടുത്തെ ഒരു വലിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പ്, അവിടെയാണ് ആൾക്കാർ സ്ഥിരം വരുന്നത്. ഞാൻ അവരെ വിളിച്ച് പറയും എൻ്റെ ഇത്ര ഫ്രണ്ട്സ് കോട്ടയത്തു നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഓണേഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ അവർ അവരോട് ചോദിക്കും ഭക്ഷണം കഴിക്കണ്ടേ, തൊട്ടപ്പുറത്തുള്ള റഹ്മത്തിൽ കയറ്റി ഭക്ഷണം കഴിപ്പിച്ചിട്ടാണ് അവരെ വിടുന്നത്. വിതൗട്ട് അവരോട് പേയ്മെൻറ്റ് പോലും ചോദിക്കില്ല കേട്ടോ, ഇവരാണ് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുന്നത്. ഭയങ്കര ഒരു അതിശയമാണ്, കാരണം ഇവർ കച്ചവടം നടത്തുന്ന ഇരിക്കുന്ന ആൾക്കാർ നമുക്ക് ഭക്ഷണം മേടിച്ച് തന്ന് അത് അവരുടെ പ്രോഫിറ്റിൽ അത് കുറയുക അങ്ങനത്തെ ഒന്നും അവർ ചിന്തിക്കാറ് പോലും ഇല്ല. അതുകൊണ്ട് തന്നെ പീപ്പിൾ ലവ് കമ്മിങ് ഹിയർ. ഐ ഹാവ് ഗ്രൂപ്പ്സ് കമ്മിങ് ഹിയർ ഇൻ ബിറ്റ്വീൻ, ലൈക്ക് യുനോ ബെന്നിയുടെ ഫ്രണ്ട്സ് ആണേലും എൻ്റെ ഫ്രണ്ട്സ് ആണേലും വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹോട്ടലിൽ താമസിക്കും, 3-4 ദിവസം ഇവിടെ കറങ്ങി നടക്കും, എവിടെയാണ് ഷോപ്പിംഗ് ചെയ്യേണ്ടത് അവിടെയൊക്കെ ഷോപ്പ് ചെയ്തു പോകും. എനിക്ക് തോന്നുന്നത് കാലിക്കറ്റിലാണ് ഇപ്പോൾ നല്ലൊരു ഡെവലപ്മെൻറ്റ് ശരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് കുറേ കാര്യങ്ങളും ഉണ്ടല്ലോ നമുക്ക് ഡെവലപ്മെൻറ്റ് വരാൻ. വി ഹാവ് ദ ബാക്ക് വാട്ടേഴ്സ്, വി ഹാവ് ദ ബീച്ചസ്, വി ഹാവ് ദ മൗണ്ടൻസ്. ഇവിടെ ഇല്ലാത്ത ഒന്നും ഇല്ല, ഒൺലി തിങ് വി ഹാവ് ടു ഡെവലപ്പ് ഇറ്റ്, അത്രയേ ഉള്ളൂ. എൻ്റെ മോൻ ആക്ച്വലി ഹീസ് എൻ NID ഗ്രാജുവേറ്റ്. പുള്ളി ആദ്യം മൈക്രോസോഫ്റ്റിലായിരുന്നു വർക്ക് ചെയ്തത്. ഹി വാസ് ഇൻ ഹൈദരാബാദ്. ആ കൊറോണ ആയ സമയത്ത് പുള്ളി വർക്ക് ഫ്രം ഹോം തുടങ്ങി. അത് കഴിഞ്ഞ് പുള്ളി തിരിച്ച് മൈക്രോസോഫ്റ്റിൽ പോയിട്ടേ ഇല്ല, ബിക്കോസ് ഹീ സെഡ് ഐ ഡോണ്ട് വോണ്ട് ടു ഗോ. അപ്പോൾ റിസൈൻ ചെയ്തു മൈക്രോസോഫ്റ്റിന്. ഹി ഡസൻറ്റ് വോണ്ട് ടു ഷിഫ്റ്റ് ഫ്രം കാലിക്കറ്റ്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, സി ദ കൈൻഡ് ഓഫ് വർക്ക് ദറ്റ് യു ആർ ഡൂയിങ്, യു ക്യാൻ ഗെറ്റ് മോർ വർക്ക് ഇഫ് യു ഗോ ഔട്ട് സൈഡ് കേരള ഓർ ഔട്ട് സൈഡ് ഇന്ത്യ. പക്ഷേ ഫോർ ഹിം ഹീ സെയിങ് അമ്മ ദിസ് ലക്ഷറി ഐ വിൽ നോട്ട് ഗെറ്റ് എനിവെയർ വെയർ യു നോ യു പീപ്പിൾ ആർ നിയർ, മൈ ഓൾഡ് ടൈം സ്കൂൾ ഫ്രണ്ട്സ് ആർ നിയർ. ആൻഡ് ഈ ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് വേറെ എങ്ങും കിട്ടത്തില്ല. ബിക്കോസ് കുറേ നാൾ അവൻ ബോംബെയിൽ ഉണ്ടായിരുന്നു, പിന്നെ ഹൈദരാബാദിൽ ഉണ്ടായിരുന്നു, കുറച്ച് ഡൽഹിയിൽ ഉണ്ടായിരുന്നു. ബട്ട് ഹീ സേസ് കാലിക്കറ്റ് ഇസ് മൈ ഹോം. എൻ്റെ മോള് ഷീസ് വർക്കിംഗ് ഇൻ വാൻകൂവർ. അവൾ ആക്ച്വലി ഒരു അർബൻ ഡിസൈനറാണ്. അങ്ങനെ അവൾ വാൻകൂവർ പോയി. പക്ഷേ അവൾ എന്നും പറയും

0: മൈ അൾട്ടിമേറ്റ്ലി ഐ എം കമ്മിങ് ബാക്ക് ടു കാലിക്കറ്റ്. തിരിച്ച് കാലിക്കറ്റ് വരും, ഐ വിൽ ബി ഇൻ കാലിക്കറ്റ് എന്നാണ്. കാലിക്കറ്റിൽ എനിക്കുള്ള ഫ്രണ്ട്സ് ഇവരെല്ലാം പല രാജ്യങ്ങളിലും ഇവിടെ വന്ന് സെറ്റിലായത്, ഒന്നിലും മാരേജോടുകൂടി അല്ലെങ്കിൽ അവരുടെ വർക്ക് സംബന്ധമായിട്ട് ഇവിടെ വന്ന് സെറ്റിലായ ഒരു ഗ്രൂപ്പ് ഓഫ് വുമൻ ആണ്. ആൻഡ് വി ലവ് കാലിക്കറ്റ് ബിക്കോസ് നമ്മൾ സംസാരിക്കുമ്പോഴും എവ്രി വൺ, ലൈക്ക് ഐ ഹാവ് ഫ്രണ്ട്സ് ഹു ഹാവ് ബീൻ ബോൺ ആൻഡ് ബോട്ട് അപ്പ് ഇൻ മെട്രോ സിറ്റീസ്, അവർ പോലും കാലിക്കറ്റിനെ ദേ ഓൾസോ സേ, നമ്മുടെ ടോക്സിൽ അവരും പറയാറുണ്ട് വി ഫീൽ വെരി മച്ച് ഹോം. നമ്മൾ യാത്രയ്ക്കൊക്കെ പോയി കഴിയുമ്പോൾ വിതിൻ 4 to 5 days വി ഫീൽ ലൈക്ക് കമ്മിങ് ബാക്ക് ടു കാലിക്കറ്റ്. കാരണം ആ ഒരു വാംത്ത് നമുക്ക് വേറെ എങ്ങും എല്ലാ രാജ്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിങ്ങോട്ട് വരണം. അതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം, നമ്മളുടെ ഫ്രണ്ട്സ്, നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റി വേർ ദേ ഹാവ് ബീൻ വിത്ത് അസ്. ആൻഡ് ഐ ഡോണ്ട് നോ, അതിൽ കൂടുതൽ എനിക്ക് പറയാനില്ല. വി ആർ ക്വൈറ്റ് റിലാക്സ്ഡ് ഹിയർ.
1: ആഡ്വഞ്ചേഴ്സ് പരിസരരംഗത്തും ഇവന്റ് മാനേജ്മെന്റ് രംഗത്തും പ്രശസ്തമായ സ്ഥാപനത്തിന്റെ സഹസ്ഥാപക സോഫി ലൂക്കോസ് ആണ് തന്റെ പ്രിയ നഗരത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത്.
2: നഗരമേ നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തുപിടിച്ച കോഴിക്കോടിനെക്കുറിച്ച് സ്നേഹപൂർവ്വം.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസ് പാടിയ ഗാനം, ചിത്രം കളിയാട്ടം.

0: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും EMI സൗകര്യങ്ങളും,
0: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ് എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി വരാം.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
2: ഇനി ദേവദൂതൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും പ്രീതയും പാടിയ ഗാനം കേൾക്കാം. ഗാനശില്പികൾ കൈതപ്രം, വിദ്യാസാഗർ.

ഇനി പി ജയചന്ദ്രനും ഒപ്പം സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം നിറം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം വിദ്യാസാഗർ.

രചന എസ് രമേശൻ നായർ, സംഗീതം രവീന്ദ്രൻ. കളഭം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്.

വിനീത് ശ്രീനിവാസനും സുജാതയും പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം കിളിച്ചുണ്ടൻ മാമ്പഴം. രചന ബി ആർ പ്രസാദ്. സംഗീതം വിദ്യാസാഗർ.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി FM പ്രധാന വാർത്തകൾക്ക് ശേഷം രഞ്ജിനിയിൽ കേൾക്കാം. ആകാശവാണി 103.6 റിയൽ FM. സമയം 10:00. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കം. സീഷെൽസ് ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിന്റെ ആനുകൂല്യങ്ങൾ വ്യാപാര സംരംഭങ്ങൾക്ക് പരമാവധി പ്രയോജനപ്പെടുത്താൻ രാജ്യത്തുടനീളം 1000 ഉപദേശകരെ നിയോഗിക്കുമെന്നും ട്രേഡ് പോർട്ടൽ നവീകരിക്കുമെന്നും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെയും മറ്റന്നാളും കർണാടകയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. നാളെ ബംഗളൂരുവിൽ നടക്കുന്ന നാദപ്രഭു ശ്രീ കെമ്പേഗൌഡയുടെ 517th ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കും. ISRO ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റംസ് സെന്ററിന്റെ ഡയറക്ടറായി തിരുവനന്തപുരം സ്വദേശി ശ്രീ NJ നിയമിതനായി. ഇന്ത്യയുടെ ക്രയോജനിക് പ്രൊപ്പൽഷൻ സാങ്കേതികവിദ്യയുടെ തദ്ദേശീയ വികസനത്തിൽ നിർണായക പങ്ക് വഹിച്ച ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ അയർലൻഡ് T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്കെതിരെ അയർലൻഡിന് 34 റൺസ് ജയം. ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് അടിയന്തരാവസ്ഥയിലെ ഇരുണ്ട ദിനങ്ങൾ ഓർക്കേണ്ടതുണ്ടെന്ന് MP സദാനന്ദൻ മാസ്റ്റർ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 127 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 139 പേർ അറസ്റ്റിലായി. FM പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6:00.

0: രഞ്ജിനി.
1: ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടി രഞ്ജിനിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുതൽ വാട്സപ്പ് സന്ദേശങ്ങൾ അയയ്ക്കാം. അയക്കേണ്ട നമ്പർ 9400024440, 9400224440. 11 മണിവരെയാണ് സമയം. ആദ്യ ഗാനം കേൾക്കാം. സൂത്രധാരൻ എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയത്. രചന S. രമേശൻ നായർ. സംഗീതം രവീന്ദ്രൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: വടകര ഓട്ടോ കൂട്ടായ്മ ചാരിറ്റിയിൽ നിന്നും ജയൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എ ഓട്ടോ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനം. രചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.

മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.

ഇനി കുസൃതിക്കാറ്റ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന പി കെ ഗോപി, സംഗീതം ടോമിൻ ജെ തച്ചങ്കരി. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ശ്രുതി പ്രജീഷ്, ആവള.

രഞ്ജിനിയിൽ ഇനി ചിത്ര പാടിയ ഗാനം കേൾക്കാം. ചിത്രം മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു. രചന ഷിബു ചക്രവർത്തി. സംഗീതം ഔസേപ്പച്ചൻ.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഇണമിട്ട് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ. ആവശ്യപ്പെട്ടത് റിലേഷ് ആശാരിക്കൽ.

0: രഞ്ജിനി.
1: ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടി രഞ്ജിനിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കാം. അയക്കേണ്ട നമ്പർ 9400224440. 11 മണിവരെയാണ് സമയം. അടുത്ത ഗാനം കേൾക്കാം. കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സിന്ധുവും പാടിയത്. രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു തോമസ് കുറ്റ്യാടി, പൂതമ്പാറ.

രഞ്ജിനിയിൽ ഇനി ജോൺസന്റെ ഇണത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം സാക്ഷ്യം. ഗാനരചന MD രാജേന്ദ്രൻ. ഈ ഗാനം ആവശ്യപ്പെട്ടത് ഹരീഷ് കക്കോടി.

പേരാമ്പ്രയിൽ നിന്നും സുധി ആവശ്യപ്പെട്ടിരിക്കുന്നു മഴമേഘപ്രാവുകൾ എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകി പാടിയ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ശ്രീരാം.

അങ്കമാലി കാലടിയിൽ നിന്നും ഇച്ചുരു, ആരുട്ടൻ, ദച്ചുട്ടൻ, ആദി, ആമി എന്നിവർ ആവശ്യപ്പെട്ടിരിക്കുന്നു. കാക്കുത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം. രചന ബിച്ചു തിരുമല. സംഗീതം ഔസേപ്പച്ചൻ.

പി ഭാസ്കരൻ്റെ വരികൾക്ക് ജി ദേവരാജൻ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. കടത്തനാട്ടുമാക്കം എന്ന ചിത്രത്തിൽ നിന്നും. ആവശ്യപ്പെട്ടത് സുധീഷ്, ഫാറൂഖ് കോളേജ്.

ഇന്നത്തെ രഞ്ജിനിയിൽ അവസാനമായി ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് രവി ബോംബെ ഈണമിട്ട് പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം നഖക്ഷതങ്ങൾ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു റഷീദ്, ചുണ്ടക്കാട്, കാവശ്ശേരി.

ഈ ഗാനത്തോടെ ഇന്നത്തെ രഞ്ജിനി ഇവിടെ പൂർണ്ണമാവുന്നു. ആകാശവാണി 103.6 റിയൽ FM. ഇനി നാളെ രാവിലെ 5:48 വരെ ഡൽഹി FM ഗോൾഡ് പരിപാടികളുടെ റിലേ കേൾക്കാം.